8:20. ഇന്ന് ശകവർഷം 1948 ആഷാഢം 19, കൊല്ലവർഷം 1201 മിഥുനം 26, 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലത്തീഫ് പറമ്പിൽ.
2: സൂര്യരശ്മികൾ ജനൽ പഴുതിലൂടെ മുറിയിൽ അരിച്ചെത്തുന്നതിനു മുമ്പ് പതിവായി നടക്കാനിറങ്ങുന്ന ശീലമുണ്ട്. പുഴ കടന്നു വേണം വാഹനങ്ങൾ കുതിച്ചു പായാത്ത ബഹളങ്ങളില്ലാത്ത കനാലോരത്തെ നടപ്പാതയിലെത്താൻ. കിളികളുടെ കളകളാരവം കേട്ടുകൊണ്ട് പാലത്തിലെത്തുമ്പോൾ താഴെ പാൽനുരയായി ചിന്നിച്ചിതറി പുഴ ഒഴുകുന്ന കാഴ്ചയിൽ മനസ്സിലെ മറ്റെല്ലാ സങ്കടങ്ങളും ആധികളും മറന്നുപോകും. പുതിയൊരു പ്രഭാതത്തിൻ്റെ തുടക്കം അങ്ങനെയാണിപ്പോൾ. രാവിലെ എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച ശേഷം ശാന്തമായ അന്തരീക്ഷത്തിലൂടെ കുറച്ചുനേരം നടക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. മനസ്സപ്പോൾ ശാന്തമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഒരു ദിവസത്തെ പ്രവൃത്തികളിലേക്ക് വഴുതി വീഴുന്നതിനു മുമ്പുള്ള ഈ നടത്തം ആ ദിവസം മുഴുവൻ നിങ്ങളെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തും. ഏറ്റവും നല്ല വ്യായാമമായി വിദഗ്ധർ പോലും വിശേഷിപ്പിക്കുന്നത് നടത്തത്തെയാണ്. അമിതവണ്ണമുള്ളവരോടും ശരീരത്തിൽ ഷുഗറിൻ്റെ ആധിക്യമുള്ളവരോടും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഉത്തമ ഔഷധം നടത്തമാണ്. ഒരു രോഗവുമില്ലാത്തവർക്കും നടത്തം തീർച്ചയായും പ്രയോജനപ്പെടും. മിക്കവാറും ആളുകൾ ഇന്ന് ചെറു യാത്രകൾക്കു പോലും വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ആബാലവൃദ്ധം ജനങ്ങളും നടത്തം അപ്പാടെ ഉപേക്ഷിച്ച മട്ടാണ്. നടക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴികളും പ്രധാനമാണ്. വാഹന ഗതാഗതമില്ലാത്ത നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നടക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അത്തരം ഇടങ്ങളാണ്. വഴിയോര കാഴ്ചകളും പച്ചപ്പും മനംകുളിരൊക്കെ കണ്ട് കിളികളുടെ പ്രഭാത സംഗീതം കേട്ട് മറ്റു ചിന്തകളിൽ നിന്നൊക്കെ മാറി നിർമ്മലമായ മനസ്സോടെ നടന്നു നീങ്ങാൻ എന്തൊരു രസമായിരിക്കും. കൂട്ടമായാണ് നടക്കുന്നതെങ്കിൽ നിശബ്ദമായി വേണം നടക്കാൻ. വർത്തമാനത്തിലേർപ്പെട്ടുകൊണ്ടുള്ള നടത്തം ഒട്ടും ഗുണകരമല്ല. ചിലരുണ്ട് വലിയ തയ്യാറെടുപ്പുകളോടെ ആരവത്തോടെ നടന്നു തുടങ്ങും. ഒരാഴ്ചയിലധികം കാണില്ല ആ നടത്തം. മഴ ചെറുതായൊന്നും ചാറിയാലോ എഴുന്നേൽക്കാൻ അല്പം വൈകിയെന്ന കാരണത്താലോ നടത്തം നിർത്തിക്കളയും. പിന്നെ മടിപിടിച്ച് എന്നേക്കുമായി അത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഒന്നിൽ കൂടുതൽ ആളുകൾ കൂട്ടമായി നടക്കുന്നത് അധികകാലം നീണ്ടു നിൽക്കാറില്ലെന്നതാണ് അനുഭവം. കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം വന്നുപെട്ടാൽ പിന്നെ സംഘത്തിലെ എല്ലാവരും അതങ്ങ് നിർത്തും. ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാനിറങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയാവുമ്പോൾ നടത്തത്തിന് തുടർച്ചയും സാധ്യമാകും. രാവിലെയുള്ള നടത്തത്തിൽ നമ്മുടെ മനസ്സ് മിക്കവാറും ഏകാഗ്രമായിരിക്കും. അപ്പോൾ നല്ല ചിന്തകളെ ഉണർത്താനും അതുവഴി ആ ദിവസത്തെ സാർത്ഥകമാക്കി തീർക്കാനും ഒരു പരിധിവരെ സാധിക്കും. പാട്ടുപാടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ള മൂളിപ്പാട്ടുപാടി നടന്നു നീങ്ങാം. നിങ്ങൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് തറയ്ക്കും. പി കുഞ്ഞിരാമൻ നായരെപ്പോലുള്ള കവികൾ ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. രാവിലത്തെ നടത്തത്തിനിടയിലായിരിക്കും കവിതയിലെ രണ്ടു വരികൾ അറിയാതെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. വീട്ടിൽ പോയി അത് കടലാസിലേക്ക് പകർത്തി പിന്നീടെപ്പോഴെങ്കിലുമായിരിക്കും അതൊരു കവിതയായി പരിണമിക്കുക എന്ന് കവി എഴുതിയിട്ടുണ്ടല്ലോ. രാവിലെ നടന്നു നീങ്ങുമ്പോൾ വഴിയിൽ ഒരു അപരിചിതനെ

0: ഉണ്ടെന്നു കരുതുക. അയാൾക്കപ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ലാത്ത ആ ചിരിയിലൂടെ അയാൾക്ക് പുതിയൊരുന്മേഷം തന്നെ ലഭിച്ചിരിക്കാം. ഒരുപക്ഷെ ആ പുഞ്ചിരി മതിയാവും അതേവരെ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന നിരാശയെ കുടഞ്ഞുകളയാൻ. നടത്തത്തിനിടയിൽ വഴിയോരങ്ങളിൽ നിങ്ങളെ വരവേറ്റ് നാനാവിധം കാട്ടുപൂക്കൾ പല നിറങ്ങളിൽ സാമീപ്യമറിയിക്കുമ്പോൾ അവയെ ആസ്വദിച്ചുകൊണ്ട് വേണം മുന്നോട്ടു നടന്നു നീങ്ങാൻ. നേരം വെളുത്തിട്ടും സൂര്യോദയം കാണാതെ മടിപിടിച്ച് പുതച്ചുറങ്ങുന്നവരുണ്ടെങ്കിൽ നാളെ തന്നെ നടന്നു തുടങ്ങിക്കോളൂ. മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ സംരക്ഷിച്ചു നിർത്തുന്ന ചെലവില്ലാത്ത വ്യായാമമായ നടത്തത്തിന് തയ്യാറായിക്കോളൂ.
1: ലത്തീഫ് പറമ്പിൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: said that under the initiative, efforts are being made to prevent migration, create jobs and ensure 100% implementation of government welfare schemes. The BJP has announced the names of Sukhendu Sekhar Roy, Sushmita Dev and Prakash Chigbaraik as its candidates for the Rajya Sabha by-polls in West Bengal. The by-polls to these seats will be held on the 24th of this month. The three leaders recently quit the All India Trinamool Congress and joined the BJP. Former Iranian Supreme Leader Ayatollah Ali Khamenei has been laid to rest at the Imam Reza Shrine in Mashhad as thousands of supporters gathered to pay their final farewells. His eldest son, Sayyid Mustafa Khamenei, performed the ritual prayers. Ayatollah Ali Khamenei was killed in US-Israeli strikes on 28th of February this year, triggering a widespread conflict across the West Asia region. In the FIFA World Cup, France stormed into the semi-finals after defeating Morocco 2-0 in the first quarter-final in Boston, USA. The teams were goalless at half-time, but France took control in the second half, with Kylian Mbappe scoring this in the 60th minute and Ousmane Dembele doubling the lead in the 66th minute. And that is the end of this news bulletin.
1: Akashavani Kozhikode. Arippugal. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, മരങ്ങളും വള്ളികളും എൻ വി കൃഷ്ണവാര്യരുടെ കവിത ആലാപനം ഗിരിജ വർമ്മ, പ്രഭാതഗീതം കണ്ണൂർ ഷെരീഫ് കെ ജി മാർക്കോസ്, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണി മുതൽ 7:25 വരെയുള്ള പ്രക്ഷേപണത്തിൽ ഓപ്പൺ ഫോറം. ഇന്നീ പരിപാടിയിൽ നഗരമേ നന്ദി, ആരോഗ്യം അമൂല്യം ഡോക്ടർ ചിത്ര കെ ആർ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ്, സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിത ഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 ഇശൽമാല, 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5 മണിക്ക് മാപ്പിളപ്പാട്ടുകൾ, വി സലീം പാടിയത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, പെൺകരുത്തിന്റെ കാർഷിക വിപ്ലവം മണ്ണിൽ നിന്നും വിപണിയിലേക്ക്, ഷബാന AM പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, വാർത്തയ്ക്കു പിന്നിലെ മനുഷ്യൻ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് MK നിധീഷുമായി അഭിമുഖം. 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി 2026 ലിറ്റററി ഫെസ്റ്റിൽ മലയാള സിനിമ ദിശാവ്യതിയാനത്തിന്റെ തിരസാക്ഷ്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇ ജയകൃഷ്ണൻ ചെയ്ത പ്രഭാഷണം. 10 മണിക്ക് KN രംഗനാഥ ശർമ്മയുടെ സംഗീത കച്ചേരി, വിജു എസ് ആനന്ദ് വയലിൻ, പാലക്കാട് കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഖടം, പറവൂർ ഗോപകുമാർ മുഖർശംഖ്. 11 മണിക്ക് ലളിത ഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: കാവ്യാഞ്ജലി.
3: ഇന്ന് NV കൃഷ്ണവാര്യരുടെ മരങ്ങളും വള്ളികളും എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ. ചൊല്ലുന്നത് കെ ഗിരിജാ വർമ്മ.

0: എൻ വി കൃഷ്ണവാര്യരുടെ മരങ്ങളും വള്ളികളും എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് കെ ഗിരിജാവർമ്മ.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം ആദ്യ ഗാനം കണ്ണൂർ ഷെരീഫ് പാടിയത്.

0: പ്രഭാത ഗീതത്തിൽ കണ്ണൂർ ഷെരീഫ്, കെ ജി മാർക്കോസ്, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: വയനാട് കല്ലാടിയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മറ്റൊരു അപകട വാർത്ത വന്നത്. ഇന്നലെ രാവിലെ 11:10 കനത്ത മഴയിൽ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീഴുകയായിരുന്നു. നവീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷനിലെ 150+ വർഷം പഴക്കമുള്ള കെട്ടിടത്തിലെ സ്റ്റേഷന്റെ മുഖമുദ്രയായ ക്ലോക്ക് ടവറിന്റെ ഭാഗമാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തകർന്നു വീണത്. യാത്ര അവസാനിപ്പിച്ച് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനിന് മുകളിലേക്കാണ് കെട്ടിടത്തിന്റെ കുറേ ഭാഗങ്ങൾ പതിച്ചത്. പൊളിച്ചുമാറ്റാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് പ്ലാറ്റ്ഫോമിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതിനാലും നിർത്തിയിട്ടിരുന്ന ട്രെയിനിന്റെ യാത്രാസമയം അല്ലാതിരുന്നതിനാലും വലിയ അപകടമാണ് ഒഴിവായത്. കോഴിക്കോട് നിന്ന് മാധ്യമപ്രവർത്തകൻ ദീപക് ധർമ്മടം.
2: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് നമ്മൾ സാധാരണ പറയില്ലേ, മഹാഭാഗ്യം കൊണ്ട് കുറെ ആളപായങ്ങൾ ഒഴിവായി എന്ന് പറയേണ്ടി വരും. കാരണം സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനിന് കയറാൻ വേണ്ടി ആൾക്കാർ ഏറ്റവും കൂടുതൽ തിരക്ക് കൂട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ 3-ഉം അതുപോലെ തന്നെ 2-ഉം. സാധാരണഗതിയിൽ ഈ പ്ലാറ്റ്ഫോമുകളിലാണ് കൂടുതലായും അത്തരത്തിലുള്ള തിരക്കുണ്ടാകുന്നത്. ഈ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നതും അതേ പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ക്ലോക്ക് ടവർ ഏത് ഭാഗത്തേക്ക് വീണു കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അത് ഒഴിവായി എന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യം. മറ്റൊന്ന്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ആ പഴക്കം ചെന്ന സ്ട്രക്ചറിന്റെ ഒരു ബലപരിശോധന ക്രമമായി നടന്നിട്ടുണ്ടോ എന്നതിൽ നമുക്ക് ആശങ്കയുണ്ട്. ഇല്ല എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാവുന്നത്. കാരണം ഇന്നലെയാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും അവിടത്തേക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ടേം അടിസ്ഥാനത്തിൽ ഒരു വർഷത്തിൽ വാർഷിക പരിശോധനയോ മറ്റോ നടത്തേണ്ടതാണ്. ഇതിൽ നിന്ന് ജില്ലാ

0: വിദഗ്ധമായി സംസാരിച്ച സമയത്താണ് അതിന്റെ ഒരു ഗൗരവം മനസ്സിലായത്. സാധാരണഗതിയിൽ ജില്ലാ കളക്ടർ ഇത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഉത്തരവിട്ടു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർക്ക് ആ പ്രദേശത്തെ മുഴുവൻ പഴയ കെട്ടിടങ്ങളും ബലക്ഷയം സംഭവിച്ച കെട്ടിടങ്ങളും പരിശോധിച്ച് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും കളക്ടർ എം എസ് മാധവിക്കുട്ടി നൽകിയിട്ടുണ്ട്. ഉത്തരവായിട്ട് തന്നെ അത് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ദുരന്തം നടന്നിട്ടല്ല, പ്രത്യേകിച്ച് നമ്മളിപ്പം മറ്റൊരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ, ഞാനൊക്കെ കള്ളാടിയിലെ വലിയൊരു ദുരന്തത്തിന്റെ റിപ്പോർട്ടിംഗിനിടയിൽ നിന്നാണ് ഇതിലേക്ക് ഇടപെടുന്നത്. അങ്ങനെ ഒരു ദുരന്തത്തിന്റെ നടുക്കത്തിൽ കേരളം നിൽക്കുമ്പോഴാണ് ഈ കോഴിക്കോട് നിന്നും ഇങ്ങനെയൊരു അപകടത്തിന്റെ വാർത്ത. ഒരു കെട്ടിടം തകർന്നു, അതും റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു, ഭാഗികമായാണ് തകർന്നത്. അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ വേണ്ടി കളക്ടർ ഉത്തരവിട്ട് കഴിഞ്ഞു. ആ പരിസരത്തും അവിടെയുമുള്ള പഴയ സ്ട്രക്ചറുകൾ, ബലക്ഷയമുള്ള എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ച് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, അതിന്റെ അതോറിറ്റി, അതായത് റെയിൽവേ ആണെങ്കിൽ റെയിൽവേ, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, ആരാണോ ആ കെട്ടിടത്തിന്റെ കസ്റ്റോഡിയൻ, ആ കസ്റ്റോഡിയന് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അവിടെ ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കുക, അറ്റകുറ്റപ്പണി ചെയ്യുക, അല്ലെങ്കിൽ പൊളിച്ചു മാറ്റുക എന്നുള്ളത്. രണ്ടാമത്തത്, ഏത് സർക്കാരിൻ്റെതോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടേതോ ആയാലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എല്ലാ പൗരന്മാർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായി ഇതിൽ ഇടപെടാൻ സാധിക്കും. ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായത്.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുഖ സൗന്ദര്യമായിരുന്നു ക്ലോക്ക് ടവർ. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായ പൈലിംഗ് ഇതിനടുത്ത് നടന്നത് ക്ലോക്ക് ടവർ തകരാൻ കാരണമായിട്ടുണ്ടാകും എന്ന സംശയം പങ്കുവെക്കുകയാണ് കോഴിക്കോട് പാർലമെന്റ് അംഗം എം കെ രാഘവൻ.
2: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ക്ലോക്ക് ടവർ കോഴിക്കോട് സ്റ്റേഷന്റെ ഒരു മുഖ സൗന്ദര്യമായിരുന്നു. അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഒരു ഘട്ടത്തില് അത് ശരിക്ക് നിലനിർത്തിനെ കുറിച്ചായിരുന്നു നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി ആലോചിക്കുന്നത്. മറിച്ച് അതില് വന്നിട്ടുള്ള അശ്രദ്ധയോ അനാസ്ഥയോ കാരണം ഇതിന്റെ തൊട്ടടുത്ത് നടക്കുന്ന പൈലിംഗ് പ്രവൃത്തി ഈ ക്ലോക്ക് ടവറിനെ ബാധിച്ചു സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ അത് ഇങ്ങനെ വീഴും എന്നുള്ളതിനെ ചിന്തിക്കാൻ കഴിയുന്നതല്ല. ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിൽ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായത്? ഇത് സംബന്ധിച്ച് റെയിൽവേ ഒരു അന്വേഷണം ഏർപ്പെടുത്തി അത് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിൽ ആളപായമില്ല എന്നുള്ളതാണ് മഹാഭാഗ്യമായി ഞാൻ കാണുന്നത്. കാരണം സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ഇത് തകർന്ന് വീഴുന്നത്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്റ്റേഷനാണ്. അങ്ങനെ ആളപായം ഉണ്ടായില്ല എന്നുള്ളതും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് അന്വേഷണം അനിവാര്യമാണെന്ന് ആവശ്യപ്പെടാനും കൂടിയ സമയം വിനിയോഗിക്കുകയാണ്.
1: പ്രതികൂല കാലാവസ്ഥയിൽ ആവശ്യമായ മുൻകരുതലും ജാഗ്രതയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് പറയുന്നു കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ സി ഇ ചാക്കുണ്ണി.
3: സംഭവിച്ച ദുരന്തം ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ്. കാരണം വേണ്ടത്ര വിദഗ്ധ തൊഴിലാളികളല്ല അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ മുൻകരുതൽ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയില് അതിനുവേണ്ട മുന്നൊരുക്കം നടത്തേണ്ടതായിരുന്നു. ഇതില് എല്ലാ ഭാഗത്തും വീഴ്ചയുണ്ട്. ഇതിന് സൂപ്പർവൈസർ ചെയ്യേണ്ടവര് സൂപ്പർവൈസേഴ്സ് കരാറുകാരുടെ സൂപ്പർവൈസറായിരുന്നത് റെയിൽവേയുടെയോ അല്ലെങ്കിൽ പി ഡബ്ല്യുഡിയുടെ സൂപ്പർവൈസർമാര് അതിന് വേണ്ടത്ര മേൽനോട്ടം വഹിച്ചിട്ടില്ല, ജാഗ്രതയും പാലിച്ചിട്ടില്ല. എന്തോ ഭാഗ്യത്തിനാണ് യാത്രക്കാര് തലനാരിയൊക്കെ രക്ഷപ്പെട്ടത്. ഇത് പല തവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ പണി തുടങ്ങുന്ന സമയത്ത് പിന്നീട് തൊഴിലാളി ലഭിക്കാത്ത സമയത്ത് റെയിൽവേ യാത്രകൾ സംഘടനയുടെ പ്രതിനിധികളൊക്കെ നിങ്ങൾ പല ബന്ധപ്പെട്ടവരെ അഭ്യർത്ഥിച്ചാണ്. അതായത് എല്ലാ വകുപ്പുകളും തമ്മിൽ നഗരസഭ, ജില്ലാ ഭരണകൂടം, പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരും കൂടി വേണ്ട ഒരു മുന്നൊരുക്ക ആവശ്യം മുന്നൊരുക്കം നടത്തണമെന്ന് പലതവണ ആവർത്തി അഭ്യർത്ഥിച്ചിട്ടും അങ്ങനെ യാതൊന്നും കേട്ടിട്ടില്ല. നമ്മൾ ഇനി എന്ത് പഠിക്കാനാണ്? ഇത്രയും അപകടം ഒഴിവായത് അവിടെ യാത്ര അവസാനിച്ച ട്രെയിൻ ആയതുകൊണ്ടാണ്. ഓടിക്കൊണ്ട് ട്രെയിനാണെങ്കിലോ പിന്നെ ബാക്കിന് ആ പ്ലാറ്റ്ഫോമിൽ സാധാരണ എല്ലാ പ്ലാറ്റ്ഫോമിലും നിറയെ യാത്രക്കാരുണ്ടോ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ആ സമയത്ത് യാത്രക്കാരില്ലാത്തതും വലിയൊരു ഭാഗ്യമായി. ഇത് നിരുത്തരവാദിത്തമായ ഒരു കാര്യമാണ്. എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിലും വേണ്ടത്ര ജാഗ്രതയും മുന്നൊരുക്കവും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം വേണം. ഇത് പല കൂടി ആവർത്തിച്ചിട്ട് അത് അവഗണിച്ചതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണിത്. മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവർക്കെല്ലാം ഞങ്ങൾ നിവേദനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇനിയെങ്കിലും പരസ്പരം പഴി ചാരാതെ കുറ്റപ്പെടുത്താതെ പരമാവധി ജനങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത റെയിൽവേയുടെ ഉത്തരവാദിത്വം

0: ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ യാത്രക്കാരെ പ്രതികരിക്കേണ്ടി വരും. ഇത് മാത്രമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ യാത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇത്തരം ദുരന്തങ്ങൾ. ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് ബന്ധപ്പെട്ടവരും അധികാരികളും എടുക്കുമെന്നും, അതോടൊപ്പം തന്നെ എല്ലാ വകുപ്പുകളും തമ്മിൽ ചേർത്ത് ഒരു ഏകോപന വകുപ്പുകൾ തമ്മിൽ ഇവിടെ ഇല്ല. ഇത്രയും വലിയ മഴ കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥയായിട്ടും അതിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ള വലിയൊരു പോരായ്മയാണ്. അത് മേലിൽ ആവർത്തിക്കാനുള്ള നടപടിയാണ് അനിവാര്യം.
1: ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ അറിയിക്കുന്നത് പ്രകാരം തകർന്നു വീണ ക്ലോക്ക് ടവർ ഉൾക്കൊള്ളുന്ന കെട്ടിടം പൊളിച്ചുമാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പൊളിക്കാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇന്നലെ തുടങ്ങാൻ തീരുമാനിച്ചതായിരുന്നു. അതിനാൽ ആ ഭാഗത്തേക്ക് യാത്രക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ തകർന്ന് വൈദ്യുതി ലൈനിലേക്ക് വീണതിനാൽ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. അതിനാൽ 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. അപകടത്തിനുശേഷം ചില ട്രെയിനുകളുടെ യാത്ര തടസ്സപ്പെടുകയോ ചില ട്രെയിനുകൾ വൈകുകയോ ചെയ്തിട്ടുണ്ട്. ഇന്നും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഊർജിത ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ട്രെയിൻ യാത്രാ ശൃംഖലയിൽ ഏറ്റവും പ്രധാന സ്ഥാനമുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഈ അപകടത്തിൽ ആർക്കും പരിക്കു പറ്റിയില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം ഇത് ട്രെയിൻ യാത്രയിലുണ്ടാക്കുന്ന തടസ്സം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ അധികൃതർ ജാഗ്രത പുലർത്തണം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി. മനോജ്. ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്. കെ പി കേശവമേനോൻ ഹാളിൽ സഹകരണത്തിൽ നിന്ന് കൃഷിയിലേക്ക് ഇഫ്കോ നാംകോസ് ദേശീയ സെമിനാർ ഉദ്ഘാടനം ഇഫ്കോ ഡയറക്ടർ സുമേഷ് അച്യുതൻ നിർവഹിക്കുന്നു 10:30. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ദിലീപ് കിഴൂരിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോൾ സോക്കർ ചിത്രപ്രദർശനം 4 മണിക്ക്. ടൗൺ ഹാളിൽ 6 മണിക്ക് മലബാർ മാപ്പിളകലാ അക്കാദമി ഇശൽ നൈറ്റും അവാർഡ് ദാനവും ഉദ്ഘാടനം MLA K. ജയന്ത് നിർവഹിക്കുന്നു.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഇന്നിലേത്തിൽ നിന്ന്, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാൻഡിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3-ാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ GCC വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ.

കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എം പിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എം പിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി ജി പിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. ഐ ജി അജിതാബീഗം എസ് ഐ ടിയെ നയിക്കും. എസ് പി സക്കറിയ മാത്യു, ഡിവൈഎസ്പി അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ച കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് ഡി ജി പി ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ പി എസ് സി നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി

0: നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ ജയന്ത് എം എൽ എ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പി എ മുഹമ്മദ് റിയാസ് എം എൽ എ ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ എം ടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം പതിമൂന്ന് വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാഃ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കല്പബദ്ധം വർത്തതേ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശഃ ദേശഃ യഃ അധിക വികാസെ വിശ്വസിതി. വിഗത ദ്വാദശ വർഷേഷു സ്വസ്യ തൃതീയം ഓസ്ട്രേലിയ ഭ്രമണം ഹെട്രിക് ഇതി വിജ്ഞാപയത തേന പ്രതിപാദിതം യത് ഏഷഃ പ്രവാസഃ ഭാരത ഓസ്ട്രേലിയ സംബന്ധാനാം അപൂർവഗമിതാം സൂചയതി. അത്രാവസരെ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അപ്പി തത്ര ഉപസ്ഥിതഃ ആസീത്. തേന തത്രത്യം ജനസമൂഹം വീക്ഷ്യ ഏഷാ സഹഭാഗിത ദൃഢതര ഇത്യുക്തം. അസ്മാത് പുരാ ഉഭയോ ദേശയോര നേതൃഭ്യാം മെൽബൺ നഗരെ തൃതീയ ഭാരത ഓസ്ട്രേലിയ വാർഷിക ശിഖര സമ്മേളനെ ഭാഗം ഗൃഹീത്വാ ശിഷ്ടമണ്ഡലസ്തരീയ ദ്വിപാക്ഷികീ വാർത്താ വിഹിത. ഹിന്ദ പ്രശാന്ത ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം ച സ്ഥാപയിതും ദ്വാഭ്യാം നേതൃഭ്യാം രക്ഷാ സുരക്ഷാ സഹയോഗ് സംയുക്ത ഘോഷണാപത്രേ ഹസ്താക്ഷരം വിഹിതം.
2: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. फ्रेंड्स, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
1: വാർത്താഹരാൻ സംബോധയൻ പ്രധാനമന്ത്രി ന്യഗാദീത് യത് ഭാരത ഓസ്ട്രേലിയ ദേശാഭ്യാം പരമാണു ഊർജാക്ഷേത്രേ ഐതിഹാസിക സഹയോഗ സാധിത. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ പ്രത്യപാദയത് യത് ഏക സുരക്ഷിത സമൃദ്ധശ്ച സീമാപ്രാന്ത അഥ ജാഗ്രത സമാജ സംഭൂയ ഏവ ദേശം സുരക്ഷിതം വിധാതും ശക്നുവന്തി. ഗൃഹമന്ത്രിണാ ഹ്യഃ നവദെഹല്യാം ആരക്ഷക അധീക്ഷകാണാം സമ്മേളനെ സംഭാഷണം കുർവത പ്രതിപാദിതം യത് വൈബ്രന്റ് വില്ലേജസ് ഇത്യസ്യ ക്രാന്തികാരി ഉപക്രമസ്യ അന്തർഗതം സീമാപ്രാന്തേഭ്യഃ പലായനം അപാകർത്തും പ്രത്യഗ്രവൃത്യവസരാണാം ക്രിയാന്വയനം വിധീയതേ. ശ്രീശാഹ സവിശേഷം പ്രാവോചത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കുശല നേതൃത്വേ കേന്ദ്ര പ്രശാസനേന സീമാവർത്തി അവസനരചനാസു വൈജ്ഞാനിക രീത്യാ ചതുഃശത് പ്രതിശതം യാവത് അഭൂതപൂർവോ വികാസോ വിഹിതഃ. ദേശെ ദ്രുതഗത്യാ പ്രവർധമാനസ്യ സഹായക പ്രജനന പ്രൌദ്യോഗികി ക്ഷേത്രസ്യ വിവിധാസു അനിയമിതതാസു വർധമാനാം ചിന്താം വീക്ഷ്യ രാഷ്ട്രീയ മഹിളാ ആയോഗേന ഏക ഉച്ചസ്തരീയ വിശേഷജ്ഞ സമിതി നിർമ്മിത. അത്രാവധേയം യത് ഇയം സമിതി മഹിളാനാം പ്രജനനാധികാരാണാം പ്രതിഷ്ഠായാഃ സുരക്ഷായാശ്ച സംരക്ഷണം കരോതി. തത്രൈവ IVF ചികിത്സാലയാനാം AIT കേന്ദ്രാണാം അഥ യുഗ്മകോശാനാം നിയന്ത്രകതന്ത്രാണാം

0: स्व आक्रमणानि समापनस्य होरानन्तरमेव जातम्। इतः प्राग् अमेरिका देशेन ईरान देशस्य उपरि नूतनानि वायु आक्रमणानि कृतानि। यदा तु तेहरान देशः पश्चिमेशियायाम् अमेरिका सम्बद्ध देशान् लक्ष्यीकृत्य प्रक्षेपास्त्र प्रहारैः प्रत्युत्तरं दत्तवान्। ईरान देशस्य स्वास्थ्य मन्त्रालयः अवोचत् यत् अमेरिका देशेन कृतेषु दिनद्वयाक्रमणेषु न्यूनातिन्यूनं 14 जनाः मृताः। पादकन्दुक क्रीडायाम् अमेरिका देशस्य बोस्टन् नगरे आयोजिते प्रथमे प्रागुपान्त्यचरणस्य द्वन्द्वे फ्रांस दलं मैरिको दलं पराभूय उपान्त्यचक्रे प्रविष्टवत्। इति वार्ताः।
1: आकाशवाणी कोझिकोड।
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
4: കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയും മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി സജു ബി ജോണച്ചന്റെ പത്നിയുമായ സിമി സജു ആണ് ഇന്ന് നമ്മോടൊപ്പം. പത്തനംതിട്ട സ്വദേശിയായ സിമി യു എസ് അടക്കം പല നാടുകളിൽ ജീവിച്ച അനുഭവ പരിസരങ്ങളിൽ നിന്നും കോഴിക്കോടിന്റെ നന്മയും സ്നേഹവും വേർതിരിച്ചെടുക്കുന്നു.
5: ഞാൻ കോഴിക്കോട് എത്തുന്നത് 2016. എന്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയാണ്. കോഴിക്കോടിനെ കുറിച്ചും മലബാറിനെ കുറിച്ചും ഒരുപാട് കേട്ടിട്ടുണ്ട്. ചരിത്രവും സംസ്കാരവും രുചികളും എല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ ഒരു കൾച്ചറിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതയുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് വന്നിട്ട് തന്നെ 7 വർഷമാകുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയത് കേരളത്തിൻ്റെ ഒരു അഭിമാന നഗരം ആണ് കോഴിക്കോട്. അതുപോലെ ഈ നഗരത്തിൻ്റെ സൗന്ദര്യവും സ്നേഹവും ഇതൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കോഴിക്കോടിന് എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. ആദ്യമായി ഞാൻ കോഴിക്കോടേക്ക് വന്നിറങ്ങുന്ന സമയത്ത് തന്നെ കുറേ കടകളും പിന്നെന്താ പല നിറങ്ങളിലുള്ള ഹൽവകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും അതൊക്കെ ഭയങ്കര കൗതുകപരമായിട്ട് തോന്നി. പിന്നെ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടൊരു സ്ഥലമാണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. അപ്പം അവിടുത്തെ ബിരിയാണി, ദം ബിരിയാണിയെക്കുറിച്ചും കോഴിക്കോടെ ബിരിയാണിയെക്കുറിച്ചും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നത്, പാരഗണി പോവാ, കോഴിക്കോടിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള കോഴിക്കോട് ബിരിയാണി ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതും. അത് വന്നതിൻ്റെ 2 ദിവസം തന്നെ ഞങ്ങൾ പോയി, അത് സാധിച്ചു. ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടെ പോയി. ഞങ്ങളത് ക്യൂ നിന്ന് തന്നെ കുറേ 1.5 മണിക്കൂർ തന്നെ ക്യൂ നിന്ന് ഞങ്ങളത് കഴിച്ചു. അതിൻ്റെ രുചി അറിയാൻ പറ്റി. എൻ്റെ ഹസ്ബൻഡ് പ്രീസ്റ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും കോഴിക്കോട് എന്ന നഗരത്തിലേക്ക് എത്തുന്നത്. മലബാർ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ട്രാൻസ്ഫറായി പോകാറുണ്ട്. അങ്ങനെ അവസാനമായിട്ട് ഞങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നത് യു എസിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ ഒരു ആളുകളുടെ എന്താ പറയുക, നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരു രീതി, അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ടും നമ്മളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ ഇരുന്നിട്ടുള്ള സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തന്നെ എലന്തൂര്, കോന്നി, പിന്നെ അതുപോലെ റാന്നി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ യു എസിൽ 3 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വരുന്നത്. ഞങ്ങൾ വന്നൊരു മിനിസ്ട്രി എന്ന് പറയുന്നൊരു ചേർച്ച് മിനിസ്ട്രി ആയിട്ടാണ് വന്നത്. കോഴിക്കോട് കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് കലാപരമായിട്ട് ഭയങ്കര ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ആളുകളാണെങ്കിലും പാട്ടിൻ്റെ കാര്യത്തിലും എഴുതുന്ന കാര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ ചേർച്ചിൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. പ്രത്യേകിച്ചും നമ്മളുടെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ജോയേട്ടൻ, ഞങ്ങളുടെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ജോയേട്ടൻ്റെ ഫാമിലി. ജോയേട്ടൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുപ്പമുണ്ട് ഞങ്ങൾക്ക്. പ്രത്യേകിച്ചും ജോയേട്ടൻ, ജോയേട്ടൻ്റെ ബ്രദർ കുര്യൻ സേട്ടൻ, അവരുടെ മക്കള്, ജോയേട്ടൻ്റെ വൈഫ് സരതേച്ചി, ഇവരായിട്ടൊക്കെ നല്ല അടുപ്പമാണ്. ഇവരുടെ വീടുകളിൽ ഞങ്ങൾ പോകാറുണ്ട്. എന്ത് ഒക്കേഷൻസ് വന്നാലും ജോയേട്ടൻ്റെ വീട്ടിൽ കൂടാറുണ്ട്. ഞങ്ങൾ കുറേ നേരം ലേറ്റ് നൈറ്റ്സ് ഇരുന്ന് സംസാരിക്കാറുണ്ട്, തമാശകൾ പറയാറുണ്ട്. ജോയേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടെ, എൻ്റെ ഹസ്ബൻഡും അത്യാവശ്യം എഴുത്ത് നന്നായിട്ട് എഴുതും, നന്നായിട്ട് വായിക്കുന്ന ആളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടുമ്പം പൊളിറ്റിക്സും സിനിമയെ പറ്റിയും പിന്നെ കുറേ ജോയേട്ടൻ്റെ കുറേ പുസ്തകങ്ങളെ പറ്റിയൊക്കെ കുറേ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. പാട്ടുകളെ പറ്റിയും ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു ജോയേട്ടൻ സ്ഥിരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ളൊരു മൂഡിൽ ചേർച്ചിൽ വന്നു തുടങ്ങിയത് ഞങ്ങൾ പള്ളിയിൽ വന്നതിന്

0: ശേഷമാണ്. കാരണം അത് പുള്ളിക്ക് സംഗീതമായിട്ടുള്ളൊരു ബന്ധമുണ്ട്, പിന്നെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ജോയേട്ടൻ. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ പാട്ടുകാരുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ ലിറ്റർജിക്കൽ മ്യൂസിക്കിൽ തന്നെ പ്രാവീണ്യം നേടിയ കുറേ പാട്ടുകാരുണ്ട്. അത് വെസ്റ്റേൺ മ്യൂസിക്കിലാണേലും ഈസ്റ്റേൺ മ്യൂസിക്കിലാണേലും പ്രാവീണ്യം നേടിയ ഒരുപാട് ആളുകൾ നമ്മുടെ ചേർച്ചിലുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു എന്താ പറയുക, അതിൽ നിന്ന് കുറേ ഞങ്ങൾക്കും പഠിക്കാൻ പറ്റി സംഗീതത്തെക്കുറിച്ച്. ഇവിടുത്തെ ഒരു സംഗീതത്തിൻ്റെ കൾച്ചറും ഇവിടുത്തെ ഒരു സ്റ്റൈലൊക്കെ നമുക്കും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു ലൈഫിൽ. കോഴിക്കോട് എന്ന സ്ഥലം ആക്ച്വലി പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു ഭയങ്കര ബ്യൂട്ടി എന്ന് ഞാൻ കണ്ടത് ഇവിടുത്തെ ബീച്ചുകളാണ്. നമുക്ക് മനസ്സിൽ ഓരോ ചിന്തകൾ വരുന്ന സമയത്തല്ലേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ആ ഒരു നമ്മളുടെ മനസ്സിനെ ഏറ്റവും അധികം ശാന്തമാക്കാനായിട്ട് പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. അപ്പം മിക്ക രാത്രികളിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയി ഇരിക്കാറുണ്ട്. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുക, അവിടുത്തെ കാറ്റ് കൊള്ളുക, അതൊരുപാട് എൻജോയ് ചെയ്തൊരു സമയമാണത്. ബേസിക്കലി ഞാൻ ഒരു മാർത്തോമ സഭാ വിശ്വാസിയാണ്. എൻ്റെ ഹസ്ബൻഡും മാർത്തോമയിലെ പ്രീസ്റ്റാണ്. അപ്പോൾ പാട്ടിൻ്റെ മേഖലയാണ്, ശരിക്കും ഞങ്ങൾ രണ്ടുപേരും പാട്ടിൻ്റെ മേഖലയിലുള്ള ആൾക്കാരാണ്. പാട്ട് പാടും, അതുപോലെ തന്നെ പിയാനോ പ്ലേ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോഴിക്കോട് പള്ളിയിൽ വന്നപ്പം ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ നല്ലൊരു പറ്റും യുവജനങ്ങൾ, സൺഡേ സ്കൂളിൻ്റെ കുട്ടികളുണ്ട്, അപ്പം പിന്നെ ക്വയറുണ്ട്. അപ്പോൾ ഈ പാട്ടും ഇവിടുത്തെ ഒരു കലയോടുള്ള സ്നേഹവും അത് ഭയങ്കര ഞങ്ങളുടെ ഒരു മിനിസ്ട്രീനെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും യൂത്ത്സിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് എന്ന ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ സാഹിത്യവും സംഗീതവും ഒരുപോലെ മുന്നിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ, ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളും, ഞങ്ങളൊരു പാട്ട് കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗീതം, ഇവിടെ ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള സംഗീതജ്ഞരുണ്ട്, ബാബുരാജ് സാറ്, അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി സാറ്. അവരുടെയൊക്കെ മ്യൂസിക് ശരിക്കും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയത് ഗാനമാണ് എന്നുള്ളത്. പക്ഷെ അവരുടെയൊക്കെ ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു മാജിക് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കോഴിക്കോട് നിന്നും. ആ സംഗീതത്തിന്റെ ഫീൽഡിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി. അത് ഞങ്ങളുടെ മിനിസ്ട്രിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ മക്കളും ഒരു പാടുന്ന ആൾക്കാരാണ്. അവരുടെയും മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് നിന്നാണ്. ഞാൻ ഇരുന്ന സ്ഥലം ഒന്ന് പത്തനംതിട്ട ഉണ്ടെന്ന് പറഞ്ഞു, US ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥലങ്ങൾക്കൊക്കെ ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു എന്താ പറയുക, ഒരു യുണീക്നെസ് ഉള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഞാൻ കോഴിക്കോടിനെ കണ്ടത്. പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ ആളുകൾ, അത്രയും സ്നേഹമുള്ള ആളുകളാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ളൊരു നല്ല മനസ്സുള്ള ജനങ്ങളാണ്. അത് നമ്മൾ ഏത് കൾച്ചറിൽ നിന്ന് വന്നാലും ഏത് റിലീജിയനിൽ നിന്ന് വന്നാലും ആ ഒരു സ്നേഹം എന്നും കാത്തു സൂക്ഷിച്ച് അതിഥി സൽക്കാരം വളരെയധികം സൂക്ഷിക്കുന്ന ഒരു ആളുകളാണ് കോഴിക്കോടുകാർ. ആദ്യമായിട്ട് ഒരാളെ കണ്ടാൽ പോലും കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ചോദിക്കും, വെരി, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് കോഴിക്കോട്ടെ ജനങ്ങൾക്കുള്ളത്. അത്രയും സ്നേഹ സമ്പന്നരായ ജനങ്ങളാണ് കോഴിക്കോടുകാർ. അതുപോലെ എനിക്ക് രണ്ട് മക്കളുണ്ട്, അനുഗ്രഹ, അഭിഷിക്ത. എൻ്റെ മൂത്ത മോള് ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ BSc ബയോടെക്നോളജി തേർഡ് ഇയർ. ഇളയാള് 12th പാസ്സൗട്ടായി അടുത്ത ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യാൻ തുടങ്ങുന്നു. ഇതിലൊക്കെ ഏറ്റവും ഉപരിയായിട്ട് കോഴിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതും ഞാൻ ഈ കോഴിക്കോടേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരുപാട് നല്ല പ്രശസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൊരു കേന്ദ്രമാണ് കോഴിക്കോട്. അതും എൻ്റെ മക്കൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. കോഴിക്കോട്ടെ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ വിദ്യാഭ്യാസം നേടാനായിട്ട് അവർക്ക് സാധിച്ചു. മക്കൾ പഠിച്ചത്, അവർ തുടങ്ങിയത് ദേവഗിരി CMI സ്കൂളിലായിരുന്നു. 10th കഴിഞ്ഞതിന് ശേഷം വീണ്ടും സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലേക്ക്, അവിടെയായിരുന്നു അവിടെ അവരുടെ +1 +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. അവർക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. അവർക്ക് പാട്ടിന്റെ മേഖലയിലാകാം, സഹോദയ കോമ്പറ്റീഷൻസിൽ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചത് എൻ്റെ മക്കൾക്ക് ഇവിടുത്തെ സ്കൂളുകളിൽ നിന്നാണ്. കോഴിക്കോടിന്റെ മധുര സ്മരണകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത് എനിക്ക് മിഠായി തെരുവാണ്. SM Street എന്നറിയപ്പെടുന്ന ഈ തെരുവ് എന്നും എപ്പോഴും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയും പല പല കടകൾ തുറന്നിരിക്കുകയും വർണ്ണശബളമായിട്ടുള്ള കടകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കണ്ടത് പല പല നിറങ്ങളിലുള്ള കോഴിക്കോടൻ ഹലുവയാണ്. ഏറ്റവും ലോക പ്രശസ്തമായിട്ടുള്ളൊരു ഒരു സ്വീറ്റാണ് കോഴിക്കോടൻ ഹൽവ. കോഴിക്കോട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ ആതിഥേയ മര്യാദയ്ക്കും അവരേറ്റവും പ്രശസ്തരാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആളുകളെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കി അവരിൽ ഒരാളായിട്ട് മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു വലിയ പ്രത്യേകത കോഴിക്കോടുകാർക്കുണ്ട്.
1: കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയും മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി സജു ബി ജോണച്ചന്റെ പത്നിയുമായ സിമി സജുവിന്റെ കോഴിക്കോടൻ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. നിർവഹണ സഹായം ആദിത്യൻ SS.

0: ആരോഗ്യം അമൂല്യം.
1: നേത്രദാനം ആർക്കൊക്കെ ചെയ്യാം? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ മൊബൈൽ ഐ യൂണിറ്റിലെ ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ചിത്ര കെ ആർ.
2: നേത്രദാനം ആർക്കൊക്കെ ചെയ്യാമെന്ന് നോക്കാം. എല്ലാ പ്രായക്കാർക്കും നേത്രദാനം ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ കണ്ണുകൾ സ്വീകരിക്കാറില്ല. അതുപോലെ 80-85 വയസ്സിന് മുകളിലുള്ള ഒരാൾ നേത്രദാനം ചെയ്താലും അതിൻ്റെ കോശങ്ങളുടെ ശക്തിയും എല്ലാം നോക്കി ഉപയോഗപ്രദമാണെങ്കിൽ മാത്രമേ നമ്മൾ വേറൊരാൾക്ക് ഉപയോഗിക്കുകയുള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നേത്രദാനം ചെയ്യാവുന്നതാണ്. എല്ലാ ജാതി മതക്കാർക്കും നേത്രദാനം ചെയ്യാം. ചിലപ്പോൾ ആളുകൾക്ക് സംശയമുണ്ടാകും, ഞാൻ ലാസിക് സർജറി ചെയ്തതാണ്, എനിക്ക് തിമിരത്തിന്റെ സർജറി ചെയ്തതാണ്, ഞാൻ കണ്ണട വെക്കുന്നയാളാണ്, എനിക്ക് നേത്രദാനം ചെയ്യാമോ എന്ന്. എല്ലാവർക്കും നേത്രദാനം ചെയ്യാവുന്നതാണ്. ലാസിക് സർജറിയോ തിമിരത്തിന്റെ സർജറിയോ കഴിഞ്ഞവർ അത് ഐ ബാങ്കിൽ നിന്ന് വരുന്നവരെ ഒന്ന് അറിയിക്കണമെന്ന് മാത്രം. ആർക്കൊക്കെയാണ് നേത്രദാനം ചെയ്യാൻ പറ്റാത്തത്? ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക്, HIV ബാധിതർക്ക്, പേവിഷബാധ മൂലം മരണപ്പെട്ടവർക്ക്, ബ്രെയിനിലുള്ള ഇൻഫെക്ഷനായ എൻകഫലൈറ്റിസ് ബാധ വന്നവർക്ക്, ലുക്കീമിയ, ലിംഫോമ, എൻഡ് സ്റ്റേജ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നവർക്കും, റെയർ ആയിട്ടുള്ള ക്രൂസ്വെൽ ജേക്കബ് ഡിസീസ് തുടങ്ങിയവർക്കും നേത്രദാനം ചെയ്യാൻ പറ്റുകയില്ല. ഇനി നമുക്ക് നേത്രദാനത്തിന്റെ നടപടികൾ എങ്ങനെയെന്ന് നോക്കാം. നേത്രദാനം ചെയ്യാൻ തയ്യാറായ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ബന്ധുക്കളും തയ്യാറാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള നേത്രബാങ്കിൽ അറിയിക്കണം. ബന്ധുക്കൾ തയ്യാറാകണം എന്ന് പറയാനുള്ള കാരണം, ഒരാൾ മരണാനന്തരം നേത്രദാനം ചെയ്യാൻ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്, എന്നാൽ ബന്ധുക്കൾ സമ്മതം നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ണുകൾ എടുക്കാൻ കഴിയുകയില്ല. നേരെ മറിച്ച്, ഒരാൾ നേത്രദാനത്തിനുള്ള സമ്മതപത്രം നൽകിയിട്ടില്ല, പക്ഷേ ബന്ധുക്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അയാളുടെ മരണശേഷം നമ്മൾക്ക് കണ്ണുകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. നേത്രബാങ്കിൽ നിന്നും അവർ വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മരണപ്പെട്ട ആളുടെ തലഭാഗം നമുക്ക് കുറച്ച് പൊക്കിവെക്കാം. കണ്ണു നീക്കം ചെയ്യുമ്പോഴുള്ള രക്തസ്രാവം കുറയ്ക്കാൻ ഇത് സഹായിക്കും. മുറിയിൽ ഫാൻ ഉണ്ടെങ്കിൽ അത് ഓഫാക്കുക. കൺപോളകൾ നന്നായി അടഞ്ഞിരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തണം. AC ഉള്ള റൂമാണെങ്കിൽ ഓണാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അടഞ്ഞ കണ്ണിനു മുകളിൽ പഞ്ഞി നനച്ചു വെക്കുന്നത് കോർണിയ ഡ്രൈ ആകാതെ സൂക്ഷിക്കും. 6 മണിക്കൂറിനുള്ളിലാണ് കണ്ണ് നീക്കം ചെയ്യേണ്ടത്. കണ്ണ് നമുക്ക് 2 രീതിയിൽ നീക്കം ചെയ്യാം. ഐബോൾ മുഴുവനായോ അല്ലെങ്കിൽ കോർണിയോസ്ക്ലീറൽ ബട്ടണായോ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. കണ്ണുകൾ നീക്കം ചെയ്തിട്ട് അവിടെ കൃത്രിമമായ കണ്ണുവെച്ച് കൺപോള തുന്നിവെക്കുന്നതിനാൽ മുഖം വിരൂപമാകുമെന്ന പേടി വേണ്ട. എല്ലാ പ്രൊസീജിയേഴ്സും ഒരു 20-25 മിനിറ്റ് കൊണ്ട് പൂർത്തിയാകുന്നതാണ്, മാക്സിമം 1/2 മണിക്കൂർ. അതുകൊണ്ട് തന്നെ മരണാനന്തര കർമ്മങ്ങൾ നീണ്ടുപോകും എന്ന പേടിയും വേണ്ട. കണ്ണുകൾ നീക്കം ചെയ്തതിനു ശേഷം ഒരു 10 ml ബ്ലഡ് കൂടി എടുക്കുന്നതാണ്. അത് ദാതാവിന് പകർച്ചവ്യാധികളൊന്നും ഇല്ല എന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. നീക്കം ചെയ്ത കണ്ണുകൾ നമ്മൾക്ക് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ലായനികളുണ്ട്. 1-2 ദിവസം വരെ സൂക്ഷിക്കാൻ നോർമൽ സലൈൻ ഉപയോഗിക്കാം. 4 ദിവസം വരെ ഉപയോഗിക്കാനായി MK7 മീഡിയം എന്ന ലായനിയാണ് ഉള്ളത്. 2 ആഴ്ച വരെ സൂക്ഷിക്കാനായി കേസോൾ, ഒപ്റ്റിസോൾ എന്ന ലായനികൾ ലഭ്യമാണ്. ക്രയോപ്രിസർവേഷൻ എന്ന ടെക്നിക് ഉപയോഗിച്ച് നമുക്ക് കോർണിയ 1 വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ്.
1: നേത്രദാനം ആർക്കൊക്കെ ചെയ്യാം? ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ മൊബൈൽ ഐ യൂണിറ്റിലെ ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ചിത്ര കെ ആർ.

പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. എൻ പി ഫൗസിയ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന ടി കെ കുട്ടിയാലി. സംഗീതം രാമമൂർത്തി.

0: കൃഷിദീപം.
1: ഭാവി തലമുറയിൽ കാർഷിക അവബോധവും പ്രകൃതി സ്നേഹവും ശാസ്ത്രീയ കൃഷിരീതികളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈകോർത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കതിര്. കൃഷി ക്ലബ്ബുകൾ, കാർഷിക സാങ്കേതിക വിദ്യകൾ, പാരമ്പര്യ കൃഷി അറിവുകൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഏകോപിപ്പിച്ച് വിദ്യാർത്ഥികളെ മികച്ച പൌരന്മാരാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുട്ടികളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പോലുള്ള മാർഗങ്ങളും ഇതിന്റെ ഭാഗമായിരിക്കും. കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വാട്സാപ്പ് മുഖേന മിനി മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളും ഒരുക്കും. കുട്ടികൾക്കിടയിൽ ഗുൺ വളർത്തലും പ്രോത്സാഹിപ്പിക്കും. ആദ്യഘട്ട

2500 സ്കൂളുകളിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനും പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിനുമായി ഓരോ വിദ്യാലയത്തിനും പരമാവധി 10,000 രൂപ ധനസഹായം ലഭ്യമാകും. ആവർത്തന കൃഷി, കിണർ അല്ലെങ്കിൽ കുളം നിർമ്മാണം, ധനസാമഗ്രികൾ വാങ്ങൽ, കാപ്പിക്കളം, ഗോഡൗൺ നിർമ്മാണം, കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവയ്ക്കായി കോഫി ബോർഡിന്റെ ധനസഹായത്തിന് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ coffeeboard.gov.in registrationsearch.apex എന്ന വെബ്സൈറ്റ് വഴി ഗ്രോവർ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അനുബന്ധ രേഖകളുമായി അടുത്തുള്ള കോഫി ബോർഡ് ഓഫീസിന് സമീപിക്കണം. അപേക്ഷകളുടെ മുൻഗണനാക്രമത്തിൽ വകയിരുത്തുന്ന തുകയുടെ അടിസ്ഥാനത്തിലായിരിക്കും ധനസഹായം വിതരണം ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള കോഫി ബോർഡുമായി ബന്ധപ്പെടുക.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10ാം ക്ലാസ്സാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധിയില്ല. ap.srccc.in/register എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി July 15. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഫോൺ നമ്പർ 9495741785, മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ ഫോൺ നമ്പർ 9388461156 എന്നിവയുമായി ബന്ധപ്പെടാം. ദേശീയാരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. July 18 വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 04832730313 അല്ലെങ്കിൽ 9846700711. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി July 15 രാവിലെ 10 ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ July 13 വൈകിട്ട് 4 PM പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയങ്ങളിൽ 04933226322 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി July 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 6765. കൂടുതൽ വിവരങ്ങൾക്ക് 04833

0: 273 5594 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
5: ഹമാരെ മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പ് സേ ഇന്തോ പസഫിക് മേ ഹമാരെ സാജാ പ്രയാസോ കോ നൈ താക്കത്ത് മിലേഗി ഹം ഷിപ് ബിൽഡിംഗ് ഷിപ് റിപ്പയർ ഓർ മെയിന്റനൻസ് മേ ഭി മിൽക്കർ ആകെ ബഡേംഗെ ആജ് ഹംനെ കൈ ക്ഷേത്രീയ ഏവം അന്താരാഷ്ട്രീയ മുദ്ദോ പർ ഭി വിസ്താർ പൂർവക് ചർച്ച കി.
4: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശന വേളയിൽ 2028-29 വർഷത്തേക്കുള്ള യുഎൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതികവിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100 GCC പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ.

0: ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
1: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസുറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
3: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2 പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60 മിനിറ്റിൽ എംബാപ്പയും 66 മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4th T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 wicket തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 runs മികവിൽ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 158 runs എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 wicket മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവ സൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി.

0: അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: Lumbering Jumbo and Lithe Tiger. Please don't get me wrong, I'm not going to delve into animal names. മൃഗങ്ങളുടെ പേര് പറയുകയല്ല ഉദ്ദേശ്യം. ഈ വാക്കുകൾ ഈയിടെ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിന്റെ തലവാചകത്തിന്റെ ഭാഗമായിരുന്നു. These words were part of the title of a newspaper article. Lumbering Jumbo. Jumbo, J-U-M-B-O. Jumbo means elephant, ana. Lumbering, L-U-M-B-E-R-I-N-G. Lumbering. Lumbering means moving in a slow, heavy, awkward, laborious manner. അതായത് കഷ്ടപ്പെട്ട് ഭാരിച്ച ചുവടുകൾ വെച്ച് മെല്ലെ വിഷമിച്ച് നീങ്ങുക. ഭാരിച്ച ശരീരവും താങ്ങിയുള്ള ആനയുടെ നടത്തയ്ക്ക് ലംബറിംഗ് എന്നാണ് പറയുക. ലംബറിംഗ് ജംബോ മീൻസ് എലിഫന്റ് ദാറ്റ് മൂവ്സ് സ്ലോലി, ലബോറിയസ്ലി ആൻഡ് ഓക്വേർഡ്ലി. ഭാരം കാരണം മെല്ലെ നീങ്ങുന്ന അഥവാ നീങ്ങാൻ കഷ്ടപ്പെടുന്ന ആന. ഫ്രേസസ് സിമിലർ ഇൻ മീനിങ് ആർ ലംബറിംഗ് ജയന്റ്, ലംബറിംഗ് ബീസ്റ്റ് എക്സെട്ര. ലൈത്ത് ടൈഗർ. ടൈഗർ പുലി, കടുവ. ലൈത്ത്, L-I-T-H-E, ലൈത്ത്. യങ്, ഹെൽത്തി, അട്രാക്റ്റീവ് ആൻഡ് ഏബിൾ ടു മൂവ് ആൻഡ് ബെൻഡ് സ്മൂത്ത്ലി. ലൈത്ത് ബോഡി എന്നാൽ മെയ്വഴക്കമുള്ള, യുവത്വമുള്ളതും ആരോഗ്യമുള്ളതും ആകർഷകവുമായതും അതോടൊപ്പം തന്നെ ചടുലവും വഴക്കവുമുള്ള ശരീരത്തിനാണ് ലൈത്ത് എന്ന് പറയുന്നത്. The usage like a lithe tiger means pliant, flexible and healthy as a tiger. ഒരു പുലിയെ പോലെ ഊർജ്ജസ്വലതയുള്ള, വഴക്കമുള്ള, ചടുലമായ നീക്കങ്ങളുള്ള എന്ന് അർത്ഥം. A cat is lithe. പൂച്ച lithe ആണ്. പൂച്ചയ്ക്ക് നല്ല ചടുലതയും മെയ്വഴക്കവുമാണ്. A gymnast has a lithe body that enables him to perform with grace and flexibility. ഒരു ജിംനാസ്റ്റിന്റെ മെയ്വഴക്കം അയാൾക്ക് ചടുലമായും ആകർഷകമായും പെർഫോം ചെയ്യാൻ സഹായകമാകുന്നു. ഓപ്പോസിറ്റ് ഓഫ് ലൈത്ത് ഇസ് ക്ലംസി, C-L-U-M-S-Y, ക്ലംസി. ക്ലംസി മീൻസ് കെയർലെസ് ആൻഡ് ലൈക്ലി ടു നോക്ക് ഇൻ ടു, ഡ്രോപ്പ് ഓർ ബ്രേക്ക് തിങ്സ്. എന്തും കൈകാര്യം ചെയ്യുന്നതിൽ തീരെ വഴക്കമില്ലായ്മ. It is a bright morning. Don't lumber around. Be lithe and agile.
2: English Matters. Presented by Smita Manikoth.
1: Akashavani Kozhikode.
4: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
5: മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന, ഇപ്പോൾ വറ്റിക്കിടക്കുന്ന

0: എന്ന നടപ്പു വഴി കടന്ന് പ്രധാന റോഡിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വന്നെന്നും എല്ലാവരും നോക്കുമെന്നും സാംസയ്ക്ക് തോന്നി. ഇതുവരെ നടന്ന വഴിയിലൊക്കെ കാര്യമായി ആരുമില്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ മുതിർന്ന മനുഷ്യരായ അവർ സാംസയെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അവൻ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യലോകത്തുകൂടി നടന്നു. ഉദാഹരണത്തിന്, പൊളിച്ച വീട്ടിലിരുന്ന് അടയുടെ മധുരമുള്ള ഭാഗം തിന്നു തീർത്തപ്പോൾ അവൻ അവിടെയല്ലായിരുന്നു. അപ്പോൾ അവൻ ഉണ്ടാകുന്നതിന് മുൻപത്തെ സമയമായിരുന്നു. ആ വീട്ടുകാർ പെട്ടിയും സാമാനങ്ങളുമായി പോകാനിറങ്ങിയ സമയം. അവർ പിന്നെ തിരിച്ചു വന്നില്ല. ഒരു രഹസ്യലോകത്തേക്ക് ലോറിയിൽ കയറിപ്പോയി. പിന്നെ മൂന്ന് പറമ്പുകൾ വഴി നടന്നപ്പോഴും സാംസ ആ സ്ഥലത്തല്ലായിരുന്നു. അവൻ വേനലവധിക്കായി അടച്ച സ്കൂളിലായിരുന്നു. പല പ്രായത്തിലുള്ള ശബ്ദങ്ങൾ തിരയടിച്ച സ്കൂൾ അപ്പോൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. അനങ്ങാത്ത ബെഞ്ചുകൾ, ഡെസ്കുകൾ, മേശകൾ, നീണ്ട ഹാളിനെ മുറികളാക്കിത്തിരിക്കുന്ന മറകൾ, ഗ്രൗണ്ട്, ഉച്ചയ്ക്ക് കുട്ടികൾ കളയുന്ന ബാക്കി ഭക്ഷണം തിന്നാൻ വരുന്ന കാക്കകളുമില്ല. ഉപേക്ഷിച്ചുപോയ വീട്, അടച്ചുപോയ സ്കൂൾ, ആളുകൾ പോയ വീട്ടിലേക്ക് ചെടികളും പുല്ലും നടന്നു കയറി. കുട്ടികളില്ലാത്ത സ്കൂളിൻ്റെ മുറ്റത്തേക്ക് പതിയെ പതിയെ ചെടികൾ കയറി തുടങ്ങുന്നു. താൻ ചിത്രകഥയിലെ ഒരു മാന്ത്രിക കഥാപാത്രമാണെന്ന് സാംസ വിചാരിച്ചു. കുട്ടികൾ വരട്ടെ, അവൻ പറഞ്ഞു. പെട്ടെന്ന് സ്കൂൾ ബെഞ്ചുകളിലും വരാന്തകളിലും ഗ്രൗണ്ടിലും കുട്ടികൾ നിറഞ്ഞു. അവരുടെ ഒച്ചകൾ ഓളമടിച്ചു, ഉയർന്നു, താണു, വീണ്ടും ഉയർന്നു. സാംസ മൂന്ന് പറമ്പുകൾ കടന്ന് അച്ഛൻ നടത്തുന്ന കടയിലേക്ക് നടന്നു. രണ്ട് ഇടവഴികൾ നടന്നു തീർത്തപ്പോഴും സാംസ അവിടെയായിരുന്നില്ല. വഴിയുടെ അറ്റത്ത് തേക്കുതടി കൊണ്ടുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റുണ്ട്. നടക്കാനുള്ള സ്ഥലം ഒരു ക്രിക്കറ്റ് പിച്ചും പോസ്റ്റ് ക്രിക്കറ്റ് സ്റ്റമ്പുമാണ്. സാംസ ഒരു കല്ലെടുത്ത് ഇമ്രാൻഖാനെ പോലെ എറിഞ്ഞു. പന്ത് നല്ലവണ്ണം ബൗൺസ് ചെയ്ത് സ്ലിപ്പിലേക്ക് പോയി. അടുത്ത പന്ത് സാംസയല്ല, രവിശാസ്ത്രിയാണ് എറിഞ്ഞത്. അത് ലെഗ് സൈഡിൽ നിന്ന് കുത്തിത്തിരിഞ്ഞു. അപ്പോഴേക്കും കയ്യാലയിൽ നിന്ന് ചപ്പു ചെത്തുന്ന ഒരാൾ അരിവാളും അതുവരെ വെട്ടിയെടുത്ത പുല്ലുമായി എതിർവശത്തുകൂടി നടന്നു വന്നു. അയാൾ വേറൊരു ലോകത്തായിരുന്നതുകൊണ്ട് സാംസയെ ശ്രദ്ധിച്ചില്ല, സാംസ അയാളെയും. അവൻ രണ്ട് ഇടത്തൊണ്ടുകൾ കടന്ന് അച്ഛൻ നടത്തുന്ന കടയിലേക്ക് നടന്നു. അമ്പലത്തിൻ്റെ മുറ്റം കടന്നപ്പോഴും സാംസ ആ സമയത്തല്ലായിരുന്നു. അവിടെ മാറി ആ സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരിപ്പുണ്ട്. പക്ഷേ സാംസ ആ സമയത്തല്ലായിരുന്നു. അവൻ അമ്പലത്തിൻ്റെ മുറ്റം കടന്ന് അച്ഛൻ നടത്തുന്ന കടയിലേക്ക് നടന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്ന ചെറിയ പാടം കടന്നപ്പോഴും സാംസ അവിടെയായിരുന്നില്ല. പാടത്ത് കൂന വെട്ടി വാഴ നടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവിടെ പണിതുകൊണ്ടിരുന്നയാൾ. ചാണകത്തിൽ മുക്കി ഉണക്കിയെടുത്ത ചുവട് ഉരുണ്ട വാഴവിത്തുകൾ അയാളവിടെ കുഴിച്ചുവെക്കും. അതിൻ്റെ ചുവട്ടിൽ വെണ്ടയും കുറ്റിപ്പയറും നടും. പാടത്തു തന്നെ അയാളൊരു കുഴി കുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം കോരി അയാളത് നനയ്ക്കും. വാഴ കുലയ്ക്കുകയും പയറുകൾ പൂവിടുകയും വെണ്ടകൾ നന്നായി വളരുകയും ചെയ്യുന്ന ലോകത്തായിരുന്നു അയാൾ. വെയിലു മാറി അതിൻ്റെയൊക്കെ തണലിലായിരുന്നു അയാൾ. വിടർന്നു വരുന്ന വാഴച്ചുണ്ടിൻ്റെയും പയർപൂവിൻ്റെയും മണം അയാൾക്ക് കിട്ടി. തണ്ട് മൂക്കാത്ത വെണ്ടയില കാറ്റത്തനങ്ങുന്ന ഒച്ച അയാൾക്ക് കിട്ടി. അയാൾ സാംസയെ കണ്ടില്ല, സാംസ അയാളെയും.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
2: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ആകാശവാണി കോഴിക്കോട്.

മഹാത്മജിയുടെ ജീവിതത്തിൽ വൻ സ്വാധീനം ഉണ്ടാക്കിയ പുസ്തകമാണ്. സർവോദയം എന്ന പേരിൽ ഗാന്ധിജി ഇത് ഗുജറാത്തിയിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. വിവർത്തനത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയ ചില കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. പാശ്ചാത്യ സംസ്കാരം നിലകൊള്ളുന്നത് മനുഷ്യരിൽ ഭൂരിപക്ഷത്തിൻ്റെ മാത്രം സുഖത്തിനു വേണ്ടിയാണ്. അവരുടെ ദൃഷ്ടിയിൽ ശരീരത്തിന് സുഖവും പണത്തിനുള്ള അഭിവൃദ്ധിയും മാത്രമാണ് സുഖം. ഇത് നേടേണ്ടി വരുമ്പോൾ സദാചാര നിയമങ്ങൾ തടസ്സമാവരുത്, അവയെ തള്ളി നീക്കണം. അധികം ആളുകൾക്ക് സുഖം ലഭിക്കുന്നതിനു വേണ്ടി ഒരു ന്യൂനപക്ഷം നശിക്കുന്നതിൽ അപാകതയില്ല. അൺടോ ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ ജോൺ റസ്കിൻ പറയുന്നുണ്ട്, മനുഷ്യർ സന്തുഷ്ടരാവണമെങ്കിൽ സദാചാര നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം എന്ന്. നാം ഇന്ത്യക്കാർ പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിലാണല്ലോ. അവർ ചെയ്യുന്ന നല്ലതൊക്കെ തീർച്ചയായും കണ്ടുപഠിക്കണം. പക്ഷേ ചീത്തയായ വശങ്ങളും അതിനുണ്ടല്ലോ. അവയെ നാം സ്വീകരിക്കുന്നത് നന്നല്ല എന്നാർക്കാണറിയാത്തത്? എല്ലാ മതങ്ങളും സദാചാരത്തിനാണല്ലോ ഊന്നൽ നൽകുന്നത്. നിത്യജീവിതം അതിൽ അധിഷ്ഠിതമാവണം. സുഖം നേടുവാൻ സദാചാരം കൂടിയേ കഴിയൂ എന്ന് റസ്കിൻ പ്രതിപാദിക്കുകയാണ്. പ്ലാറ്റോവിൻ്റെ അപ്പോളജി എന്നൊരു കൃതിയുണ്ട്. അതിൽ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഭംഗിയായി സോക്രട്ടീസ് പറയുന്നു. പറഞ്ഞതനുസരിച്ച് ജീവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിചാരധാരയാണ് റസ്കിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രമേയം. പലതരം ജീവിതം പുലർത്തുന്ന ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം പറയുന്നു. റസ്കിൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്കും പലതും പഠിക്കുവാനുണ്ട്. ഇന്ത്യയിൽ നവീന വിചാരധാരയുടെ കാലമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മുടെ യുവാക്കളെ ഉത്സാഹികളാക്കിയിട്ടുണ്ടല്ലോ. അവരുടെ ഉത്സാഹം നേർവഴിക്ക് നീങ്ങണം, അല്ലെങ്കിൽ അത് നാശം വിതയ്ക്കും. ഇന്നത്തെ യുവാക്കളുടെ മുദ്രാവാക്യങ്ങൾ നമുക്ക് സ്വരാജ്യം വേണം എന്നും രാജ്യത്തെ വ്യവസായവൽക്കരിക്കണം എന്നുമാണ്. പക്ഷെ സ്വരാജ്യം എന്നാൽ എന്താണെന്നറിയണ്ടേ? ആത്മനിയന്ത്രണത്തിൽ നിന്നാണ് സ്വരാജ്യത്തിൻ്റെ തുടക്കം. സദാചാരപരമായ നിയമപാലനം, സത്യസന്ധത, അമ്മയച്ഛന്മാർ മുതൽ ഭൃത്യന്മാർ അയൽപ്പക്കക്കാർ വരെയുള്ളവരോട് കടമകൾ നിർവഹിക്കുക ഒക്കെ ചെയ്താലേ ആത്മനിയന്ത്രണമായുള്ളൂ. ഇത്തരം പൗരന്മാരല്ലേ ഒരു നാടിൻ്റെ അഭിമാനം? ഒരു ജനതയും മറ്റൊരു ജനതയെ ഭരിച്ചുകൂടാ. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയ്ക്ക് നന്മയല്ല തന്നെ. പക്ഷേ അവർ പോയതുകൊണ്ട് മാത്രം കാര്യമെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുവാൻ വയ്യ. ഇവിടെ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്നത് മൂന്ന് സാഹചര്യങ്ങൾ കൊണ്ടാണ്: അറിവില്ലായ്മ, ഒരുമയില്ലായ്മ, ദുരാചാരങ്ങൾ. ഇതൊക്കെ നാം നീക്കം ചെയ്താൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകും, നമുക്കൊരു സാക്ഷാത്കരിച്ച രാജ്യവും ലഭിക്കും. ഇന്ത്യ സ്വതന്ത്രയാവണം, ധാർമ്മിക മാർഗങ്ങളിൽ കൂടിയാവണം അത്. പൂർണ്ണമായ അർത്ഥത്തിലുള്ള സ്വരാജ്യമാണ് നമ്മുടെ ആവശ്യം. ഹിംസയും വ്യവസായവൽക്കരണവുമല്ല അതിൻ്റെ ഉപാധികൾ. ഇന്ത്യക്കാരുടെ ഹൃദയം സ്വർണം പോലെയായിരുന്ന കാലത്ത് അത് സ്വർണഭൂമിയായിരുന്നു. പക്ഷേ രാജ്യം ഒരു മരുഭൂമിയായിരിക്കുന്നു. നമ്മുടെ ധർമ്മനിഷ്ഠയില്ലായ്മ തന്നെ കാരണം. വീണ്ടും ഭാരതത്തിന് സ്വർണഭൂമിയാവാൻ കഴിയും, തീർച്ച. ഇന്നത്തെ സ്വഭാവമാകുന്ന ദുഷ്ടലോകം മാറണമെന്നു മാത്രം. സത്യം എന്ന രണ്ടക്ഷരമുള്ള വാക്കാണ് അത് മാറ്റാനുള്ള ചിന്താമണി. ഓരോ ഇന്ത്യക്കാരനും സത്യത്തെ മുറുകെ പിടിക്കട്ടെ. സ്വരാജ്യം സ്വയമേവ നമ്മുടേതായിത്തീരും.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: മേളകർത്ത പദ്ധതിയിലെ 8-ാമത്തെ രാഗമാണ് ഹനുമത്തോടി.

എന്ന തോടിരാഗം. എട്ടാമത്തെ മേളകർത്ത രാഗമാകുമ്പോൾ ഇതിൽ വരേണ്ട സ്വരസ്ഥാനങ്ങൾ ഷഡ്ജപഞ്ചമങ്ങൾക്ക് പുറമെ ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധധൈവതം, കൈശികനിഷാദം എന്നിവയാണ്. എന്നാൽ ഗമകങ്ങളില്ലാതെ ഇത് പാടിയാൽ ഇതിന് മറ്റൊരു

ഇതാണ് ഈ രാഗം പ്ലെയിൻ ആയിട്ട് പാടിയാൽ ഉണ്ടാവുന്ന അവസ്ഥ. ഇങ്ങനെ പാടിയാൽ ഇത് തോടിയാണെന്ന് നമുക്ക് തോന്നുകയുമില്ല, സിന്ധു ഭൈരവിയുടെ ചെറിയൊരു ഛായ വരികയും ചെയ്യും. തോടിയാകണമെങ്കിൽ ഇതിന് ഗമകങ്ങൾ വേണം.

0: അതുപോലെ ഒരേ സ്വരങ്ങൾ തന്നെ പല ഗമകങ്ങളിൽ പാടുകയും ചെയ്യും. ഉദാഹരണത്തിന്
1: സരിഗമ,
0: ഇതേ ഗാന്ധാരം തന്നെ അവരോഹണത്തിൽ പാടുമ്പോൾ
1: മഗരി
0: എന്ന് വരും. അതുപോലെ തന്നെയാണ്
1: പദനീസ
0: എന്ന ആരോഹണത്തിലെ നിഷാദം അവരോഹണത്തിൽ പാടുമ്പോൾ
1: സനീതവും
0: എന്നാകും. എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് ചിലപ്പോൾ പ്ലെയിൻ നോട്ട്സ് പാടാറുണ്ട്. അതുപോലെ തന്നെ രാഗ ആലാപനത്തിനിടയ്ക്ക് കുറേ നേരം ഇങ്ങനെ ഷഡ്ജത്തിലൊക്കെ നിർത്തി പാടിക്കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഷഡ്ജവും പഞ്ചമവും ഒക്കെ ഒഴിവാക്കിയിട്ട് പാടുന്ന ഒരു ശൈലി, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്.

തുടി രാഗത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കുറച്ച് കുറവാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തോടി രാഗം അടിസ്ഥാനപ്പെടുത്തി ശ്രീ ഇളയരാജ ചിട്ടപ്പെടുത്തി ശ്രീ യേശുദാസ് പാടിയ ഒരു ഗാനമാണ്. വർഷം 16 എന്ന തമിഴ് ചലച്ചിത്രത്തിന് വേണ്ടിയാണ് ഈ ഗാനം ചെയ്തിട്ടുള്ളത്.

ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.

ഭാരതീ രാജയുടെ സംവിധാനത്തിൽ 1981 റിലീസ് ചെയ്ത അലൈകളോ ഇവതില്ലേ എന്ന തമിഴ് ചിത്രം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരുപോലെ നേടിയെടുത്ത ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങളും അതുപോലെ സ്വീകരിക്കപ്പെട്ടു. എസ് ജാനകിയും എസ് പി ബാലസുബ്രഹ്മണ്യവും നേതൃത്വം നൽകിയ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വൈരമുത്തു.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673

0: 3 2.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഇന്ന് ഉറൂബിന്റെ ഓർമ്മദിനം. മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ, കോഴിക്കോട് ആകാശവാണിയുടെ സ്വന്തം പ്രക്ഷേപകനും ഗുരുസ്ഥാനീയനുമാണ്. 1950 നിലയം തുടങ്ങിയ വർഷം തന്നെ ഇവിടെ സ്ക്രിപ്റ്റ് റൈറ്ററായി ജോലിക്ക് ചേർന്ന അദ്ദേഹം ആകാശവാണിയുടെ പ്രക്ഷേപണ ഭാഷയെ രൂപപ്പെടുത്തുന്നതിലും സർവാദരണീയരായ വ്യക്തിത്വങ്ങളെ ആകാശവാണിക്ക് വേണ്ടി അഭിമുഖം നടത്തുന്നതിലും പ്രത്യേക പ്രാവീണ്യം പ്രകടിപ്പിച്ചയാളാണ്. എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രശസ്തനായിരിക്കെ തന്നെ പ്രക്ഷേപകൻ എന്ന തന്റെ പ്രാഥമിക ധർമ്മത്തെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പ്രകാശിപ്പിച്ച വ്യക്തിത്വമാണ് ഉറൂബ് എന്ന പി സി കുട്ടികൃഷ്ണൻ. സ്വാതന്ത്ര്യസമരസേനാനി കെ പി കേശവമേനോനുമായി ഉറൂബ് നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആർട്ട് കഫേയിൽ പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്.
3: ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കോഴിക്കോട്ടാണല്ലോ പ്രാക്ടീസ് ആരംഭിച്ചത്. അക്കാലത്തെ കേരളത്തിലെ പൊതുജീവിതം എങ്ങനെയായിരുന്നു, രാഷ്ട്രീയ കാര്യങ്ങളുടെ നില എന്തായിരുന്നു എന്ന് അവയുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു.
4: നാട്ടിൽ അന്ന് വന്നപ്പോൾ യുദ്ധം നടന്നതിന് കാലമായിരുന്നു അത്. ആ കാരണത്താൽ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ വലിയ ഒരു ഉത്സാഹമുണ്ടായിരുന്നു. അധികം ആളുകളും ബ്രിട്ടീഷുകാരുടെ തോന്മയെ കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരായിരുന്നു. ചുരുക്കം ചില ഗവൺമെന്റ് സേവകന്മാരും മറ്റുമായിരുന്നു അവർക്ക് അനുകൂലം ഉണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായാൽ അന്ന് പറയത്തക്ക പ്രവർത്തനമൊന്നും കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നില്ല. ചില വക്കീൽമാരെ കൂട്ടി കോൺഗ്രസ് കമ്മിറ്റി രണ്ടാമതും ഒന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങി. അതുകൂടാതെ ആഴ്ച തോറും ചിലരെയെല്ലാം കൂട്ടി രാജ്യകാര്യങ്ങളെ പറ്റിയുള്ളതായിട്ടുള്ള പ്രസംഗങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ 1916 ആനി ബിസന്റിന്റെ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിൻ്റെയും മലബാർ സെക്രട്ടറി ഞാനായിരുന്നു. അങ്ങനെ ഈ രണ്ടും രാഷ്ട്രീയ കാര്യങ്ങളിൽ എൻ്റെ ശ്രദ്ധ ഏതാണ്ട് മുഴുവനും തന്നെ ചെലുത്തി എന്ന് പറയാം. 1916 മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് ആദ്യമായി തുടങ്ങിയത്. അതിൻ്റെ യോഗം പാലക്കാട്ടായിരുന്നു. മിസ്സിസ് ആനി ബസന്റാണ് ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത്. ആ കൊല്ലത്തെ കോൺഫറൻസിൽ വെച്ച് ഇന്ത്യ സ്വയംഭരണത്തിന് അർഹതയാണ് എന്നുള്ളതായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഞാനായിരുന്നു. ഒരുപക്ഷേ ആ തരത്തിലുള്ളതായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയുള്ള പ്രമേയം ഒരു പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്നത്, മലബാറിലൊരു പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്നത് അത് ആദ്യമായിട്ടായിരിക്കാം. പിറ്റത്തെ കൊല്ലം രണ്ടാമത്തെ ഡിസ്ട്രിക്ട് കോൺഫറൻസ് കോഴിക്കോട് വെച്ച് തുടങ്ങും. അതും വലിയ തോതിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ കൊല്ലം നടന്ന ഒരു വിശേഷ സംഭവത്തെപ്പറ്റി കൂടി പറയേണ്ടതുണ്ട്. ലോർഡ് പെൻഡന്റ് കോഴിക്കോട്ട് സന്ദർശിക്കുന്നുണ്ടെന്ന് കേട്ടു. യുദ്ധഭണ്ടന് പണം പിരിക്കുവാനാണ് വരുന്നതെന്നും അറിഞ്ഞു. ആ ആവശ്യത്തിന് ഗവർണർക്ക് ഒരു പണക്കിഴി സമ്മാനിക്കുവാനായി ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി. കലക്ടറായിരുന്നു അതിൽ അധ്യക്ഷം വഹിച്ചിരുന്നത്. ആ യോഗത്തിൽ വെച്ച് പണം പിരിക്കുവാനായിട്ടുള്ള വല്ല പ്രമേയവും അവതരിപ്പിക്കുന്നതായാൽ ഞാൻ അതിനെ എതിർക്കുമെന്ന് മുമ്പ് കൂട്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർത്തമാനം പറഞ്ഞപ്പോൾ വലിയൊരു ജനക്കൂട്ടം ടൗൺ ഹാളിൽ വന്നുകൂടി. കീഴോരാടിയായിരുന്നു പണം കിഴി സമ്മാനിക്കുവാൻ ഉള്ളതായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. കവളപ്പാറ മൂപ്പിൽ നായർ അതിനെ പിന്താങ്ങി. അതിനുശേഷം അതിനെ എതിർക്കുവാനായി ഞാൻ മുന്നോട്ട് വന്നു. പ്ലാറ്റ്ഫോണത്തിൽ കയറുമ്പോഴൊക്കെ ജനങ്ങൾ ഹസ്താരവം തുടങ്ങി. ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. മലയാളത്തിലായിരുന്നു. മലയാളത്തിൽ പ്രസംഗിക്കുവാൻ സമ്മതിക്കില്ലെന്ന് കലക്ടർ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്നവർ അധികം മലയാളികളാണ്, ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്. ഇവിടെ എന്താണ് പ്രമേയമെന്ന് അറിയാനുള്ള അർഹത അവർക്കുണ്ട്. ആ നിലയിൽ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞു. മഞ്ചേരി രാമയ്യർ അവിടെ സന്നിധിയിലായിരുന്നു. അദ്ദേഹവും പറഞ്ഞു എന്നെ മലയാളത്തിൽ സംസാരിക്കുവാൻ അനുവദിക്കണം എന്നുള്ളതായിട്ട്. എന്നാൽ കലക്ടർ അതിന് വഴങ്ങിയില്ല. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല മലയാളത്തിൽ സംസാരിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വാഭിമാനമുള്ള ഒരു മലയാളിയും ഈ ഹാളിൽ നിൽക്കുന്നുമല്ല, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ യോഗം വിട്ടു. ആ യോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മിക്കവരും പുറത്തേക്ക് വന്നു. ചില രാജ്യസേവകന്മാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മാത്രം ബാക്കിയായി. അതിനെ തുടർന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചു.

0: അതേ കൊല്ലം തന്നെ 1917 ഹോം റൂൾ ലീഗ് ഡെപ്യൂട്ടേഷൻ മൊണ്ടേഗു ഷൻസ്ഫോർഡിന് സമർപ്പിക്കാനായിട്ട് ഡൽഹിയിലേക്ക് പോയിരുന്നു. ആനിമിസിന്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ സി പി രാമസ്വാമിയെ, എ എ രംഗസ്വാമി അയ്യങ്ക, ധർമ്മൂർ രാജാവ്, ഞാൻ കൂടാതെ വേറെ ആരോ ഒന്നോ രണ്ടോ ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു ആ കൊല്ലത്തെ പിന്നീടുണ്ടായ വലിയ സംഭവം.
1: 1921 ഏറനാട് കലാപം ഉണ്ടായല്ലോ, ഇതിന്റെ വളരെ അടുത്താണുള്ളത്. നേരിട്ട് അനുഭവപ്പെട്ട ആ കാര്യത്തെ പറ്റി എന്താ പറയാനുള്ളത്?
0: 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു ഡിസംബർ മാസത്തിൽ. പിറ്റത്തെ കൊല്ലം അത് വളരെ ജോറായി നടക്കുവാൻ തുടങ്ങി. ഞാൻ അന്ന് മദ്രാസിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആരംഭിച്ചപ്പോൾ കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനം എടുക്കുവാനായിട്ട് ഞാൻ മദ്രാസിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു. രാജഗോപാലാചാര്യയും ടി പ്രകാശവുമാണ് എന്നെ അതിന് അധികവും പ്രേരിപ്പിച്ചത്. ഒന്ന്, കമ്മിറ്റികളെല്ലാം ഏർപ്പെടുത്തലും മറ്റും കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് പ്രവർത്തനം വളരെ ഉത്സാഹത്തോടുകൂടി നടത്തുന്നതായിട്ട് സമയത്തായിരുന്നു ആ കൊല്ലം ആഗസ്റ്റ് മാസത്തിൽ ഏറനാട് കലാപം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ വളരെ വർദ്ധിച്ചു വരുന്നത് ഗവൺമെന്റിന് വലിയ ആശങ്കയ്ക്ക് കാരണമായി. അതിനെ അടിച്ചമർത്തുവാൻ അവർ ശ്രമിച്ചു. ഒരു ദിവസം രാത്രി പോലീസും പട്ടാളവും തിരുവനങ്ങാടിയിൽ ചെന്ന് ചിലരെ അറസ്റ്റ് ചെയ്തു. ഈ വർത്തമാനം നാടകം പരന്നു. പല സ്ഥലങ്ങളിൽ നിന്നും അനേകം മുസ്ലിമുകൾ അവിടെ പള്ളിക്ക് മുമ്പിൽ വന്നു ചേർന്നു. അവരെ പോലീസും പട്ടാളവും വെടിവെക്കുകയുണ്ടായി. ആ വെടി വെടിക്കലിനെ വകവയ്ക്കാതെ കയ്യിൽ കിട്ടിയ ആയുധവും കൊണ്ട് അവർ അവരെ എതിർക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഉണ്ടായത് വിവരിക്കുക പ്രയാസമാണ്. കൊള്ളയും കൊലയും വീടുകൾ നശിപ്പിക്കലും റെയിൽവേ പാതകൾ പൊളിച്ചിടലും കമ്പികൾ വെട്ടലും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരമാണ് കോഴിക്കോട്ട് ഈ വർത്തമാനം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം കാലത്ത് ഞാനും മൊയ്തുവലുവയും യു ഗോപാലവനും ടി വി ചാത്തുകൂട്ടുകാരും കൂടി രഹസ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ വന്ന് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം അറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം ലഹളക്കാർ വേറെ സ്ഥലത്തേക്ക് പോകുന്നുള്ളതായിട്ടുള്ള വിവരം കേട്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാനായി തിരിച്ച് കോഴിക്കോട്ടേക്ക് വന്നു. അപ്പോഴേക്ക് അവിടെ പട്ടാള ഭരണം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ലഹള സ്ഥലത്തേക്ക് 24 പ്രവർത്തകന്മാരോട് കൂടിയിട്ട് വരികയുണ്ടായി. അവിടെ വന്ന് ഞങ്ങൾ സ്ഥിതി കണ്ടപ്പോൾ ലഹളയെ ഒതുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് നിശ്ചയിച്ചു. അതിനിടയ്ക്ക് അനേകം അഭയാർത്ഥികൾ പല സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഓടുവാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടത് ചെയ്യുവാനായിട്ട് കോഴിക്കോട്ടേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ലഹള 6-7 മാസത്തോളം ഭയങ്കര നിലയിൽ തുടർന്നു വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തനമെല്ലാം സ്തംഭിച്ചു. 1924 വക്കം സത്യാഗ്രഹവും ആരംഭിച്ചു. വക്കം റോഡുകളുടെ ചുറ്റും താണജാതിക്കാർക്ക് പോകാൻ പാടില്ലെന്ന നിശ്ചയമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് നീക്കം ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു ആ സത്യാഗ്രഹം ആരംഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് തുടങ്ങിയത്.
1: പിന്നെ സിംഗപ്പൂരിലേക്ക് പ്രാക്ടീസ് മാറ്റുകയും ഉണ്ടായല്ലോ, അതിന് എന്തായിരുന്നു കാരണം? എപ്പോഴാണ് അവിടേക്ക് പ്രാക്ടീസ് തുടങ്ങിയത്?
0: ഈ കാലത്തിനുള്ളിൽ പലതരത്തിലുള്ളതായിട്ടുള്ള കുഴപ്പങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട രണ്ടംഗങ്ങൾ അന്തരിച്ചു. 4 കൊല്ലത്തോളം പ്രാക്ടീസും മറ്റും ഇല്ലാതിരുന്നതിനാൽ സാമ്പത്തികമായ കഷ്ടങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ കുറേ കാലം വേറെ ഒരു സ്ഥലത്ത് ചെന്ന് പാർത്തതിന് ശേഷം പിന്നെ തിരിച്ചു വരാമെന്നൊരു ഉദ്ദേശം കൂടിയിട്ടാണ് ഞാൻ സിംഗപ്പൂർക്ക് പോയത്. പക്ഷേ വിചാരത്തിലധികം താമസം അവിടെ വേണ്ടി വന്നു. 1941 ഡിസംബർ മാസത്തിലാണ് ജാപ്പാൻകാരുടെ ആക്രമണം അവിടെ തുടങ്ങിയത്. ആ യുദ്ധം 2 ഫെബ്രുവരി മാസത്തിൽ സിംഗപ്പൂർ കീഴടങ്ങിയോടുകൂടി അവസാനിച്ചു. അപ്പോഴാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ജാപ്പാൻകാർ സ്ഥാപിക്കുവാൻ തുടങ്ങിയത്. അതാ വീട്ടിൽ അവർ എത്തിയാൽ അവിടെ പ്രധാനപ്പെട്ട ഇന്ത്യക്കാരെ ഒന്നിച്ചു കൂട്ടി സംഘടിപ്പിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുവാൻ തുടങ്ങി. ജാപ്പാൻകാരുടെ സഹായത്തോടുകൂടി ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ആയിരുന്നു അതിൻ്റെ ഉദ്ദേശം. സിംഗപ്പൂർ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു. 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിലരെ അവർ ഒരു കോൺഫറൻസിനായി ടോക്കിയോയിലേക്ക് ക്ഷണിച്ചു ഈ കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട്. 3 മാസം കഴിഞ്ഞതിന് ശേഷം ബാങ്കോക്കിൽ വെച്ച് വലിയ തോതിലുള്ള ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായി. അവിടെ വെച്ചാണ് ഈ മൂവ്മെൻറ്റിനെ, ഈ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു കൗൺസിൽ ഓഫ് ആക്ഷനെ നിശ്ചയിച്ചത്, തിരഞ്ഞെടുത്തത്. രാജ്ബെഹരി ബോസ്

0: അതിന്റെ പ്രസിഡന്റ്. ഞാനും എൻ രാഘവനും അതിലത്തെ സിവിൽ മെമ്പർമാരായിരുന്നു. ജനറൽ മോഹൻ സിംഗും ഗിലാനിയും ആ കൗൺസിലിലെ മറ്റു രണ്ട് മിലിറ്ററി മെമ്പർമാരായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് അഞ്ചെട്ട് മാസത്തോളം ആ പ്രവർത്തനം തുടർന്നിരുന്നു. പക്ഷേ ആ ജാപ്പാൻകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചതെന്നും ഞങ്ങളുടെ ഇഷ്ടപ്രകാരം യാതൊന്നും ചെയ്യുവാൻ സാധിക്കുന്നതല്ലെന്നും ഞങ്ങളെ പാവകളാക്കി ഉപയോഗിച്ച് അവർ ഈ കാര്യം കൊണ്ടുനടത്തുവാൻ ശ്രമിക്കുന്നതാണെന്നും ഇത് തുടർന്ന് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് പറ്റിയതല്ലെന്നും അറിഞ്ഞ് ആ അതിൽ നിന്ന് ഞാൻ രാജിവെച്ചു. എൻ്റെ ഒന്നിച്ച് മോഹൻ സിംഗും ഗിലാനിയും രാജിവെച്ചു, പിന്നീട് രാഘവൻ. അതോടുകൂടി അത് ആ ആദ്യത്തെ ഘട്ടത്തിലെ ഇൻഡിപെൻഡൻ്റ് ലീഗിൻ്റെ ഇത് കഴിഞ്ഞു. ഈ ഐ എൻ എയുടെ നാഥനായിരുന്ന മോഹൻ സിംഗ് അതിനെ പിരിച്ചുവിടുകയും ചെയ്തു.
1: പക്ഷേ ഐ എൻ എ പ്രസ്ഥാനം വീണ്ടും വളർന്നു വരികയും നേതാജി സുഭാഷ് ബോസ് നേതൃത്വം നൽകുകയൊക്കെ ഉണ്ടായല്ലോ. അങ്ങ് അതുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് കാരണം എന്തായിരുന്നു?
0: അന്ന് ജർമ്മനിൽ ഉണ്ടായിരുന്ന സുഭാഷ് ചന്ദ്ര ബോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹം എത്തിയതിനു ശേഷം ഈ പ്രസ്ഥാനത്തിന് ഒരു പുതിയ ഉണർവുണ്ടായി. അപ്പോഴാണ് ആസാദിന് ഗവൺമെന്റ് സ്ഥാപിച്ചത്. അദ്ദേഹം അതിൻ്റെ നാഥനായിരുന്നു. ഞാൻ അതിൽ നിന്ന് തീരെ വിട്ടുനിന്നു. ജാപ്പാൻകാരുമായുള്ള എൻ്റെ അനുഭവം അവരുടെ സദൃശ്യത്തെപ്പറ്റി എനിക്ക് എന്നിൽ സംശയം ജനിപ്പിച്ചു. എൻ്റെ ചിന്താഗതി ഇപ്രകാരമായിരുന്നു: ജാപ്പാൻകാരുടെ സഹായത്തോടുകൂടി നാം ഇന്ത്യയിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. ബ്രിട്ടീഷുകാരെ അവിടെ നിന്ന് അയച്ചു വരുന്നു. അങ്ങനെയായാൽ ജാപ്പാൻകാർ നമ്മളോട് പറയുമോ, നിങ്ങളുടെ രാജ്യത്തു നിന്ന് ബ്രിട്ടീഷുകാരെ ഞങ്ങൾ അയച്ചു, ഞങ്ങൾ ഇനി ഇതാ പോവുകയാണ്, നിങ്ങളുടെ രാജ്യം നിങ്ങൾ തന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ ഇന്ത്യയിൽ നിന്ന് മടങ്ങും? ഒരിക്കലും മടങ്ങില്ല. ജാപ്പാൻകാരുടെ സ്വഭാവം നല്ലപോലെ അറിഞ്ഞിരുന്ന എനിക്ക് അതിലൊട്ടും വിശ്വാസമുണ്ടായതില്ല. എന്നാൽ ജാപ്പാൻകാരെ തിരിച്ച് അയക്കുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്കുണ്ടോ? അതുമില്ല. ആ നിലയിൽ പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നത്? ബ്രിട്ടീഷ് ആധിപത്യത്തിന് പകരം ജാപ്പാൻകാരുടെ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതായിരിക്കും. അത് ഞാൻ ഭയപ്പെട്ടു എൻ്റെ രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റിയിടത്തോളം. ജാപ്പാൻകാരുടെ ഭരണം അവിടെ വരുന്നതായാൽ മുമ്പുണ്ടായിരുന്നില്ല എത്രയോ വലിയ ആപത്തായിരിക്കും അത് എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുനിന്നത്.
1: ഇതിനെ തുടർന്നിട്ടാണോ ജപ്പാൻകാരുമായിട്ട് പിണങ്ങി പിരിയേണ്ടി വന്നത്? ആ പിണക്കത്തെയും അതിനെ തുടർന്നുണ്ടായ അനുഭവങ്ങളെയും ഒന്ന് വിവരിച്ചു തരുമോ?
0: എന്നെ ജപ്പാൻകാരുടെ ഒരു വിരോധിയായി അവർ മുദ്രകുത്തി. ഒരു ദിവസം രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് 10 പട്ടാളക്കാർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തു, വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എവിടേക്കാണ് എന്നെ കൊണ്ടുപോയതെന്നൊന്നും വീട്ടുകാർക്കോ മറ്റോ നിശ്ചയമുണ്ടായിരുന്നില്ല. കൊണ്ടുപോയത് 3 മുറിയുള്ളതായിട്ടുള്ള ഒരു കെട്ടിടത്തിലാക്കിയായിരുന്നു. ആ 3 മുറിയിലെ ആദ്യത്തെ മുറിയിലാണ് എന്നെ കൊണ്ടുപോയി ആക്കിയത്. അവിടെ 8 തടവുകാരുണ്ടായിരുന്നു. 12 വീതിയും 12 നീളവുമുള്ളതായിട്ടുള്ള ഒരു മുറിയാണത്. ജനലില്ല, 6 ഓട്ടകൾ മാത്രം ചുവരിലുണ്ട്. ഒരു വശത്ത് ചെറിയൊരു ടാപ്പും മലമൂത്ര വിസർജനത്തിനുള്ളതായിട്ടുള്ള ചെറിയൊരു സ്ഥലവും ഉണ്ടായിരുന്നു. കിടക്കുവാൻ യാതൊന്നുമില്ല, വെറും നിലത്ത് പലകയുള്ളതായിട്ടുള്ള അതിനാണ് കിടക്കുക. രാവിലെയും വൈകുന്നേരത്തും ഒരു സിഗരറ്റ് ടിന്നിൽ കുറച്ച് കഞ്ഞി കൊണ്ടുതരും. അതിനിടയ്ക്ക് വെള്ളം കായച്ചാൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ കിട്ടില്ല. 4 മാസം 3 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 112 മണിക്കൂർ നേരത്താണ് എന്നോട് അവർ ചോദിച്ചതുണ്ടായിരുന്നത്. ഒരു ദിവസം എന്നെ ചോദ്യം ചോദിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് ഉത്തരം ശരിയല്ലെന്ന് അവർക്ക് തോന്നി. ഉടനെ വിളിച്ചു, നീ പറയുന്നത് ശരിയല്ല, നീ കളവാണ് പറയുന്നത്, അതുകൊണ്ട് എന്നെ മേലുദ്യോഗസ്ഥൻ്റെ അടുക്കൽ കൊണ്ടുപോകണം. എന്നെ മേലുദ്യോഗസ്ഥൻ്റെ അടുക്കൽ അയച്ചു. അയാളൊരു ഭയങ്കരനാണ്. എന്നോട് പറഞ്ഞു, എൻ്റെ അസിസ്റ്റൻ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നു നീ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായി പറയുന്നില്ലെന്നുള്ളത്, നീ കളവാണ് പറയുന്നതായിട്ട്. വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്, ആയിരക്കണക്കായ ആളുകൾ ഞങ്ങൾ കൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ഒരാളുടെ തല വലിയ കാര്യമൊന്നുമല്ല, നാളെ 10 മണിക്ക് നിൻ്റെ തല വെട്ടും എന്ന് പറഞ്ഞ് എന്നെ അയച്ചു. അന്ന് ഞാൻ എൻ്റെ സെല്ലിൽ എൻ്റെ മുറിയിൽ തനിയെയായിരുന്നു. ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിട്ടിൽ മാറ്റിക്കൊണ്ടിരുന്നു. നാളെ 10 മണിക്ക് നിൻ്റെ കഥയും കഴിയുമെന്നുള്ളതായിട്ടാണ്. ആ 8ഓ 10ഓ മണിക്കൂർ കഴിച്ചിട്ടത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ വിവരിക്കുക പ്രയാസമാണ്. 7 മണിക്ക് വാതിൽ തുറന്നപ്പോൾ, പുറത്തു വന്നപ്പോൾ എൻ്റെ വിചാരം ഞാൻ എൻ്റെ അവസാന യാത്രയ്ക്ക് പുറപ്പെടുകയാണ് എന്നാണ്. നേരെ കൊണ്ടുപോയത് എന്നെ ചോദ്യം ചെയ്ത ആളുകളുടെ മുമ്പിൽ തന്നെയായിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു, അന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിട്ടാണ്. അപ്പോൾ കുറേ ആശ്വാസം തോന്നുകയാണ് എനിക്ക് ചെന്നത്, ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞ മറുപടി എന്തോ ഭാഗ്യവശാൽ അയാൾക്ക് തൃപ്തിയായി. ആ ഇക്കുറി നിന്നെ ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല.

0: എന്ന് പറഞ്ഞ് വിട്ടയച്ചു. രണ്ടു മാസം കഴിഞ്ഞതിന് ശേഷമാണ് വിചാരണയ്ക്ക് കൊണ്ടുപോയത്. വിചാരണ ചെയ്യുന്നത് മിലിറ്ററി കോർട്ടാണ്. ജഡ്ജി പറഞ്ഞു, മരണശിക്ഷയ്ക്ക് അർഹനാണെങ്കിലും കോടതി 6 കൊല്ലത്തെ കഠിന ശിക്ഷയാണ് അയാൾക്ക് വിധിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ അയച്ചു. ബാക്കിയുള്ളതായിട്ടുള്ള കാലം മുഴുവനും ഞാൻ യുദ്ധം അവസാനിക്കുന്നവരെ തടവിൽ തന്നെ ഇരുന്നുണ്ടായിരുന്നു. 1945 ആഗസ്ത് 20-ാം തീയതിയാണ് ജയിലിൽ നിന്ന് എന്നെ വിട്ടത്.
1: സ്വാതന്ത്ര്യ സമര സേനാനി കെ പി കേശവമേനോനുമായി ഉറൂബ് നടത്തിയ അഭിമുഖത്തിൻ്റെ പുനഃപ്രക്ഷേപണമാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. ഇന്ന് ഉറൂബിൻ്റെ ഓർമ്മദിനം. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. സന്ധ്യേ മൂക്കമാം അനുരാഗമേ എന്നു തുടങ്ങുന്ന ഗാനം പാടിയത് വിനോദിനി. രചന റംല കക്കട്ടിൽ, സംഗീതം വിജയൻ കോട്ടക്കൽ.

അഷ്റഫ് കുരിക്കലുടെ സംഗീത നിർദ്ദേശത്തിൽ ആർ ശ്രുതി പാടിയ ഗാനം കേൾക്കാം. വിണ്ണിലെ താരകുമാരി എന്ന് തുടങ്ങുന്നു ഗാനരചന. വത്സലൻ കല്ലായി.

0: സുവർണ മലരുകൾ.
1: അകലത്തെ അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ശ്യാം.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രഘുകുമാർ. ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

കണ്ണൂർ രാജന്റെ സംഗീത നിർദ്ദേശത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിൽ നിന്നും. ഗാനരചന ONV കുറുപ്പ്.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.
0: ഇശൽമാല. മലയാളത്തിന്റെ കാവ്യഗാന മേഖലയിലെ വേറിട്ട ഒരു അടരാണ് മാപ്പിളപ്പാട്ടുകൾ. കേരളത്തിലെ മുസ്ലിം സമുദായക്കാർ വിശ്വാസപരമായി അസ്തിത്വം സൂക്ഷിക്കുന്നവരാണെങ്കിലും കൈരളിയുടെ പൊതുവായ സാംസ്കാരിക തനിമയെ ആവോളം സ്വാംശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സംസ്കാരങ്ങൾ തമ്മിലുള്ള അത്തരം കൊടുക്കൽ വാങ്ങലുകളുടെ പ്രതിഫലന ഫലമായാണ് സംഗീത മേഖലയിൽ മാപ്പിളപ്പാട്ട് എന്നൊരു വ്യത്യസ്ത സംഗീത ശാഖ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്. കോഴിക്കോട്ടുകാരനായ ഖാസി മുഹമ്മദ് രചിച്ച മുഹിയുദ്ദീൻ മാലയാണ് മാപ്പിളപ്പാട്ട് വിഭാഗത്തിലെ ഏറ്റവും പ്രാചീന കൃതിയായി ഗണിക്കപ്പെടുന്നത്. പണ്ടുകാലത്ത് മലബാറിലെ പല വീടുകളിലും പതിവായി മുഹിയുദ്ദീൻ മാല പാരായണം ചെയ്യുമായിരുന്നു. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഇത് പാരായണം ചെയ്യുകയും സന്തോഷത്തിന്റെ സദ്യ വിളമ്പി കുടുംബക്കാരും നാട്ടുകാരും സൗഹൃദങ്ങളും ഒത്തുകൂടി സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളടക്കത്തെ മുൻനിർത്തി പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാവ്യമെന്ന നിലയിൽ അങ്ങേയറ്റം കാൽപ്പനികവും വാങ്മയ വൈവിധ്യം നിറഞ്ഞതുമാണ് മുഹിയുദ്ദീൻ മാല എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം എഴുതുന്നതിന്റെ 5 വർഷം മുമ്പാണ് മുഹിയുദ്ദീൻ മാല രചിക്കപ്പെട്ടത് എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവർഷം 1607 വിരചിതമായ പ്രമുഖ സൂഫിവര്യനും ആധ്യാത്മിക ഗുരുവുമായിരുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മുഹിയുദ്ദീൻ മാലയിലെ തുടക്കത്തിലെ ചില വരികൾ കേൾക്കാം. പാടിയിരിക്കുന്നത് KS ചിത്ര.

ഇശൽ മാല. ഹിജ്റ 1151, ക്രിസ്തുവർഷം 1737 മാപ്പിള കവി കുഞ്ഞായൻ മുസ്ലിയാർ ആണ് നൂൽ മദ്ഹ് എന്ന മാപ്പിളപ്പാട്ടിലെ ലക്ഷണയുക്തമായ പ്രവാചക പ്രകീർത്തന കാവ്യത്തിന്റെ രചയിതാവ്. 15 ഇശലുകളിലായി 666 ഈരടികളാണ് ഇതിലുള്ളത്. അറബി മലയാളത്തിൽ എഴുതപ്പെട്ട കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ മാപ്പിളപ്പാട്ട് കൃതിയായ മുഹിയുദ്ദീൻ മാലയുടെ രചനയ്ക്ക് ശേഷം 130 വർഷം കഴിഞ്ഞാണ് നൂൽ മദ്ഹ് രചിക്കപ്പെടുന്നത്. നൂൽ എന്നാൽ കൃതിയെന്നും പ്രവാചകനെന്നും രണ്ട് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നൂൽ എന്ന തമിഴ് വാക്കും പ്രകീർത്തനം എന്ന അർത്ഥം വരുന്ന മദ്ഹ് എന്ന അറബി വാക്കും ചേർന്നാണ് നൂൽ മദ്ഹ് എന്ന പദം ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരിയിലെ സെയ്താർ പള്ളിക്കടുത്ത് ചന്ദനംകണ്ടി തറവാട്ടിൽ മക്കരയിൽ വീട്ടിലാണ് കവിയുടെ ജനനം. ഒരേ സമയം ഹാസ്യവും തത്വചിന്തയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും രചനയിലും നമുക്ക് ദർശിക്കാവുന്നതാണ്. അറിയപ്പെടുന്ന മതപണ്ഡിതനും ഖാദിരിയ സൂഫിസത്തിന്റെ വക്താവും ഒരു തികഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു അദ്ദേഹം. സാമൂതിരി മഹാരാജാവിന്റെ കൊട്ടാരം വിദൂഷകനായ മങ്ങാട്ടച്ചന്റെ സന്തത സഹചാരിയായിരുന്നു കുഞ്ഞായൻ മുസ്ലിയാർ. ഇരുവരെയും ആസ്പദമാക്കി ഹാസ്യാത്മകവും ചിന്തോദ്ദീപകവുമായ ഒരുപാട് കഥകൾ ഇന്നും ലഭ്യമാണ്. തുർക്കിയിലെ സരസ പണ്ഡിതൻ നസറുദ്ദീൻ ഹോജയുമായാണ് ഇദ്ദേഹത്തെ ചരിത്ര പണ്ഡിതന്മാർ താരതമ്യപ്പെടുത്തിയത്.

പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള അദമ്യമായ സ്നേഹത്തെ വരികളിലൂടെ കോറിയിട്ട ഒട്ടനവധി രചനകൾ കേരളക്കരയ്ക്ക് ലഭ്യമാണെങ്കിലും മുസ്ലിം സമുദായത്തിനിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന എഴുത്തുരീതിയായ അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചക പ്രകീർത്തന കാവ്യമാണ് നൂൽ മദ്ഹ്. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിലെ മാപ്പിളപ്പാട്ട് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഗീതം നൽകി തയ്യാറാക്കിയ നൂൽ മദ്ഹിലെ ഏതാനും വരികൾ കേൾക്കാം.

0: ഇശൽ മാല സമാപിച്ചു. രചന റഫീഖ് മൊയ്തീൻ, ആഖ്യാനം പ്രമോദ് പാലങ്ങാട്.
1: ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. കീർത്തിചക്ര എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും ആശാ മേനോനും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ജോഷുവ ശ്രീധർ.

0: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. റേഡിയോ

0: ത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയും ഒക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സാർ. എന്താണ് ഏനൽ ഫിഷർ?
1: ഏനൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടുകീറും, അതായത് അതിന്റെ കാരണങ്ങള് മലം വളരെ കട്ടി പിടിച്ച് ഉരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത്

0: ഏനൽ ഫിഷർ എന്ന് വെച്ചാൽ മലദ്വാരത്തിലുണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടു കീറും, അതായത് അതിൻ്റെ കാരണങ്ങൾ മലം വളരെ കട്ടി പിടിച്ച് ഉരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടു കീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടു കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്കർ മസിൽസ് ഉണ്ട്. ഇൻറ്റേണൽ ലേണർ സ്പിങ്കർ എന്നും എക്സ്റ്റേണൽ ലേണർ സ്പിങ്കർ എന്നും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്കർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇൻറ്റേണൽ സ്പിങ്കർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഇൻറ്റേണൽ സ്പിങ്കറിൻ്റെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റായിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത്, അതായത് ഈ ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തയോട്ടം കുറയുകയും ഫിഷർ ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മോശം പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും ടൈറ്റ്, അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമല്ല അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിൻ്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സൈഡിലെ മലദ്വാരത്തിൻ്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം, അതിൻ്റെ ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ കവറിങ് മ്യൂക്കോസൊക്കെ അകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും, നമ്മളൊരു വാഷർ പൈപ്പിൻ്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാകുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും ഈ ഏനൽ കുഷൻസ് ടോട്ടൽ രക്തയോട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാകുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോഴെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് മലം പോകുമ്പോൾ അതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്, അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിലുള്ള ഇപ്പം അങ്ങനെ വലിയ ഇത് വലുതായി വലുതായി വെളി ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, ഏനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിലെ അവിടെ പരു വന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയം നല്ല വേദനയായിരിക്കും, ഫിസ്റ്റുല എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം.
1: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ വിള്ളൽ, ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ, വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് അത് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇൻറ്റേണൽ സ്പിങ്കർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പോൾ അതിനകത്തുള്ള രക്തയോട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാരം വികസിക്കുമ്പം ഈ ഇൻറ്റേണൽ സ്പിങ്കർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പം മലം ഉരഞ്ഞു പോകുമ്പം ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ.
1: സർ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോശം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോശം പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും, അതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ.
1: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
0: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം, പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പം ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ചാർജ് ചിലപ്പം ചൊറിച്ചിലുണ്ടാക്കും, അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായിട്ട് അതിൻ്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷേ ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം.

0: എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടി ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം. കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റുലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പ് ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ ആൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പം അങ്ങനെ വരുന്ന അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പം അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിയിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിൽ നിന്നാണെങ്കിൽ മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിൻ്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും, പൊട്ടിക്കഴിഞ്ഞാൽ ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷറിന്.
1: സാർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
0: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ കുറെ കഴിച്ചു കഴിയുന്നു, ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി, ചിക്കൻ, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴും, ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞു വെക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പം വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം. അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവെ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്നവർ, മലബന്ധമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജ് വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സാർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിന്റെ ചികിത്സ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിന്റെ ബേസിക് അസുഖത്തിന്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്പിൻഡർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്പിൻഡർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്പിൻഡർ നമ്മുടെ എക്സ്റ്റേണൽ സ്പിൻഡറാണ് മെയിൻ ആയിട്ടും ഉള്ള സ്പിൻഡർ എങ്കിൽ ഇന്റേണൽ സ്പിൻഡറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്റേണൽ സ്പിൻഡറാണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്പിൻഡർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അത് അതിനെ മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയിപ്പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു, നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല, വേദന അപ്പോഴെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്സാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷെ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിൻഡറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ചു കളയും, അല്ലെങ്കിൽ ബ്ലേഡ് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ മുറിവ് തയ്ച്ചു വിടുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു സൗകര്യമാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യന്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്, അതായത് ഇന്റേണൽ സ്പിൻഡറിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പിൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെന്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പിൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെന്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെന്റിലാളാക്കി പുരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണെന്ന്, വേദന സംഹാരി, വേദന സംഹാരികളാണ് ഇതിന്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഫിഷർ കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറേ ആളുകൾക്ക് നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെന്റ്സുകളും ഇത് പരട്ടി പോകാൻ സാധിക്കും.
1: സാർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് ചെയ്യാനേ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റാണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടുക, ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിൻഡർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിൻ്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സാർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ റോ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും.

0: രണ്ടാമത് ടോയ്ലറ്റ് ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇതിന് ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷറിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വരാം, അതൊക്കെ എന്നാൽ ഒഴിവാക്കുക നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട് ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്നവണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, ഇൻഡോ പസഫിക് സുരക്ഷ, നിക്ഷേപം, ഉഭയകക്ഷി പിന്തുണ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിച്ചു. ക്രിക്കറ്റ്, കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, അത്ലറ്റ് വികസനം ഉൾപ്പെടെ ആഗോള കായിക രംഗങ്ങളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലേക്ക് പോകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് DGP സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം.

കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഇത് ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ ഏഴായി. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഗവൺമെന്റ് സൌകര്യമൊരുക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റ് ഇന്നും നാളെയും. കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പൈതൃക വേദിയിൽ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം പരിപാടിയിൽ പങ്കെടുക്കും. മന്ത്രി സണ്ണി ജോസഫ് മുഖ്യാതിഥിയായും മുൻ സ്പീക്കർ എം വിജയകുമാർ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. നാളെ സമാപന സമ്മേളനത്തിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. പി എം ഇ ഡ്രൈവ് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഏജൻസിയായ കെ എസ് ഇ ബി എൽ ഇ വി പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ചു. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിന് ആകെ 60 കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചത്. ഇവയിൽ 245 120 കിലോവാട്ടും 43 കിലോവാട്ടും 27 കിലോവാട്ടും വരുന്ന ഉന്നത ശേഷി ചാർജറുകളാണ്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 209 സ്ഥലങ്ങളിലായി 335 ഇ വി ചാർജറുകൾ സ്ഥാപിക്കുന്നതിനും കമ്മീഷൻ ചെയ്യുന്നതിനും കേന്ദ്ര ഖനവ്യവസായ മന്ത്രാലയം 63.12 കോടി രൂപ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. ലോകം കൃത്രിമ ബുദ്ധിയിലേക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലേക്കും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ യോഗ്യരാകണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. തിരുവനന്തപുരം അരുവിക്കരയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഫ്രണ്ട് ഓഫീസ്, പകർച്ചവ്യാധി ക്യാമ്പ് എന്നിവ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനാണ് പ്രത്യേക ക്യാമ്പ് ആരംഭിക്കുന്നത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ June 29 നൽകിയ നിർദ്ദേശം അനുസരിച്ച് സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB അറിയിച്ചു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സഡ് ചാർജ് കണക്കാക്കാൻ പ്രതിമാസ വൈദ്യുതിയുടെ ആകെ ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ടീസ് ലഭിച്ച ഉപഭോക്താക്കൾക്ക് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പുതിയ നോട്ടീസ് നൽകും. തുക അടച്ചവർക്ക് തിരികെ നൽകുകയോ തുടർ ബില്ലുകളിൽ കുറവ് നൽകുകയോ ചെയ്യും. നോട്ടീസ് കിട്ടിയ സോളാർ ഉപഭോക്താക്കളെ കണക്കുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് ലഭിക്കും വരെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമെന്നും KSEB അറിയിച്ചു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചു. ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ സമിതിയുടെ അധ്യക്ഷയാവും. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് കിർഡാട്സ് അർഹമായി. 3 വർഷങ്ങളിലെ പ്രവർത്തന മികവ്, പദ്ധതികൾ, നയപര ഇടപെടലുകൾ, ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ, വികസന പഠനങ്ങൾ, ഗോത്രവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട സമഗ്ര ഇടപെടലുകൾ എന്നിവ വിലയിരുത്തിയാണ് കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം കിർഡാട്സിനെ മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്തിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിന്റെ 4th ഡയറക്ടറായി പ്രൊഫസർ ശ്രീനിവാസ മൂർത്തി ശ്രീനിവാസുല ചുമതലയേറ്റു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ തിരിച്ചടിക്ക് കാരണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു. CPI കോഴിക്കോട് ജില്ലാ ജനറൽ ബോഡി യോഗം കൊയിലാണ്ടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന്

0: ദേശീയ മത്സ്യ കർഷക ദിനം. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലും മത്സ്യകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. സന്ദീപ് വാര്യർ MLA ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി കെ മുരളീധരനും തീരുമാനം അറിയിച്ചതെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. റെയിൽവേ യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനും റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയാനും പരിശോധനകൾ തുടരുമെന്നും കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് B കൃഷ്ണകുമാർ അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചു എന്ന പരാതിയിൽ പയ്യന്നൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എരമം സ്വദേശിയുടെ 1.5 വയസ്സായ കുഞ്ഞിന്റെ ചികിത്സയിൽ പിഴവുണ്ടായി എന്നാണ് ആരോപണം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 12:30 ലോസ്ആഞ്ചൽസിലാണ് മത്സരം. ഇന്നലെ ഫ്രാൻസ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. തുടർച്ചയായ 3 തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിൽ എത്തുന്നത്. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ചരിത്രത്തിലാദ്യമായി വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഇന്ന് അരങ്ങേറും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം. ടീം ഇന്ത്യയെ ഹർമൻപ്രീത് കൌറാണ് നയിക്കുന്നത്. ഇംഗ്ലണ്ടിൽ വനിതാ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമി ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോക്സോവയ്ക്ക് ജയം. നാളെ ഫൈനലിൽ ലിൻഡ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ കരോളിന മുച്ചോവയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണ് മുന്നോടിയായി താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൂൾ എ, പൂൾ ബി, പൂൾ സി വിഭാഗങ്ങളിലായി 156 താരങ്ങളെയാണ് ലേലത്തിന് ഉൾപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരത്താണ് താരലേലം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KCL ഫാൻ ലീഗ് ടൂർണമെന്റിന് നാളെയും മറ്റന്നാളും രാമനാട്ടുകര വേദിയാകും. 32 ടീമുകളാണ് സോഫ്റ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മത്സരിക്കുന്നത്. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDSുകൾ. ജില്ലയിൽ 82 CDSകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. ആദ്യഘട്ടത്തിൽ 58 CDSകളും രണ്ടാംഘട്ടത്തിൽ 24 CDSകളുമാണ് സർട്ടിഫിക്കേഷൻ നേടിയത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിന് ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. ഇതോടെ 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സപ്ലൈ.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡിജിപിമാരുടെ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
2: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. കേരളത്തിലേക്കെത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. ലഹരി മാഫിയയുടെ പ്രാദേശിക പ്രതിരോധത്തിനോടൊപ്പം അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സംയുക്ത പ്രതിരോധ ശൃംഖല എന്ന ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ കടക്കുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളിൽ ഒതുങ്ങാതെ അന്തർ സംസ്ഥാന ട്രെയിനുകൾ, ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ കൊറിയർ ശൃംഖലകൾ എന്നിവ വഴിയുള്ള ലഹരി കൈമാറ്റങ്ങളെയും ഈ സംയുക്ത നീക്കം നിരീക്ഷിക്കും.
1: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച തുടങ്ങി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. അമേരിക്കയിലെ കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ ഇവരുടെ അഭിഭാഷകൻ നേരിട്ടും പങ്കെടുക്കുന്നുണ്ട്. ഉമാ തോമസ് എംഎൽഎ, ജില്ലാ കലക്ടർ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ

0: ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിർണായകമായ ഈ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 പേരെ പിരിച്ചുവിട്ടതായി കമ്പനി ഉത്തരവിറക്കിയത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്തു നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. മീനാക്ഷിപ്പുടിയിലെ തിരച്ചിലിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. മന്ത്രിമാരായ AP അനിൽകുമാർ, TC സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നു. അപകട ഭീഷണിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റാൻ ഗവൺമെന്റ് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം അതിതീവ്ര മഴയാണെന്ന് കൊങ്കൺ റെയിൽവേ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്നും പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തുരങ്കം നിർമ്മിക്കുന്ന ഭാഗത്തു നിന്നും 240 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും തുരങ്കത്തിന് മുകളിൽ ഏതാണ്ട് 110 മീറ്റർ ഉയരത്തിൽ നിന്നാണ് വലിയ തോതിൽ മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണത്. മണ്ണ് നിക്ഷേപിച്ച പ്രദേശം ഇപ്പോഴും സുരക്ഷിതമാണെന്നും കൊങ്കൺ അധികൃതർ വിശദീകരിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റിന് തുടക്കമായി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പൈതൃക വേദിയിൽ വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇന്ന് നാളെയും നടക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. കേന്ദ്ര കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും ജനങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലും മത്സ്യകൃഷിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് എല്ലാ വർഷവും ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിച്ചു. സന്ദീപ് വാര്യർ MLA ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്തും ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്രത്തിന് നൽകുന്ന ദേശീയ പുരസ്കാരത്തിന് കോഴിക്കോട് കിർത്താഡ്സ് അർഹമായി. 3 പ്രവർത്തന മികവ്, പദ്ധതികൾ, നയപര ഇടപെടലുകൾ, ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ, വികസന പഠനങ്ങൾ, ഗോത്രവർഗ ക്ഷേമവുമായി ബന്ധപ്പെട്ട സമഗ്ര ഇടപെടലുകൾ എന്നിവ വിലയിരുത്തിയാണ് കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയം കിർത്താഡ്സിനെ മികച്ച ഗവേഷണ സ്ഥാപനമായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശം അനുസരിച്ച് സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KCB അറിയിച്ചു. എന്നാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കണക്കാക്കുമ്പോൾ ഫിക്സ്ഡ് ചാർജ് കണക്കാക്കാൻ പ്രതിമാസ വൈദ്യുതിയുടെ ആകെ ഉപയോഗമാണ് പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശവും റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് നോട്ടീസ് ലഭിച്ച ഉപഭോക്താക്കൾക്ക് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പുതിയ നോട്ടീസ് നൽകും. തുക അടച്ചവർക്ക് തിരികെ നൽകുകയോ തുടർ ബില്ലുകളിൽ കുറവ് നൽകുകയോ ചെയ്യും. നോട്ടീസ് കിട്ടിയ സോളാർ ഉപഭോക്താക്കളെ കണക്കുകൾ പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് ലഭിക്കും വരെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുമെന്നും KCB അറിയിച്ചു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ജോലിയിലുണ്ടായിരുന്ന 10 സ്ഥിര ജീവനക്കാരെ കൂടി നിർബന്ധിത പെൻഷൻ നൽകി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന റിവ്യൂ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി. കഴിഞ്ഞ 2 47 പേരെ സമാനമായ രീതിയിൽ പിരിച്ചുവിട്ടിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് 2 ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. രാത്രി 12 ലോസ് ആഞ്ചൽസിലാണ് മത്സരം. ഇന്നലെ ഫ്രാൻസ് മറുപടിയില്ലാത്ത 2 മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: കരുത്തരായ എതിരാളികൾക്ക് മുന്നിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാർ നിറം മങ്ങിയ മത്സരത്തിൽ 6 2 ഫ്രാൻസ് മൊറോക്കൻ വലയിൽ എത്തിച്ചത്. 60 കിലിയൻ എംബാപ്പയും 66 ഒസ്മാൻ ഡംബലയും ഫ്രാൻസിന് വേണ്ടി സ്കോർ ചെയ്തു. 1 എംബാപ്പെ പെനാൾട്ടി പാഴാക്കിയെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിലൂടെ കളം നിറഞ്ഞ എംബാപ്പൻ പ്രഭാവം മൊറോക്കൻ പ്രതിരോധത്തിന് കടുത്ത വെല്ലുവിളിയായി. ഗോൾ കീപ്പർ യാസിൻ ബോനുവിന്റെ മികച്ച സേവുകൾ മൊറോക്കയുടെ പരാജയം

0: രണ്ട് ഗോളുകളിൽ ഒതുക്കി. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇരു ടീമുകൾ ഏറ്റുമുട്ടിയപ്പോഴും 2-0 മൊറോക്കയെ ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ തുടർച്ചയായ 3-ാം സെമി ഫൈനൽ പ്രവേശനമാണിത്. ഇന്ന് രാത്രി നടക്കുന്ന സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയികളായിരിക്കും ഫ്രാൻസിന്റെ സെമി ഫൈനലിലെ എതിരാളികൾ.
1: ഇംഗ്ലണ്ടിൽ വനിതാ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമിഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊക്സോവയ്ക്ക് ജയം. നാളെ ഫൈനലിൽ ലിൻഡ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ കരോളിന മുച്ചോവയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണ് മുന്നോടിയായി താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൂൾ എ, പൂൾ ബി, പൂൾ സി വിഭാഗങ്ങളിലായി 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരത്താണ് താരലേലം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KCL ഫാൻ ലീഗ് ടൂർണമെന്റിന് നാളെയും മറ്റന്നാളും രാമനാട്ടുകര വേദിയാകും. 32 ടീമുകളാണ് സോഫ്റ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മത്സരിക്കുന്നത്. Z11 സോക്കർ അക്കാദമിയിലാണ് മത്സരങ്ങൾ. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കലക്ടർ ഗതാഗതത്തിന് അനുമതി നൽകിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം വരുത്തി. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിന് ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തി. ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDSകൾ. ജില്ലയിൽ 82 CDSകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. ആദ്യഘട്ടത്തിൽ 58 CDSകളും രണ്ടാം ഘട്ടത്തിൽ 24 CDSകളുമാണ് സർട്ടിഫിക്കേഷൻ നേടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകട സ്ഥലത്തു നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് തുടക്കമായി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനൽ രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത 12:50.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഒപ്റ്റിക് അവന്യൂ,
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, സിഇഒ ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരുനേതാക്കളും

0: നേതാക്കൾക്കുമിടയിൽ നടന്നു.
1: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഔർ ദൂസ്രാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ എക് ഖേൽ നഹീ ലേക്കിൻ എക് സാജാ ജുനൂൻ ഹൈ. ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ. ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ, ഹമാരി മിത്രതാ കി ഗർമജോശി ഹൈ ഔർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട്.
4: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരും.

മെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരം ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2-ാം സെമിയിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469ലും നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എഫ് എം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡിജിപിമാരുടെ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച തുടങ്ങി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം അതിതീവ്ര മഴയാണെന്ന് കൊങ്കൺ റെയിൽവേ. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്നും പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരനെതിരെ ഫേസ്ബുക്കിലൂടെ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ച ആൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ഐഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ജോലിയുണ്ടായിരുന്ന 10 സ്ഥിര ജീവനക്കാരെ കൂടി നിർബന്ധിത പെൻഷൻ നൽകി സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന റിവ്യൂ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര

ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കലക്ടർ ഗതാഗതത്തിന് അനുമതി നൽകിയത്. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകളുടെ ഒരു സമയമാണിത്. പരസ്പരം നമ്മുടെ ഇഷ്ടങ്ങളും വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു വേള കൂടിയായി ഇത് മാറുന്നുണ്ട്. എന്തായാലും നിങ്ങളുമായി പ്രിയ ശ്രോതാക്കളുമായി

പാട്ടിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാട്ടുകളുടെ ഒരു സമയമാണിത്. പരസ്പരം നമ്മുടെ ഇഷ്ടങ്ങളും വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു വേള കൂടിയായി ഇത് മാറുന്നുണ്ട്. എന്തായാലും നിങ്ങളുമായി പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കാനും സംവദിക്കാനും കിട്ടുന്ന ഈ ഒരു അവസരം വളരെ താല്പര്യത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. അത്രമേൽ ഇഷ്ടത്തോടെ റേഡിയോ എന്ന മാധ്യമത്തെ ഹൃദയത്തോട് ചേർത്തവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നറിയാം. താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്: 9400024440. 9400024440. ഒരു ഗാനം കേട്ടതിന് ശേഷം, ദോസ്ത് എന്ന ചിത്രത്തിൽ യേശുദാസൻ ചിത്രയും പാടിയ ഈ പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: നമസ്തേ സർ.
0: വിജയൻ അല്ലേ?
1: വിജയൻ, പുറയേരി വിജയൻ, ചാലിക്കര, കോഴിക്കോട് ഇല്ല.
0: എന്താണ് വിജയേട്ടന്റെ വിശേഷങ്ങളൊക്കെ?
1: ഇങ്ങനെ ധാരാളം എഴുതിയിട്ടുണ്ട് കത്തുകളിലേക്കൊക്കെ. നിരവധി പരിപാടിക്ക് ഞാൻ അഭിപ്രായം. ഇപ്പം പിന്നെ തിരക്കായത് കൊണ്ട് പിന്നെ കഴിഞ്ഞില്ല. ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തു.
0: അതെയോ? ഓഹോ. എത്രയായി ഇപ്പോ? ഒരുമിച്ചിട്ട് കുറച്ചായോ?
1: 2024 മെയ്.
0: അപ്പൊ അധികമായിട്ടില്ല.
1: ഇല്ലല്ലോ.
0: ചെറുപ്പക്കാരായ അധ്യാപകരൊക്കെ ഇപ്പോ വിരമിച്ച അധ്യാപകരായി മാറിയോ?
1: അതെ അതെ അതെ, ഒരുപാടാള് അങ്ങനെയുണ്ട്.
0: വേറെ എന്തെങ്കിലും ഇതുപോലെ ടീച്ചിങ് എൻഗേജ്മെന്റ്സിൽ ഉണ്ടോ ഇപ്പോ?
1: ഇപ്പോ തൽക്കാലം കുറച്ച് എഴുതാറുണ്ട്.
0: എഴുതാനുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് അതിലേക്ക്
1: അത്യാവശ്യം എഴുതാറുണ്ട്.
0: അപ്പൊ എഴുത്ത് വഴി ഒന്ന് സജീവമാവാൻ ആഗ്രഹിക്കുന്നു.
1: അതുണ്ട്. 14 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു.
0: ഓ ശരി. അപ്പൊ ഒരു നല്ല ഒരു എന്താ പറയാ, സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ തന്നെ പറയാം അല്ലേ?
1: അതെ അതെ.
0: എന്താണ്, ഫിക്ഷനാണോ കൂടുതലും?
1: അല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ ആണ് അധികം എഴുതിയത്.
0: നമ്മളൊരു ടീച്ചിങ് നമ്മുടെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
1: ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ദിനാചരണങ്ങൾ സമഗ്രം സമ്പൂർണ്ണം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കുട്ടികളുടെ ദിനാചരണം, ദിനങ്ങൾ
0: ആചരിക്കുന്ന
1: എല്ലാ ദിനാചരണങ്ങളും ഉൾപ്പെടുത്തിയും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടും ഏകദേശം 101 അധ്യായം, ഒരു 800-900 പേജിനടുത്ത് വരുന്ന ഒരു വലിയ പുസ്തകം.
0: അപ്പൊ അത് ലൈബ്രറികൾക്ക്
1: പ്രസിദ്ധീകരിച്ചു.
0: അത് ലൈബ്രറികൾക്കൊക്കെ ഒരു ഇതാണല്ലോ.
1: തീർച്ചയായിട്ടും
0: ഉപകാരമുള്ള കാര്യമാണ്.
1: ഓ, വളരെയധികം ചെലവുള്ള ഒരു പുസ്തകമായി മാറിയിട്ടുണ്ട്.
0: നല്ല കാര്യം. ഇങ്ങനെ കുറച്ചും കൂടി കുട്ടികളുടെ ഇതിനെ അവരുടെ പഠന പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം മാസ്റ്റർ മെയിൻ ഐഡിയ.
1: അതെ അതെ അതെ. ഇത് ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്.
0: അതെ അതെ, താങ്കളെ പോലെ അതെ പരിചയമുള്ള ആള് അതിൽ ഇടപെടുമ്പോൾ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവും.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ. അപ്പൊ എന്തായാലും ആകാശവാണിയിലേക്കുള്ള വല്ലപ്പോഴുള്ള കത്തെഴുത്തും അയക്കാം നമുക്കിടെ. എന്താന്ന് വെച്ചാൽ ഒരു ഇതുപോലെ കുറച്ചും കൂടി ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് കൃത്യമായ അഭിപ്രായങ്ങൾ പ്രക്ഷേപണത്തെ കുറിച്ചും പരിപാടികളെ കുറിച്ചൊക്കെ പറയാനുണ്ടാവുമല്ലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു ഉപകാരമാണ്. ഇത് കുട്ടികൾക്ക് എന്ന പോലെ ഇത് ഒരു കൊടുക്കൽ വാങ്ങലാണല്ലോ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ. പക്ഷെ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ
1: സന്തോഷം. ഒരുപാട് ആള് സുഹൃത്തുക്കളായിട്ടുള്ള എഴുത്തുകാർ അന്നത്തെ ഇപ്പോഴും കേൾക്കാം.
0: അല്ല, ഇപ്പൊ മുഴുവൻ പേര് പറയുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്. അതെ, ചാലിക്കര എന്ന് ചേർക്കുമ്പോ നമുക്ക് കൃത്യം മനസ്സിലാവും. കുറെ നമ്മളൊക്കെ സ്ഥലം, അതെ, പലരെയും നമ്മളിങ്ങനെ ഒരു സ്ഥലപ്പേര് ചേർത്ത് കൂടിയാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളെ പലരെയും ഓർമ്മിക്കുന്നത്. അതെ, ജോലി തിരക്കുകൾ വന്നപ്പോ. എന്നാലും ആ പ്രിയം മനസ്സിൽ സൂക്ഷിച്ചു, ഇന്നൊരു മെസ്സേജ് അയച്ചു, നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി, അതിലെല്ലാം സന്തോഷം കേട്ടോ.
1: സന്തോഷം.
0: ചക്രവാകം സിനിമയിലെ പി സുശീല പാടിയ പാട്ടാണല്ലോ വേണ്ടത്.
1: വലിയ ഇഷ്ടമാണ്.
0: ആയിക്കോട്ടെ. പമ്പാ നദിയിൽ പൊന്നിനു പോകും. വയലാറിന്റെ രചന ശങ്കർ ഗണേഷിന്റെ സംഗീതം. പാട്ട് കേൾക്കാട്ടോ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഗാനോത്സവം
1: അതെ,
0: ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എങ്ങനെ?
0: പേരൊന്ന് പറയാവോ?
1: പേര് ബേബി.
0: ആ, എവിടെയാ സ്ഥലം?
1: സ്ഥലം വടകര വളയെന്ന് പറഞ്ഞ സ്ഥലത്ത്.
0: ഓ, എന്തൊക്കെയാണ് വളയത്ത്?
1: നല്ല വിശേഷം, പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. രാവിലെ ഏട്ടനാണ് ഇതിന്റെ മെയിൻ ആള്.
0: ആ, ഏട്ടൻ
1: രാവിലെ എഴുന്നേറ്റാല് എഫ്എം ഓൺ ആക്കും, പിന്നെ ബാക്കി ഞാനാ കേൾക്കല്.
0: ഏട്ടൻ പോയാലും നമ്മൾ അതിന്റെ ബാക്കി കേട്ടോണ്ടിരിക്കും. ജോലിക്ക് പോയോ?
1: എങ്ങനെ
0: ചേട്ടൻ, ജോലിക്ക് പോയോ?
1: ചേട്ടൻ ഗൾഫിലാണ്, ഇപ്പൊ നാട്ടിലോട്ട് വന്നതാണ്.
0: ഓക്കെ, അപ്പൊ
1: ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പോവും.
0: ആ, അപ്പൊ പല തിരക്കുകളിൽ പെട്ടിരിക്കുകയാണ്. ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പോണല്ലോ അല്ലേ?
1: അതെ അതെ. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ഹായ് വിടല്, എന്നെ വിളിക്കും ഇങ്ങനെ പ്രതീക്ഷിച്ചു. അപ്പൊ വിളിക്കാറില്ല, ഇനി വിളിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പണിയുടെ ഇടയിൽ കൂടെ ഒരു ഹായ് വിട്ടതാണ്.
0: എന്തായാലും ഏട്ടൻ വരുമ്പോ വിശേഷം പറയാലോ. ഇങ്ങനെ ഒരു ഒന്ന് കൊടുത്തേ
1: ഏട്ടാ.
2: ഹലോ, നമസ്കാരം.
0: ആ ഹലോ, എന്താ ഇങ്ങനെ ബേബിയെ ഒരു താല്പര്യം എടുത്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ ഒരു അവസരമായത്. ബേബിക്ക് ഈ പാട്ടിനോട് താല്പര്യം ഉണ്ടാവാൻ കാരണം താങ്കൾ ഇങ്ങനെ രാവിലെ മുതലേ തുറന്നു വെക്കുന്നാണ് പറയണേ. എന്താ പേര്?
2: എന്റെ പേര് രാജേഷ്. അതുപോലെ തന്നെ സാറിന്റെ അവതരണം സൂപ്പർ ആയിരിക്കും.
0: ഓ, താങ്ക് യു രാജേഷ്. രാജേഷ് ഇനി കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരിക്കും അല്ലേ നാട്ടില്?
2: ഞാൻ കുറച്ച് ഉണ്ടാവും, എന്തായാലും ഈ മാസം ലാസ്റ്റ്.
0: ഇടയ്ക്ക് വന്നു പോകുന്ന ആളായിരിക്കുമല്ലോ അല്ലേ? അവിടെ ആവുമ്പോ നമ്മളെ ആപ്പ് ഉപയോഗിച്ച് നാട്ടിലെ പാട്ട് പരിപാടികൾ കേൾക്കാറുണ്ടോ?
2: ഇല്ല, അവിടെ അങ്ങനെ അത്
0: സമയം കിട്ടാറില്ല.
2: അധികം വണ്ടിയിലുണ്ടാവുക.
0: ആ അതെ, യാത്രയാവുമ്പോ അത്ര എളുപ്പമല്ല അല്ലേ?
2: ഇല്ല, അത് അങ്ങനെ.
0: അപ്പൊ നാട്ടിൽ വരുമ്പോഴാണ് നമ്മളൊന്ന് സ്വസ്ഥമായിരുന്നു നാല് പാട്ടൊക്കെ കേട്ട്. ഇപ്പൊ നമ്മൾ തിരികെ ഞാൻ എന്നുള്ള പാട്ടില് പറയും പോലുള്ള ഒരു അവസ്ഥ കൂടിയാണ് പകുതി അല്ലേ?
2: താല്പര്യം.
0: ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. ഓ, ഞങ്ങളുടെയാണ് സന്തോഷം. കാരണം നമ്മളെ കാത്തിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അവരുടെ വിശേഷങ്ങൾ അറിയുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിനുള്ള അവസരത്തെ ഞങ്ങൾ വലിയ വിലമതിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ബേബി ആവശ്യപ്പെട്ടത് ചാഞ്ചാടി ആടി ഉറങ്ങ് മകൾക്ക് സിനിമയിലെ അഡ്നാൻ സ്വാമി പാടിയ പാട്ടാണ്. എന്നാ പാട്ട് കേട്ടാലോ.
2: ആയിക്കോട്ടെ.
0: എല്ലാവിധ ആശംസകളും. താങ്ക് യു.
2: ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കാം, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440. ഇതിലേക്കാണ് ഒരു ഹായ് ഇടേണ്ടത്. ആ ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സർ.
0: ആ, കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു, കിട്ടുന്നില്ല. അതെ, കുറച്ചൊരു നമ്മളിങ്ങനെ ഒരുപാട് പേരുടെ അനുഭവമാണ്. എന്നാലും ഇടയ്ക്ക് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്.
1: സന്തോഷമുള്ള കാര്യമാണ്.
0: എവിടെയാ സ്വദേശി?
1: ഞാൻ പാലേരി, ഗോപിനാഥൻ എന്നാണ് പേര്. നമ്മൾ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: അതെ, മുമ്പൊരിക്കും അല്ലേ?
1: അധ്യാപകനാണ്.
0: അതെ, അധ്യാപനം. അന്ന് എന്തോ പാലേരി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലപ്പേര് ഓർക്കുമ്പോ ചില ആൾക്കാർ പെട്ടെന്ന് ഓർക്കും.
1: പെട്ടെന്ന് ഓർമ്മ വരും.
0: ആ, കുറച്ചായല്ലോ അല്ലേ വിരമിച്ചിട്ട്?
1: വിരമിച്ച് 2008.
0: അപ്പൊ അത്രയും ഏതാണ്ട് 18 വർഷമായി.
1: 18 വർഷമായി.

0: മഷ്ക്ക് ഇപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ?
1: കാര്യമായ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അത്യാവശ്യം വായനയും യാത്രയും, പിന്നെ വയലിൻ വായിക്കുമായിരുന്നു കുറച്ച്.
0: അതെയാ?
1: നമ്മുടെ ഡി എസ് ബാബുസാറിന്റെ ശിഷ്യനായി.
0: അതെ അതെ, അന്ന് എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് ചാലപ്പുറത്തെ ബാബുണ്ണന്റെ വീടിന്റെ അവിടെ അതൊക്കെ നമ്മളന്ന് പറഞ്ഞു
1: ക്ലാസ്
0: അല്ലേ. അതെ, അവിടെ പോയ കാര്യമൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ശരിയാ,
1: ഒന്ന് രണ്ട് പ്രാവശ്യം ആകാശവാണിയിൽ വന്നിട്ടുണ്ട്.
0: അതെ, ചിന്താവളപ്പില് ബാബുണ്ണന്റെ ക്വാർട്ടേഴ്സ്.
1: ബാലലോകം പരിപാടി ഉണ്ടാവുമായിരുന്നല്ലോ
0: ആ ഹാ ഹാ,
1: അന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്.
0: ആ അങ്ങനെ
1: പങ്കെടുത്തിട്ടുണ്ട്.
0: ആ ഹാ, കുട്ടികളെ ആയിട്ട് വരെയും പങ്കെടുക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. വയലിൻ ഇപ്പൊ എങ്ങനെ, സാധകമുണ്ടോ?
1: ഇപ്പം കുറച്ചായിട്ട് ഈ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട്, കൈ ഇളക്കാൻ പറ്റാത്തൊരു കാര്യമായല്ല, ഡോക്ടർ പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കണം.
0: കഴിഞ്ഞ
1: ഒരു അഞ്ചാറ് മാസം വരെ
0: വായിച്ചിരുന്നു അല്ലേ?
1: വായിച്ചിരുന്നു.
0: ഈ സംഗീതത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, പ്രായഭേദങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ അതിൽ മുഴുകിയിരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്കും അതെ, അതിൽ അത് അത് പ്രയോഗിക്കുന്നവർക്കും അതെ.
1: അതെ, അത് മാത്രമല്ല, റിട്ടയർമെന്റ് ലൈഫിൽ വായനയും അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല. കാരണം ഇപ്പം പ്രായം തോറും നമ്മളെ മുതിർന്ന തലമുറ ഈ ഇളം തലമുറ എന്ത് ചെയ്യും പറഞ്ഞ ഒരു അവരെപ്പോഴും ഒരു അകലം പാലിക്കും, അവരോട് അധികം സംസാരിക്കാൻ വരില്ല. അത് പൊതുവെ പബ്ലിക്കിന് നമുക്ക് സാമൂഹ്യ ജീവിതത്തിന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു
0: കാര്യമാണ്.
1: അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം കിട്ടാൻ, നമ്മൾ പാട്ടൊക്കെ പാടി വായിക്കുകയൊക്കെ ആണെങ്കിൽ ആൾക്കാർ വന്നിട്ട് മാഷെ ആ പാട്ട് വായിക്കും, പാട്ട് വായിക്കുന്ന നമ്മൾ നമുക്ക് എവിടെയും ചെന്ന ആൾക്കാർ സംസാരിക്കാനൊക്കെ ഉണ്ടാവും.
0: അതെ, അതിനൊരു അതൊരു വാസ്തവമാണ് കാര്യം, അത് മാഷ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് എല്ലാവരും ഇതുപോലെ എന്തെങ്കിലൊക്കെ ഒരു താല്പര്യങ്ങൾ സ്വന്തം ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ അല്ലേ?
1: അതെ അതെ അതെ, അത് ലൈഫിലൊന്നാമത് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോ ശരിക്കും നമ്മൾ അതിന്റെ ഒരു ഒരു ചെറിയൊരു ഭീകരമായ മുഖം ഉണ്ട് അതിന്.
0: കാരണം അധ്യാപനം പോലെ എന്നും മക്കളോടൊപ്പം കുട്ടികളോടൊപ്പം ഒരു സജീവമായി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇപ്പൊ ഒരു ഓഫീസിൽ നിന്ന് വിരമിക്കുന്നതിനേക്കാൾ ഏകാന്തത ഫീൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടിയാണല്ലോ അധ്യാപനം.
1: 32 വർഷം സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതൊരു ഒരു എന്താണ് പറയുക, ഒരു വലിയ ലൈഫിന്റെ ഒരു വലിയ ഭാഗം അങ്ങനെ പോയില്ലേ.
0: അതെ അതെ.
1: അപ്പൊ അത് പറഞ്ഞാൽ അത് വളരെ അന്ന് വളരെ സന്തോഷമായിരുന്നു. അതിനൊക്കെ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു നഷ്ടബോധം അങ്ങനെ
0: കൂടുതലായി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നുള്ള ചില മോചനങ്ങളാണ് ഇത്തരം സംഗീതവും വായനയും ഒക്കെ. എന്തായാലും നമ്മളെ ഒരുപാട് പേര് ഇതുപോലെ മഷപോലെ വിരമിച്ചവരും മുതിർന്നവരും ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന പരിപാടിയാണല്ലോ ഇത്. അപ്പൊ അവർക്കും ഇതൊക്കെ അനുഭവങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് പങ്കിടുമ്പോ അത് അവർക്കും ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്.
1: അതുപോലെ എനിക്ക് ഒരു കാര്യം, ഞാനിത് ഒന്ന് ആകാശവാണിയിൽ വിളിക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, ഞാനിങ്ങനെ സ്ഥിരം ഒരു സ്ഥിരം കേൾവിക്കാരനാണ്. അപ്പോ ഈ പലപ്പോഴും ആകാശവാണിയിലേക്ക് വിളിക്കുന്ന പലരും ഈ കിടപ്പ് രോഗികളും വീട്ടിൽ തന്നെ ഒതുങ്ങി കിടക്കുന്ന പല ആളുകളും, രോഗം വന്നിട്ടും ആക്സിഡന്റ് വന്നിട്ടൊക്കെ, അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു സാന്ത്വനം ഉണ്ടല്ലോ ആകാശവാണിയിലെ അവതാരകന്മാരും അവതാരികമാരും ഒക്കെ കൊടുക്കുന്ന ഒരു സാന്ത്വനം, അവരോട് പറയുന്ന വാക്കൊക്കെ ഉണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ട ഒരു ഇതാണ്
0: അവർക്ക് നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക്, ഒരു സമൂഹ പ്രതിബദ്ധതയുള്ള മാധ്യമം എന്ന നിലയ്ക്ക് ഇത് നമ്മുടെ കൂടി ആവശ്യമാണല്ലോ, നമ്മുടെ കൂടെ സഹജീവികളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ.
1: ഓക്കെ,
0: അപ്പൊ ഉണ്ടാവട്ടെ.
1: പക്ഷെ
0: പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്, എന്തായാലും സന്തോഷം അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ
1: എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചെറുപ്പക്കാരികളായ ശബ്ദം കൊണ്ടാണ്, ചെറുപ്പക്കാരികളായ അവതാരികന്മാരൊക്കെ ചില കിടക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളോടൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോ
0: നല്ല കാര്യം,
1: വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു ഫീല് തോന്നും.
0: നല്ല കാര്യം, അത് തന്നെ നമ്മുടെ അതെ അവതാരകരെ അത് മനസ്സിൽ വെക്കട്ടെ, അതിന് കൂടുതൽ പേർക്ക് ഇതുപോലെ ഒരു
1: അവർക്ക് സാധിക്കട്ടെ.
0: അതെ, അതിന് അമൃതമായി തീരട്ടെ അവരുടെ ഇടപെടലുകൾ എന്ന് നമുക്ക് ആശിക്കാം.
1: കാരണം അവരെയൊന്നും ആരും തിരിഞ്ഞു നോക്കുന്ന അധികം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അവരുടെ ആക്സസ് ഇല്ലാത്ത
0: ആളുകളായി. അതെ, അവർ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലുള്ള മനുഷ്യ ജീവിതമായിരിക്കും.
1: ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ
0: അതെ, അത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാഷ് ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് ആ മിടുമിടിക്കിയിൽ അകലെ അകലെ നീലാകാശം കേൾക്കാം.
1: നീലാകാശം പാട്ട് കേൾക്കാം.
0: ഓക്കെ മാഷ്, താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. ഗാനോത്സവം പരിപാടിയിൽ പങ്കെടുക്കാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു, ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, വാട്സാപ്പിലൊരു ഹായ് ഡു. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440. ഈ നമ്പറിലേക്ക് ഹായ് ഇടാം. കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: ചേച്ചി, ഒന്ന് പരിചയപ്പെടുത്തൂ.
1: ഇത് കിശേരി എന്നറിയോ?
0: ആ,
1: കൊണ്ടോട്ടി
0: അറിയും, ഞങ്ങൾ അറിയും. പറയൂ.
1: എന്റെ പേര് വനജ.
0: വനജ എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം
0: എന്താ, പരിപാടിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല.
1: ഇല്ല, പെട്ടെന്ന് കിട്ടിയപ്പോഴേ.
0: ആരെങ്കിലും ഉണ്ടോ സഹായം? വീട്ടില് വേറെ സഹായിക്കാൻ ആരോ നേരത്തെ ഫോൺ എടുത്തപ്പോ ആരോ മകളോ ആരോ എടുത്തോ പോലെ തോന്നി, അതാണ് ചോദിക്കാൻ കാരണം. അമ്മയ്ക്കൊരു സമാധാനം ആവട്ടെ എന്ന് ചോദിച്ചിട്ട് മരുമകളെ ഉത്സാഹിക്കുകയാണ് അല്ലേ. വീട്ടിലെ കഴിഞ്ഞോ ഭക്ഷണത്തിന്റെ തിരക്ക്, പണികളൊക്കെ കഴിഞ്ഞോ?
1: ഭക്ഷണം കഴിച്ചിട്ടില്ല.
0: ഇല്ല, ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ?
1: മോനുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വനജ ചേച്ചി വിശേഷങ്ങൾ? ഉഷാറായിരിക്കുന്നു. റേഡിയോ റിയൽ എഫ് എം സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളത് പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, പറയേണ്ടതുമില്ല. ഏത് തരം പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം? ഏത് തരം പാട്ട്? ഏത്
1: പഴയ പാട്ട്
0: എന്നോടാണ് ഇഷ്ടം. റിയൽ എഫ് എമ്മിലെ പഴയ പാട്ടുകളൊക്കെ അത്യാവശ്യം കേൾക്കുന്നില്ലേ? പുതിയത് കേൾക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എന്നാലും പഴയത് കേൾക്കുമ്പോ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ ചേച്ചിക്കും മോനും മകൾക്കും എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾപ്പിക്കാം. ഇത് നളദമയന്തി കഥയിലെ റൗഡി രാമുല പാട്ടല്ലേ വേണ്ടത്? അത് പണ്ട് കണ്ട സിനിമയാണോ? ഇപ്പൊ സിനിമകളൊക്കെ കാണാറുണ്ടോ അതോ OTT കാണുമോ? എങ്ങനെയാ? അല്ല, തിയേറ്ററിൽ പോയില്ലെങ്കിലും കുറച്ച് കാത്തിരിക്കുമ്പോ OTT ചാനലുകളിലെല്ലാം വരുന്നുണ്ടല്ലോ. അടുത്ത കൊല്ലം കണ്ടിരുന്നോ?
1: ഇല്ല, പുതിയതൊന്നും കണ്ടില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ സ്നേഹാന്വേഷണം എല്ലാരും പറയൂട്ടോ. റൗഡി രാമുല പാട്ടുകൾക്ക്.
1: ആയിക്കോട്ടെ.
0: ഓ,

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ഹലോ, നമസ്കാരം.
3: ഹലോ,
1: ആ അശ്വിനി അല്ലേ?
3: എന്താണ്
1: ഡൽഹിയിൽ നിന്ന് വിശേഷങ്ങൾ?
3: നല്ല മഴയൊക്കെ ആയിരുന്നു,
1: ന്യൂസ് ഓൺ എയർ ആയിരിക്കും അല്ലേ നമ്മുടെ?
3: എങ്ങനെ
1: കാറില് വെച്ച് കേട്ടോ? ഓ ശരി, ഓക്കെ. അവിടെ ഡൽഹി വർക്ക് ചെയ്യണോ?
3: ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യാണ് മാഡ്രിഡിലെ. ഡൽഹിയിലല്ല, ആക്ച്വലി നമ്മള് ഹരിയാനയിലാണ്.
1: ഗുർഗാവ് അല്ലേ? ഓക്കെ, അപ്പൊ കുറെ കാലമായിട്ട് അവിടെ സെറ്റിൽഡ് ആയിരിക്കും അല്ലേ ജോലി? ഇവിടെ നാട്ടിലെവിടെയാ? കോഴിക്കോട് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലുള്ള പരിപാടികളൊക്കെ കേൾക്കുമ്പോ നമ്മള് പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോ ഒരു നാട്ടിലെത്തിയ ഫീൽ ഉണ്ടാവും. ഓ ഓ, കൊള്ളാലോ. വെരി ഗുഡ്. അപ്പൊ അതൊരു നല്ല നല്ല ഇതുപോലെയൊക്കെ താല്പര്യത്തോടു കൂടി ആൾക്കാര് റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോ വളരെ സന്തോഷം. അല്ല, ഞങ്ങളിങ്ങനെ റാൻഡമായിട്ട് നോക്കിയപ്പോഴേ, അപ്പൊ ഒരാൾ മെസ്സേജ് വന്ന് നോക്കുമ്പോ ശേഷം ഇങ്ങനെ ഓരോന്നും നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു നറുക്കെടുക്കും പോലെയാണ് ഇത്. കൊറേ മെസ്സേജസ് ഉണ്ട്, അല്ല ഒരെണ്ണം തുറക്കുന്നു അയാളെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അല്ലാതെ നമ്മുടെ വേറെ പ്രിഫറൻസസ് ഒന്നും അതിൽ നോക്കാറില്ല. അപ്പൊ അശ്വിനിയുടെ പേര് കണ്ടു, ഡൽഹിയിൽ നിന്ന് കണ്ടു, എന്നാ ശരി വിളിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ വർക്ക് ചെയ്യുന്നൊന്നുമില്ല അല്ലേ? ഹസ്ബൻഡ് മാത്രമേ പോകുന്നുള്ളൂ? ആ ചെറുതാ. ആ അപ്പൊ പിന്നെ എന്തെങ്കിലും നമ്മളൊരു പ്രസൻസ് അവിടെ ആവശ്യമാണല്ലോ. എന്തായാലും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ പ്രത്യേക സന്തോഷം കേട്ടോ. അതുകൊണ്ടല്ലോ നമുക്ക് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ ഒരു അവസരമായത്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് വരുമ്പോ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ? ആ എന്നാ കൊടുക്കൂ കൊടുക്കൂ. ആ ഹലോ അജീഷ് ഭായ്, നമസ്കാരം.
4: ഹലോ.
1: ആ ഹലോ, കേൾക്കുന്നുണ്ടോ അജീഷ്?
4: ആഹാ,
1: നമസ്കാരം. എന്തായാലും നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു റേഡിയോ മേടിക്കുകയൊക്കെ ചെയ്ത വലിയൊരു സന്തോഷം പങ്കുവെച്ചു. ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.
4: പണ്ടൊക്കെ നാട്ടിലെ സമയത്ത് പഠിക്കുന്ന സമയത്തല്ല.
1: ഓക്കെ,
4: ഇവിടെ വന്ന സമയത്ത് ന്യൂസ് ഓണെ ഓൺ ചെയ്യും, പക്ഷെ അത്ര കണ്ട് ഫോണിലാ മാത്രം സുഖം ഉണ്ടാവില്ലായിരുന്നു. ഇത്ര റേഡിയോ വാങ്ങി ബ്ലൂടൂത്ത് കണ്ടു.

0: അപ്പൊ റേഡിയോയിൽ കേൾക്കുന്ന ഫീലും ആയി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അങ്ങനെ നമ്മളെ ചില മനുഷ്യരെ നമ്മുടെ പാസ്റ്റുമായിട്ടും നമ്മുടെ നാടുമായിട്ടും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില ചില ഇതുപോലുള്ള ചില ചരടുകളുണ്ട്, അതിൽ പെട്ടതാണ് ഇതൊക്കെ. എന്തായാലും വളരെ സന്തോഷം നിങ്ങൾ ഒരു ഫാമിലിയായിട്ട് ഇതിനെ ഇത്രങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരികെ, കൃത്യമായൊരു പാട്ടാണ് അശ്വിനി ചോദിച്ചിരിക്കുന്നത്, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ബാലുശ്ശേരി എവിടെയാ അവിടെ വീട്?
1: ബാലുശ്ശേരി കാഞ്ഞിക്കാവ് എന്ന് പറയും.
0: ആ കാഞ്ഞിക്കാവ്. ഓക്കെ, അപ്പൊ കാഞ്ഞിക്കാവ് കാത്തിരിക്കുന്നു. അതുവരെ നമുക്ക് തൽക്കാലം ഈ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കുഞ്ഞുങ്ങളോട് സ്കൂളിൽ പോയ ആളോടൊക്കെ ഞങ്ങൾ സ്നേഹാന്വേഷണം പറയൂ. ഓക്കെ,
1: ഡ്യൂട്ടിക്ക് പോകുകയും ചെയ്യും.
0: ആ അതെ അല്ലേ, പറയൂ കേട്ടോ. ഓക്കെ,
1: റൈറ്റ്,
0: ആ വെൽക്കം.

0: ഉത്സവത്തിനാണേ. എന്താ പേര്, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എന്റെ പേര് ശോഭ, ഞാൻ കാരപ്പറമ്പിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓ ഹോ ഹോ, എന്തൊക്കെയാണ് വിശേഷം?
1: സുഖമായിട്ട് പോകുന്നു.
0: ഉഷാറായിരിക്കുന്നു?
1: ഓ,
0: നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കാത്തിരുന്ന്?
1: അതെ അതെ, സ്ഥിരമായിട്ട് ഉച്ചക്ക് കേൾക്കുന്നതാണ്. ഉച്ചക്കെല്ലാം രാവിലെ തുടങ്ങും, പിന്നെ 2 മണിവരെ.
0: അത് നമ്മുടെ റുട്ടീൻ്റെ പാർട്ടാണ്.
1: അതെ അതെ അതെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണ് തുടങ്ങുന്നത്.
0: ആകാശവാണി കൊണ്ട് കേട്ടിട്ടെന്തെങ്കിലും ഉത്സാഹം തോന്നില്ലേ?
1: പിന്നെന്താ,
0: ഓക്കെ, വീട്ടിൽ തന്നെയാണോ, വേറെ ജോലി എന്തെങ്കിലും?
1: ജോലി ഉണ്ടായിരുന്നു, ഞാനിപ്പം കഴിഞ്ഞതാണ്, ടീച്ചറായിരുന്നു.
0: അതെയോ? ഓഹോ, അപ്പൊ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോ.
1: അതെ അതെ അതെ,
0: നേരത്തെ ഒരു
1: ട്യൂഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും, വലിയ കുട്ടികൾക്ക് ട്യൂഷൻ ഒക്കെ എടുത്ത് ഇങ്ങനെ
0: പോകും. എന്തായാലും അപ്പൊ ഒരു ടീച്ചിങ് കണക്ട് അവിടെ ഉണ്ട്. അതെ, അധ്യാപകർക്ക് ഈ പറഞ്ഞ ഇത്രയും കാലം വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്, കാരണം അവരങ്ങനെ മുഴുകി ജീവിച്ച ഒരു തൊഴിൽ കൂടിയാണല്ലോ അത്.
1: അതെ അതെ,
0: ഒരു സമർപ്പണമാണ് തൊഴിൽ എന്നതിനേക്കാൾ ഉപരി അല്ലേ?
1: അതെ, നമുക്കത് വിട്ടു നിൽക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ.
0: അതെ, രണ്ട് കുട്ടികളെ കണ്ട് രണ്ട് വാക്കെങ്കിലും പറഞ്ഞാൽ
1: അല്ല,
0: അതൊരു ഒരു പറഞ്ഞ പോലെ നമ്മുടെ റുട്ടീനിന്റെ പാർട്ടായത് മാത്രമല്ല, നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു.
1: അതെ,
0: ടീച്ചർ അങ്ങനെ തുടരുന്നതിൽ സന്തോഷം. നമുക്ക് വേണ്ട പാട്ട് ഇതല്ലേ, അഹിംസയിലെ കാറ്റ് താരാട്ടും.
1: ഓ, അത് തന്നെ
0: കേൾപ്പിക്കാട്ടോ.
1: രണ്ട് പാട്ടും നല്ലത് തന്നെ.
0: ജലശംഖ് പുഷ്പം
1: ഏതൊന്നായാ മതി, കുഴപ്പമില്ല.
0: അല്ല, കാറ്റ് താരാട്ടായിക്കോട്ടെ, അല്ല ജലശംഖ് വേണോ? ജലശംഖ് വേണേ കൊടുക്കാം. കാറ്റുതാരാട്ടും ഇടയ്ക്കൊക്കെ ഇതിൽ പോകുന്ന, നമുക്ക് ജലശങ്ക അധികം പോയിട്ടില്ല, അത് കേൾക്കാം.
1: ഓ, അത് മതി.
0: ഓക്കെ ഓക്കെ, ജാനകി. ഓക്കെ, വെൽക്കം ടീച്ചർ. ഓക്കെ.

0: ആ ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: മോഹനൻ, എവിടെയാണ് സ്ഥലം?
1: ഞാൻ മലപ്പുറം പുളിക്കൽ എയർപോർട്ടിന്റെ അടുത്ത്.
0: ഓഹോഹോ,
1: നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു.
0: അതെയോ? ഞാനിപ്പോ എന്തെങ്കിലും രീതിയിൽ ഓർത്തെടുക്കാൻ എടുക്കാൻ ബാധ്യസ്ഥനാണിപ്പോ അത്. എന്താ വിശേഷം? എങ്ങനെയെങ്കിലും
1: ചിലപ്പോഴാണ്.
0: അതെയോ? ഓക്കെ. അവിടെ അവിടെ എവിടെയാ? ഏതങ്ങാടിയില? അവിടെ അടുത്ത് തന്നെയാണോ?
1: അവിടെ പുളിക്കലായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന കട. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുക ചെയ്യുന്നത്.
0: ആ ഹാ ഹാ. ഓക്കെ. ഇപ്പോൾ ഷോപ്പുകളുടെ ആവശ്യങ്ങളൊക്കെ കുറവാണോ? അതുകൊണ്ടാണോ?
1: അതുകൊണ്ടല്ല, എനിക്ക് സുഖമില്ല.
0: ആ പ്രാക്ടിക്കലി വീട്ടിൽ നിന്നാകുമ്പോൾ യാത്ര ഒഴിവാക്കാം അല്ലേ? വർക്ക് അത്യാവശ്യം ചെയ്യാം.
1: യാത്ര എല്ലാം നമുക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ
0: റെസ്റ്റും. അതെ അതെ. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? അതെ, മനസ്സിലായി. അങ്ങനെ രണ്ടും നമ്മളെ തൊഴിൽ വിടാതെ എന്നാ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ? വേറെ നമുക്ക് ആരെങ്കിലും വീട്ടിലെ മക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടോ? അതോ
1: ഇല്ല, രണ്ടാളും മക്കളെയും കല്യാണം കഴിഞ്ഞാണ്. പെൺകുട്ടികളാണ്.
0: പെൺകുട്ടികൾ പരിസരങ്ങളിലൊക്കെ ഉണ്ടോ?
1: ഒരാള് ഇവിടെ അടുത്ത് തന്നെയാണ്, കുളിക്കത്തേക്ക് തന്നെ കൊടുത്തേ. ഒരാള് നരിക്കുനി.
0: അത്ര ദൂരെ അല്ലല്ലോ. മടവൂര്.
1: മടവൂര്. മൂത്താളെ പേര് ധന്യ, രണ്ടാമത്തെ ആളെ പേര് നവ്യ, ഭാര്യന്റെ പേര് സുനിത.
0: ഓക്കെ. അപ്പൊ
1: ഇവിടെ ഉണ്ട്.
0: അപ്പൊ
1: ഊണുകഴിച്ച അങ്ങനെ ഒന്ന് ഹായ് വിട്ടുപോയിക്കാ.
0: എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി സംസാരിക്കാനുള്ള ഒരു അവസരമായി മാറി. സന്തോഷം. തീർച്ചയായും. അതെ, താങ്കൾ പറയുന്നത് വളരെ കാര്യമുള്ളൊരു വാസ്തവമാണത്. എനിവേ, നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. രാജഹംസത്തിലെ സന്യാസിനി അല്ലേ? അപ്പൊ മക്കളൊക്കെ വിളിക്കുമ്പോ ഞങ്ങള് സിനിമ കണ്ടതല്ലേ? കോഴിക്കോട്ട് അപ്സര ആ കാലത്തെ ഏറ്റവും മികച്ച ഒരു തിയേറ്റർ ആണല്ലോ.
1: എന്റെ സ്വദേശം ശരിക്കും ആഴ്ചവട്ടാണ്.
0: അപ്പൊ ഇവിടെ തന്നെ അടുത്ത് തന്നെ.
1: ഞാൻ തൊഴിലവസര ദയം കൊണ്ട് ഇങ്ങോട്ട്
0: വന്നതാണ്.
1: അങ്ങനെ ഇവിടെ സ്ഥലം വാങ്ങിച്ച് ഇവിടെ സെറ്റിൽ ആയത്.
0: ഓഹോ. അപ്പൊ ഞങ്ങൾ സ്നേഹാന്വേഷണം വൈഫിനോടും അതുപോലെ മക്കളോടൊക്കെ പറയൂട്ടോ.
1: ഓക്കെ ഓക്കെ.
0: എന്നാ പാട്ട് കേൾക്കാം.
1: ഓക്കേ.

ആകാശവാണി മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, എട്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ലേഖ, നിന്റെ പ്രവചനങ്ങൾ ഫലിക്കുകയാണല്ലോ.
1: എന്റെ പ്രവചനമോ? ചന്ദ്രു, കാര്യം മുഴുവനായി പറഞ്ഞാൽ അത് പ്രവചനമായിരുന്നോ അതോ കോമൺ സെൻസ് ആണോ എന്ന് വെളിവാക്കാം.
0: മേഘയുടെ തിരോധാനത്തിന്റെ പുനരന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു.
1: വാ, അത് പ്രവചനമല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞത് മാത്രമാണ്. പോലീസ് ഫ്ളാറ്റിലാണോ അന്വേഷിച്ചു വന്നത്?
0: എന്നെ അന്വേഷിച്ച് അവർ വന്നില്ല. പക്ഷേ നാട്ടിൽ മേഘയുടെ അച്ഛനെ ക്രൈംബ്രാഞ്ചിൽ ഒരു മഞ്ജുനാഥ് ഷെട്ടി സമീപിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു.
1: എങ്കിൽ ചന്ദ്രുവിനെ തേടിയും അവർ വരും, ഒന്നുകിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ.
0: ഓ, ഏത് നേരത്താണോ എനിക്ക് ആ പെണ്ണുകാണലിന് പോകാമെന്ന് തോന്നിയത്. അതുകൊണ്ടല്ലേ അവസാനിച്ചു എന്ന് കരുതിയ അധ്യായങ്ങൾ വീണ്ടും വായിക്കേണ്ടി വരുന്നത്.
1: അതൊരു കണക്കിന് നല്ലതാണ് ചന്ദ്രു. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും പുതിയ വീക്ഷണങ്ങളും വായനക്കാരന് സമ്മാനിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ. ജീവിതവും അതുപോലൊരു പുസ്തകം തന്നെയാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ പേജുകൾ ഒന്നുകൂടെ മറിച്ചു നോക്കുമ്പോൾ അന്ന് കണ്ണിൽപ്പെടാതിരുന്ന പലതും ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം.
0: ലേഖ, നിനക്കത് പറയാം. പക്ഷെ ഞാൻ അനുഭവിച്ച അപമാനത്തിന്റെ ഭാരം എത്രയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. കെട്ടുകഴിഞ്ഞ് മൂന്നാം നാൾ വധു ഓടിപ്പോവുക, വ്യാഖ്യാനങ്ങൾ ആവോളം ചമയ്ക്കാൻ, ഇതിൽ പരം നല്ലൊരു വാർത്ത എന്താ? അടുക്കളപ്പുറങ്ങളിൽ, മദ്യപാന സദസ്സുകളിൽ, മൊബൈൽ ഫോണുകളിലെ ദീർഘനേര ചാറ്റിങ്ങുകളിലൊക്കെ തീ പോലെ പടർന്നു കത്തിയ ഭാവനകൾ. ഏത് കാര്യം ഓർക്കരുതെന്ന് കരുതിയോ അത് തന്നെ നമ്മളെ തിരക്കി ടാക്സി പിടിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
1: വിഷമിക്കാതിരിക്കു ചന്ദ്രു, ഈ ഘട്ടവും കഴിഞ്ഞു പോകും, അങ്ങനെ കരുതിയാ മതി.
0: എനിക്ക് വിഷമമൊന്നുമില്ല. പോലീസോ പട്ടാളമോ ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്തായാലും പോയവള് തിരികെ വരാനൊന്നും പോകുന്നില്ലല്ലോ.
2: ഹലോ ലേഖ, ഞാൻ വൈകിയില്ലല്ലോ.
1: ഇല്ല ചിദംബരം, വരൂ.

0: എന്താ കുടിക്കാൻ? കാപ്പിയോ ജ്യൂസോ പറയണോ?
1: കാപ്പി മതി. കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട് അല്ലേ?
0: അതെ അതെ, ഇടയ്ക്ക് ഞാൻ എന്തോ കാര്യത്തിന് ചിദംബരത്തെ തിരക്കിയപ്പോ നിങ്ങൾ കേരളത്തിലായിരുന്നു.
1: വയനാട്ടിലെ റിലീഫ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന്റെ ഭൂതകാലം തിരഞ്ഞിറങ്ങേണ്ടി വന്നു.
0: ഗുഡ്. അപ്പോൾ ചിദംബരം ഇപ്പോഴും സ്പൈ വർക്കുകൾ നിർത്തിയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
1: പഠിക്കുന്ന കാലത്ത് ഞാൻ അന്തം വിട്ട് വായിച്ചത് ഷെർലക് ഹോംസിനെ ആയിരുന്നു. അഗത ക്രിസ്റ്റി ക്യാരക്ടറുകൾ തുടങ്ങി ഇങ്ങേ അറ്റത്ത് ഇയൻ ഫ്ലമിംഗും റോബർട്ട് ലുഡ്ലറും ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ട്.
0: ഇതാ കോഫി ഒന്ന്, അത് കുടിക്കൂ. ഞാൻ എന്റെ ആവശ്യം ചുരുക്കി പറയാം. സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായി കണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ചിദംബരത്തിന് അയച്ചിരുന്നല്ലോ വാട്സപ്പിൽ.
1: കണ്ടു, ഡേവിഡ് ആരോഗ്യസ്വാമി.
0: അത് മാത്രമേ എനിക്കറിയൂ. ഈ വ്യക്തി ആരാണ്, എന്താണ് അയാളുടെ ജോലി ഒക്കെ അറിയണം. നേരത്തെ ഈ കക്ഷി ചിത്ര എന്നു പേരുള്ള ഒരു വെബ് പോർട്ടൽ കണ്ടന്റ് റൈറ്ററുടെ കൂടെ ലിവിംഗ് ടുഗദർ ആയിരുന്നു. അതായത് 2 വർഷം മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴല്ല.
1: ഇത് ബാംഗ്ലൂർ നഗരമാണ്. ഋതുക്കളുടെ ആയുസ് പോലും ബന്ധങ്ങൾക്ക് കാണില്ല.
0: എല്ലാവരും ഒരുപോലെയല്ല. സ്ട്രീറ്റിലോ പബ്ബിലോ തുടങ്ങിയതാണെങ്കിലും അപ്പാർട്ട്മെന്റ് ബാൽക്കണികളിലെ സായാഹ്ന വെയിലിൽ നിരന്തരം ചാറ്റിക്കൊണ്ടിരിക്കുന്ന മാതൃകാ കപ്പിളുകളും ബാംഗ്ലൂരിൽ അന്യമല്ല.
1: കൊള്ളാം. മൊബൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ച ചാറ്റിംഗ് വിൻഡോകളുടെ എണ്ണം ഉറപ്പുവരുത്തിയേ ഞാൻ ഫൈനൽ ഡിസിഷൻ പറയൂ.
0: വിട്ടുതരില്ലെന്ന് തന്നെ അല്ലേ? ശരി, ഡേവിഡ് ആരോഗ്യസ്വാമിയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ഞാൻ തരാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഇന്ത്യൻ സ്റ്റാഫ് ഉണ്ട്, അന്ന. അവളിലൂടെ തുടങ്ങാം.
1: I am confused. നിങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് അന്നയെങ്കിൽ?
0: എനിക്ക് പരിമിതികളുണ്ട്, ഞാൻ ബോസാണല്ലോ. പിന്നെ ഒരാൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ചിദംബരത്തിന്റെ അത്ര കഴിവ് എനിക്കില്ല. അതുമല്ല, കുറച്ചുകൂടി ഡീപ്പായ ഒരു അന്വേഷണമാണ് എനിക്ക് ആവശ്യം. എങ്ങനെ സമീപിക്കണമെന്ന് ചിദംബരത്തിന് അറിയാമല്ലോ.
1: മനസ്സിലായി. ഈ പ്രായത്തിലും റോമിയോ വേഷം കെട്ടാനാണ് ലേഖ പറയുന്നത്.
0: ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളവരോടാണ് ക്രഷ്. സോ യു ആർ പെർഫെക്റ്റ്. അവൾ ഓഫീസിലെത്തുന്നതിൻ്റെയും മറ്റും ടൈമിംഗ് ഞാൻ തരാം. നാളെ തന്നെ മിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു കാര്യം കൂടി, അന്ന മാരീഡ് ആണ്.
1: Then, thing become easier again.

0: മിസ്റ്റർ ചന്ദ്രു, വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞത്
1: മനസ്സിലായി. ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഓഫീസിൽ എത്തുന്ന ക്ലയന്റുകൾ എന്നെ കാണണമെന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. മഞ്ജുനാഥിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഒരു ചോദ്യം ചെയ്യലാണല്ലോ.
0: ഇതൊരു ചോദ്യം ചെയ്യലൊന്നുമല്ല, മുൻപ് നടന്ന ചില കാര്യങ്ങളെ പറ്റി ചോദിച്ചറിയൽ മാത്രം. ഫില്ലാകാതെ വരുന്ന ഇടങ്ങൾ പൂരിപ്പിച്ചാൽ അപ്രത്യക്ഷയായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ?
1: താങ്കൾക്ക് ശ്രമിക്കാം, പക്ഷേ ഒളിച്ചിരിക്കണം എന്ന് കരുതി മറഞ്ഞുപോയ ഒരാളെ എത്ര തപ്പിയാലും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരിക്കട്ടെ, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ.
0: ഞാൻ മംഗലാപുരത്ത് നിന്നുമാണ്. മലയാളം പറയുന്ന കാസർഗോട്ടേക്ക് അധികം ദൂരമില്ല എന്റെ വീട്ടിൽ നിന്നും.
1: ഓ ഗുഡ്. ശരി, കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നാട്ടിൽ ചെന്ന് മേഘയുടെ അച്ഛനെ കണ്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നു. മേഘ ഇറങ്ങിപ്പോയ ദിവസത്തെ കാര്യങ്ങളല്ലേ അറിയേണ്ടത്?
0: അത് മാത്രമല്ല, മേഘയുമായി നിങ്ങൾ പരിചയപ്പെട്ടതും അവർ അപ്രത്യക്ഷയായ ദിവസമോ അതിനു മുമ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ?
1: വഴക്കോ? വഴക്കടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ലല്ലോ. ബാംഗ്ലൂരിലായിരുന്നുവെങ്കിലും നേരത്തെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ഞങ്ങൾ മിൽ. മേഘയുടെ അച്ഛൻ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് കണ്ട് വിളിച്ചതും ഈ ബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചതും എന്റെ സഹോദരിയായിരുന്നു.
0: ഓ, അങ്ങനെയായിരുന്നല്ലേ.
1: അതെ, യു ബി സിറ്റിയിലോ മറ്റോ വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടപ്പോഴും മേഘ വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ആയിരുന്നു. തികച്ചും ഫോർമലായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്.
0: മേഘ പോകുന്ന ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ?
1: ഏ ഇല്ല, എൻ്റെ സഹോദരിയും ഭർത്താവും അതേ ദിവസം തന്നെയാ യു എസിലേക്ക് തിരിച്ചു പോയത്. അതായത് അന്ന് രാവിലെ. അവരെ യാത്രയാക്കിയതിന് ശേഷം തിരിച്ചെത്തിയ ഞാനും മേഘയും മുറിയിൽ ഉറങ്ങാൻ കിടന്നു. പിന്നീട് അവൾ എഴുന്നേറ്റ് റെഡിയാകുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അർത്ഥമയക്കത്തിലായിരുന്നതിനാൽ വ്യക്തമായൊരു ചിത്രം എനിക്കുണ്ടായിരുന്നില്ല.
0: ഇതുവരേക്കും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾ കൺവിൻസ്ഡ് ആവും. പക്ഷേ എന്റെ സംശയം തുടങ്ങുന്നത് ഇനിയാണ്.
1: അറിയാം, മുൻപും പലവട്ടം പലരും ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണിത്. എന്തുകൊണ്ട് മേഘയുടെ തിരോധാനത്തെ പറ്റി കൂടുതൽ തിരക്കില്ല എന്നത് അല്ലേ?
0: അതെ, കാണാതാവുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിലും ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തും. ഇവിടെ ഒരു സ്ത്രീയാണ് അപ്രത്യക്ഷയായത്. എന്നിട്ടും
1: അപകടം വലതും പറ്റിയതാണോ എന്ന സംശയം ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരപകടവും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ബാംഗ്ലൂർ നഗരം മേഘയ്ക്ക് ഉള്ളം കൈരേഖകൾ പോലെ പരിചിതമായിരുന്നു താനും. എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവളുടെ കാര്യത്തിൽ സംഭവിക്കുക അസാധ്യമാണ് താനും. മാത്രമല്ല, മേഘ ഇറങ്ങിപ്പോയത് വെറും കൈയോടല്ല.
0: എന്നുവെച്ചാൽ
1: ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ അവളുടെ രണ്ട് മൂന്ന് ജോഡി വസ്ത്രങ്ങൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാഗുമായി അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ഗ്രോസറി ഷോപ്പിന് മുന്നിൽ നിന്നാണ് അവൾ ടാക്സിയിൽ കയറിപ്പോയത്.
0: ഐ സീ. ആ ടാക്സിയെ ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നോ?
1: പിറ്റേ ദിവസം ആ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. പൂർണ്ണമായി ഒരു ഇറങ്ങിപ്പോകലാണെന്ന് ബോധ്യമായതിനാൽ അന്വേഷണങ്ങൾ അതോടെ അങ്ങ് അവസാനിപ്പിച്ചു. പ്രത്യേകിച്ചും മേഘയുടെ അച്ഛൻ തന്നെയാണ്.
0: സോമശേഖരൻ നായർ അക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. കുടുംബത്തിന് മകൾ ചെയ്ത അപമാനകരമായൊരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അല്ലേ?
1: അതെ, ഏറ്റവും വലിയ ഷോക്ക് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം മകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം മകൾ എന്തിനിങ്ങനൊരു സാഹസം ചെയ്തുവെന്ന അമ്പരപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറേ കാലം.
0: ഓക്കെ മിസ്റ്റർ ചന്ദ്രു, ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പഴയ കാര്യങ്ങൾ തെറ്റാതെ വെളിപ്പെടുത്തിയതിന് താങ്ക്സ്.
1: ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏതുറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളിൽ പിശക് വരാൻ സാധ്യതയില്ലല്ലോ.
0: പഴയ കേസായതുകൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും ശേഖരിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എനിവേ, താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ.
1: യു ആർ വെൽക്കം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം എട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ഒൻപതാം ഭാഗം

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീഗം അക്തർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ബീഗം അക്തർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45. എഫ്എം പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. പ്രദേശത്തെ അപകടഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ.

0: ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

2022 ഖത്തറിന്റെ മണ്ണിൽ വിശ്വ ഫുട്ബോൾ മേളയുടെ സെമി ഫൈനൽ വരെ എത്തി അതിശയിപ്പിച്ച അറ്റ്ലസ് സിംഹങ്ങളുടെ കുതിപ്പിന് ഇക്കുറി ക്വാർട്ടർ ഫൈനലിൽ അന്ത്യമായിരിക്കുന്നു. അന്ന് തങ്ങളെ സെമിയിൽ വീഴ്ത്തിയ ഫ്രഞ്ച് പടയോട് പകരം ചോദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് മൊറോക്കോ ബോസ്റ്റണിൽ ബൂട്ടുകെട്ടിയത്. എന്നാൽ കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കണമെന്ന ഫ്രാൻസിന്റെ മോഹങ്ങൾക്ക് മുന്നിൽ ആ പ്രതികാര ചിന്തകൾക്ക് ആയുസ് കുറവായിരുന്നു. സൗഹൃദത്തിന്റെ ജേഴ്സി ഊരിവെച്ച് PSG പഴയ കൂട്ടുകാരായ കിലിയൻ എംബാപ്പയും അഷ്റഫ് ഹക്കീമിയും വീണ്ടും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയം ഒരു യുദ്ധഭൂമിയായി മാറി. മറുപടിയില്ലാത്ത 2 ജയിച്ച് ഫ്രാൻസ് ഒരിക്കൽ കൂടി സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തു. 60 എംബാപ്പയും 66 ഉസ്മാൻ ഡെംബലയുമാണ് ഗോളുകൾ നേടിയത്. ആദ്യ പകുതിയിൽ തന്നെ ഫ്രാൻസ് ആക്രമണത്തിന്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ടു. 21 തൊടുത്തുവിട്ട ഫ്രഞ്ച് പടയ്ക്ക് മുന്നിൽ ഒരു മാന്ത്രികനെ പോലെ മൊറോക്കൻ ഗോളി യാസീൻ ബോനു നിലകൊണ്ടു. പരിക്കേറ്റ സ്ട്രൈക്കർ ഇസ്മായിൽ സൈബീരിയുടെ അഭാവത്തിൽ അമിത പ്രതിരോധത്തിലേക്ക് മാറി മൊറോക്കോ. മത്സരത്തിന്റെ 25 മൈക്കൽ ഒലീസയുടെ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ പന്ത് സ്വീകരിച്ച് എംബാപ്പെ ബോക്സിലേക്ക്. താരത്തെ നുസെയർ മസ്രാവി ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. നീണ്ട വാർ പരിശോധനകൾക്കൊടുവിൽ 28 കിക്കെടുത്തു എംബാപ്പെ. ഷോട്ട് തന്റെ ഇടതുവശത്തേക്ക് പറന്നുയർന്ന് മൊറോക്കൻ ഗോളി അവിശ്വസനീയമായി തട്ടിയകറ്റി. ഗോൾരഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസ് തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടി. 60 മാനുക്കോനെ മധ്യനിരയിൽ നിന്ന് നൽകിയ പാസ് സ്വീകരിച്ച് ഡിസയർ ഡൂവിന്റെ അസിസ്റ്റൽ ബോക്സിന്റെ ഇടതുഭാഗത്ത് നിന്ന് എംബാപ്പയുടെ മനോഹരമായ ഷോട്ട്. ഇക്കുറി ബോനുവിന് ഒന്നും ചെയ്യാനായില്ല. പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിൽ പതിച്ചു. പെനാൽറ്റി പാഴാക്കിയതിന് സൂപ്പർ താരത്തിന്റെ പ്രായശ്ചിത്തം. 66 മൊറോക്കോയ്ക്ക് അടുത്ത പ്രഹരം. ഒലീസെ നൽകിയ പാസ് സ്വീകരിച്ച് എംബാപ്പെ ബോക്സിന് നടുവിലേക്ക് നൽകിയ പന്തുമായി കുതിച്ച് ഡെംബലെ ലക്ഷ്യം കണ്ടു. മത്സരത്തിന്റെ 77 പരിക്കിന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ച എംബാപ്പയെയും ഒപ്പം ഡൂവിനെയും പിൻവലിച്ച് ദശാംസ് ജീൻ ഫിലിപ്പ് മെറ്റേറ്റയെയും ബ്രാഡ്ലി ബാർക്കോളയെയും കളത്തിലിറക്കി പ്രതിരോധം കനപ്പിച്ചു. 83 ഹക്കീമിയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീകിക്കിൽ നിന്ന് മൊറോക്കോയുടെ ഔനാഹി തൊടുത്ത ശക്തമായ ഷോട്ട് ഫ്രഞ്ച് കീപ്പർ മൈക്ക് മൈനാൻ തട്ടിയകറ്റി. 88 ബർക്കോളയിലൂടെ ഫ്രാൻസിന് ലീഡുയർത്താൻ വീണ്ടും അവസരം ലഭിക്കവേ ഗോളി ബോനു വീണ്ടും രക്ഷകനായി. റെഫറിയുടെ അവസാന വിസിലുയരുമ്പോൾ തുടർച്ചയായ 3 ഫ്രാൻസ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. മൊറോക്കോയുടെ തോൽവിയറിയാത്ത 34 മത്സരങ്ങളിലെ കുതിപ്പിന് അന്ത്യം. പോരാട്ട വീര്യം കൊണ്ട് ലോകത്തിന്റെ ഹൃദയം കവർന്ന അവസാന ആഫ്രിക്കൻ കരുത്തരും കണ്ണീരോടെ കളമൊഴിഞ്ഞു. ഇനി യൂറോപ്പും ലാറ്റിൻ അമേരിക്കയും ബാക്കി. ഈ ലോകകപ്പിൽ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയുടെ 8 മൊറോക്കോക്കെതിരെ പിറന്നത്. ഇതോടെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ 1 എംബാപ്പെ. അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിലും 8 ഉണ്ടെങ്കിലും അസിസ്റ്റുകൾ കൂടി പരിഗണിക്കുമ്പോൾ എംബാപ്പയാണ് പട്ടികയിൽ 1. 7 നോർവേയുടെ എർലിംഗ് ഹാലൻഡ് പിറകിലുണ്ട്. എംബാപ്പയുടെ ആകെ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 20 ഉയർന്നു. 21 1 മെസ്സിയുടെ തൊട്ടുപിന്നിൽ കുതിപ്പ് തുടരുകയാണ് എംബാപ്പെ. മെസ്സി 6 ലോകകപ്പിലാണ് 20 കടന്നതെങ്കിൽ എംബാപ്പെ കളിക്കുന്നത് 3 ലോകകപ്പാണ്. 27 വയസ്സിൽ തന്നെ ചരിത്ര നേട്ടങ്ങൾ ഓരോന്നായി കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഫ്രഞ്ച് താരം. അതേസമയം മൊറോക്കോക്കെതിരെയായ മത്സരത്തിനിടെ എംബാപ്പെ പരിക്കേറ്റ് കളം വിട്ടത് ആരാധകരിൽ ആശങ്ക ഉയർത്തിയിരുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് മത്സരശേഷം എംബാപ്പെ നൽകിയ വിശദീകരണം. ലോകകപ്പിലെ 2 ഫൈനലിൽ ഇന്ന് യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം 12:30 ലോസ് ആഞ്ചലസിലെ സോഫി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ ലോകകപ്പിൽ 5 കളിച്ചിട്ടും 1 പോലും വഴങ്ങാതെയാണ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ കുതിപ്പ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ മടക്കിയാണ് അവസാന 8 ഇടം പിടിച്ചത്. റോഡ്രി, പെഡ്രി, ഡാനി ഓൾമോ എന്നിവരടങ്ങിയ മധ്യനിര ഫോമിലാണ്. ലമീൻ യമാലും അലക്സ് ബയേനയും ഇരുവിങ്ങുകളിലും അപകടം വിതയ്ക്കുകയും മുന്നേറ്റത്തിൽ മൈക്കൽ ഒയാർസെർബാൽ ഷാർപ്പ് ഷൂട്ടുകളിലെ ബെൽജിയത്തിന്റെ വല തുളയ്ക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സ്പാനിഷ് ആരാധകർ. ഖത്തർ

ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ തോൽവിക്ക് ശേഷം പരിശീലക സ്ഥാനത്തെത്തിയ ലൂയി ഫുയന്റെയ്ക്ക് കീഴിൽ ചെമ്പട വലിയ നേട്ടങ്ങളിലൂടെ മുന്നേറുകയാണ്. 2023 നാഷണൽസ് ലീഗും 24 യൂറോ കപ്പും സ്വന്തമാക്കി. പിന്നീട് നാഷൻസ് ലീഗ് ഫൈനൽ അടക്കമുള്ള നേട്ടങ്ങളും കൊയ്തു. അതേസമയം പ്രാഥമിക റൌണ്ടുകളിൽ വമ്പൻ തിരിച്ചുവരവുകളിലൂടെ മുന്നേറിയ ടീമാണ് ബെൽജിയം. പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ US ഒന്നിനെതിരെ 4 അവർ തകർത്തുവിട്ടത്. സീനിയർ താരമായ കെവിൻ ഡിബ്രൂയിൻ ഒരു മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത് ബെൽജിയത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. സൂപ്പർ സബായി തിളങ്ങുന്ന വെറ്ററൻ റൊമേലു ലുക്കാക്കു ഇതിനകം 4 നേടി. ലുക്കാക്കുവിനെ കോച്ച് റൂഡി ഗാർഷ്യ ആദ്യ ഇലവനിലിറക്കാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രീ ക്വാർട്ടറിൽ പരിക്കേറ്റ മിഡ് ഫീൽഡർ എമാദോ ഒനാന കളിക്കില്ല. 2018 റഷ്യൻ ലോകകപ്പിൽ ബ്രസീലിനെ തോൽപ്പിച്ചതുപോലെ ബെൽജിയം ക്വാർട്ടറിൽ സ്പെയിനിനെതിരെയും തിളങ്ങുമെന്നാണ് അന്നും ഇന്നും വലകാക്കുന്ന തിബോ കോർട്ടുവ അവകാശപ്പെട്ടത്. ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ റൌണ്ടിന് തുടക്കമായപ്പോൾ വിവാദങ്ങളും കൊഴുത്തിട്ടുണ്ട്. US താരത്തിന്റെ ചുവപ്പ് കാർഡ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ രാഷ്ട്രീയ നിഷ്പക്ഷത ലംഘിച്ചെന്ന് ആരോപിച്ച് സന്നദ്ധ സംഘടനയായ ഫെയർ സ്ക്വയർ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ്. 2020 ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ക്ഷണിക്കപ്പെട്ട അംഗമാണ്. ഒളിമ്പിക്സിന്റെ അടിസ്ഥാന തത്വമാണ് രാഷ്ട്രീയ നിഷ്പക്ഷത. പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന് IOC പ്രസിഡന്റ് കിർസ്റ്റി കോവെൻട്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എല്ലാം എങ്ങനെ നടക്കുന്നുവെന്ന് വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും IOC പ്രസിഡന്റ് പറഞ്ഞു. നോർവേ ഫുട്ബോൾ ഫെഡറേഷനും യൂറോപ്യൻ പാർലമെന്റിലെ 50 അംഗങ്ങളും ഈ പരാതിയെ പിന്തുണച്ചു. എന്നാൽ പരാതിയിലെ നടപടികളെക്കുറിച്ച് ഫിഫ പ്രതികരിച്ചിട്ടില്ല. അർജന്റീനയ്ക്കെതിരെ പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായ ഈജിപ്ത് ടീം റെഫറിയിങ്ങിനെതിരായ പരാതികളുമായി മുന്നോട്ടു പോവുകയാണ്. വിഷയത്തിൽ മിണ്ടാതിരിക്കാനാകില്ലെന്ന് ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആവർത്തിച്ചു. ടീമിന്റെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്ന് EFA പ്രസ്താവനയിൽ പറയുന്നു. റെഫറി വാർ ഉചിതമായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അത് തോൽവിയിലേക്ക് നയിച്ചുവെന്നും EFA പ്രസ്താവനയിൽ പറയുന്നു. കളിയിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതാണ്. കളിയുടെ ഗതിയെ നേരിട്ട് സ്വാധീനിച്ച തീരുമാനങ്ങളുടെ ന്യായങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുവെന്നും EFA അഭിപ്രായപ്പെട്ടു. മെസ്സിയെയും അർജന്റീനയെയും അനുകൂലിക്കുന്ന ഒരു ഫുട്ബോൾ സ്ഥാപനത്തിന്റെ ഇരയാണ് തന്റെ ടീം എന്നത് മത്സരശേഷം ഈജിപ്ത് കോച്ച് ഹുസാം ഹസനും പറഞ്ഞിരുന്നു. കളിയിൽ ഈജിപ്ത് 2 മുന്നിൽ നിന്ന ശേഷം 13 3 തിരിച്ചടിച്ച് ജയം നേടുകയായിരുന്നു അർജന്റീന. 58 ഈജിപ്ത് നേടിയ ഗോൾ എന്നാൽ വീഡിയോ അസിസ്റ്റന്റ് റെഫറി അവലോകനത്തിൽ പിൻവലിച്ചിരുന്നു. ഗോൾ നേടുന്നതിന് മുൻപ് മർവാൻ എത്തിയ അർജന്റീന ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതായി കണ്ടെത്തി. ഗോൾ അനുവദിക്കാതിരുന്നതാണ് ഈജിപ്തിന്റെ തോൽവിക്ക് ശേഷം വിവാദമായത്. മെക്സിക്കോ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകനായി റാഫേൽ മാർക്വേസിനെ നിയമിച്ചു. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ പുറത്താകലോടെ ഹാവിയർ അഗ്വേരെ പദവി ഒഴിഞ്ഞതിനെ തുടർന്നാണിത്. മുൻ ബാഴ്സലോണ മെക്സിക്കോ ഡിഫൻഡറായ മാർക്വേസ് സ്ഥാനമൊഴിഞ്ഞ അഗ്വേരയുടെ കീഴിൽ അസിസ്റ്റന്റ് കോച്ചായി പ്രവർത്തിച്ചിരുന്നു. 2027 നടക്കുന്ന ഗോൾഡ് കപ്പാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശരത്.

മവതനികരി നിദ സനി നിദ ദവഗരി നിദ സനി നിദ ദവഗരി നിദ സനി നിദ ദവഗരി നിദ ദവ സരിഗമ പദിഗമ പദഗമ പദനി ഗരി സനി ദരി തന്നിദ

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8 മണിക്ക്.
1: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല. ബിൽ കൊടുക്കുമ്പോ

0: വരില്ലേ.
1: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
2: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാർഡ് താ. നിന്താ
1: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ വി സലീം ആലപിച്ച മാപ്പിളപ്പാട്ടുകൾ.

0: വി സലീം പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കഹോന പ്യാർ ഹേ എന്ന ചിത്രത്തിനായി കുമാർ സാനു പാടിയ ഗാനം

0: നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി കേൾക്കാം പൽപൽ ദിൽ കെ പാസ് എന്ന ചിത്രത്തിനായി അർജിത് സിംഗ്, പരമ്പര താക്കൂർ എന്നിവർ ആലപിച്ചത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിത ഗാനങ്ങൾ. ആദ്യ ഗാനം ഗീതാദേവി വാസുദേവൻ പാടിയത്. ഗാനരചന ഗോപിനാഥ് മേമുണ്ട, സംഗീതം കെ കുഞ്ഞിരാമൻ.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ലളിതഗാനം ഇനി രാത്രി 11 മണിക്ക് ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പരിപാടി ബിജെപി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തു അധ്യക്ഷത വഹിച്ചു. ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഹരി മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ബിജെപി ജില്ലാ മീഡിയ കൺവീനർ സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് ദീപിൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ, എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശിവദാസ്, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ഷിനു ഇ നായർ, യുവമോർച്ച ജില്ലാ മീഡിയ കൺവീനർ അജിത് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. എന്യൂമറേറ്റർമാർ തങ്ങൾക്കനുവദിച്ച ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളുടെ ലേ ഔട്ട് മാപ്പ് തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങി. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ഐ ഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സംസ്ഥാന സർക്കാരിന്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാക്കളെ പരിഗണിക്കില്ല. നിശ്ചിത മാതൃകയിൽ ജൂലൈ 13 മുൻപ് അതത് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങളും അപേക്ഷാ ഫോറവും www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾ കൃഷിഭവനിലും ലഭ്യമാണ്. പ്രസ് സോക്കർ വൈബ് 2026 എന്ന പേരിൽ കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശവും ലഹരിവിരുദ്ധ സന്ദേശവും ഏറ്റെടുത്ത് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ മാതൃഭൂമി ജേതാക്കളായി. ഫൈനലിൽ ദേശാഭിമാനിയെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചാണ് മാതൃഭൂമി ചാമ്പ്യന്മാരായത്. സെമിഫൈനൽ പോരാട്ടങ്ങളിൽ മാതൃഭൂമി ദീപികയെയും ദേശാഭിമാനി ക്ലബ് ഫൈറ്റേഴ്സിനെയും തോൽപ്പിച്ചു. ടൂർണമെന്റിലെ മികച്ച താരമായി മാതൃഭൂമിയുടെ പ്രവീൺ കുമാർ വി തിരഞ്ഞെടുക്കപ്പെട്ടു. ദേശാഭിമാനിയിലെ റോഹൻ ഷാജിയാണ് മികച്ച ഗോൾ കീപ്പർ. ലഹരിക്കെതിരെ സന്ദേശമുയർത്തി കോട്ടയം നഗരസഭാ കൌൺസിലർമാരുടെ ടീമും പ്രസ് ക്ലബ് ടീമും സൌഹൃദ മത്സരം കളിച്ചു. മത്സരത്തിൽ 2-3 കൌൺസിലർമാർ വിജയിച്ചു. കോട്ടയം നഗരസഭാ ചെയർമാൻ എം പി സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ജോസി ബാബു പരിപാടിയിൽ പങ്കെടുത്തു. കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2026 പ്രവേശനോത്സവവും അനുമോദന ചടങ്ങും നടത്തി. ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് എന്നിവർ അനുമോദിച്ചു. ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നൽകിയ ക്രിക്കറ്റ് കിറ്റ് പ്രിൻസിപ്പൽ റാണി ജെ, സീനിയർ ടീച്ചർ ജിൻസി സാറ സാമുവൽ എന്നിവർ MLA നിന്നും ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് സുജിത് എസ് നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ്മ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനിൽകുമാർ TJ, ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അലക്സാണ്ടർ ഏലിയാസ് കല്ലുപുരയ്ക്കൽ, ബിയൂഷ് ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജെ എന്നിവർ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. പെൺകരുത്തിൻ്റെ കാർഷിക വിപ്ലവം മണ്ണിൽ നിന്ന് വിപണിയിലേക്ക്. ഷബാന പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. വാർത്തയ്ക്ക് പിന്നിലെ മനുഷ്യർ. ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എം കെ നിതീഷുമായി അഭിമുഖം. 8:00 മണിക്കും 8:40 ചലച്ചിത്രം.

ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ലെഗസി 2026 ലിറ്റററി ഫെസ്റ്റിവലിൽ മലയാള സിനിമ ദിശാവ്യതിയാനത്തിൻ്റെ തിരസാക്ഷ്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇ ജയകൃഷ്ണൻ ചെയ്ത പ്രസംഗം. 10:00 കെ എൻ രംഗനാഥവർമ്മയുടെ സംഗീത കച്ചേരി, ബിജു എസ് ആനന്ദ് വയലിൻ, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം, പറവൂർ ഗോപകുമാർ മുഖർശംഖ്. 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്നത്. 6:00 വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി കെ ഹരിദാസ്. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ സുഗതകുമാരിയുടെ കവിത പൊരുളറിയാത്ത പാട്ട്. ആലാപനം എ എം ദിലീപ് കുമാർ. തുടർന്ന് കേൾക്കാം പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7:00 മുതൽ 7:25 വരെ ഓപ്പൺ ഫോറം ആരോഗ്യ മാപോല്യം. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് കിഞ്ചന വർത്തമാനം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 സസ്നേഹം. 9:00 സുവർണ മലരുകൾ. 9:30 പൂക്കൂട, ചെമ്മാട് പ്രതിഭ ബാലവേദി അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡുവെറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 അയ്യപ്പൻ പാട്ടുകൾ, എൻ ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്നത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. ഭക്ഷ്യോൽപാദനത്തിന് ഹൈഡ്രോപോണിക്സ്, ഡോക്ടർ ആഷ ജോസഫ് പങ്കെടുക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 നാടകം യാദൃച്ഛികം, രചന സത്യനാഥ് രാമനാട്ടുകര, സംവിധാനം സി കൃഷ്ണകുമാർ. തുടർന്ന് നാടകഗാനങ്ങൾ. 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 കായികലോകം. 9:30 ആരോഗ്യവാണി, ഗർഭകാലത്തും പ്രസവാനന്തരവുമുണ്ടാകുന്ന മാനസിക വിഷമതകൾ, ഡോക്ടർ ജി രാഗേഷുമായി അഭിമുഖം. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ.

0: കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
1: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
0: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട്, മേപ്പാടി, കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാനാവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം

0: ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്, അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569. നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തീഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാ ദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ

കടുത്ത ബാധ്യതയോ. ഈ ജനസംഖ്യാ ദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൗരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ 100,000-ത്തിലധികം യുവാക്കൾക്കിടയിൽ നടത്തിയ ഡെമോഗ്രാഫിക് ഫ്യൂച്ചേഴ്സ് സർവേയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പങ്കാളിത്തം, ജീവിത ലക്ഷ്യങ്ങൾ, പ്രത്യുൽപാദനപരമായ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ സർവേയിലൂടെ പ്രധാനമായും വിലയിരുത്തിയത്. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDPയുടെ ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ പിന്നിട്ടതിനെ തുടർന്നാണ് ഈ ദിനത്തിന് തുടക്കമായത്. ഈ ദിവസം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയും ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിൽ ഉണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാ ദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ 8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും, ഏകദേശം 141 കോടി. മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85% അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ടുതന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത്

0: ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 1030 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 1020 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് യു എൻ രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024 ഇടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, ഐടി, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോക വിപണിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിന് പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറുമൊരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി കോഴിക്കോട്.
2: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, അച്ഛൻ പകർന്നു നൽകിയ കൃഷി അനുഭവത്തിന്റെ കരുത്തിൽ മണ്ണിലേക്കിറങ്ങിയ ആളാണ് കോഴിക്കോട്ടുകാരിയായ ഷബാന. വിവാഹശേഷം മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിച്ചെങ്കിലും കൃഷിയോടുള്ള സ്നേഹം അവർ കൈവിട്ടില്ല. സ്വയം കൃഷി ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് അതിനുള്ള പ്രചോദനം നൽകുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തുവരുന്നു. ഗ്രോഹർ എന്ന സംരംഭക കൂട്ടായ്മയിലൂടെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഷബാനയുടെ ലക്ഷ്യം. സാമൂഹിക പ്രവർത്തകയും പരിസ്ഥിതി പ്രവർത്തകയുമായ AM ഷബാനയുടെ കൃഷി അനുഭവങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം. നമസ്കാരം.
1: നമസ്കാരം.
0: വൈവിധ്യമാർന്ന പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളാണ്. ഏതൊക്കെയാണ്, എന്താണ് പ്രവർത്തന മേഖലകൾ എന്ന് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാമോ?
1: ഞാൻ കോഴിക്കോട് മാവൂരാണ് സ്വദേശം. ജന്മനാട് കൊടിയത്തൂരാണ്. ഇപ്പം പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ അഗ്രികൾച്ചർ കൺസൾട്ടൻ്റാണ്. ഗാർഡനിങ്, ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ, അടുക്കളത്തോട്ടം, പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകയാണ്. ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ, പ്രകൃതി സംരക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം സ്വന്തമായിട്ടൊരു പ്രകൃതി സംരക്ഷണ ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ എർത്ത് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ്, ഗ്രീൻ മൂവ്മെൻറ്റ്, ഗ്രീൻ, അങ്ങനെ കുറേ പ്രകൃതി സംരക്ഷണ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിങ്ങിലുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ബീച്ച് സ്റ്റേഷനാണ്. സാമൂഹ്യ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ JCI മാവൂരിൻ്റെ പ്രസിഡൻ്റാണ്.
0: വിവാഹത്തിന് ശേഷം ആ വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ ഒതുങ്ങിക്കൂടിയ ആളായിരുന്നോ?
1: ആയിരുന്നു.
0: പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ ഈ പൊതു രംഗത്തേക്കും ഒക്കെ വന്നത്?
1: അതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇൻബോൺ ബ്ലഡിൽ എന്നൊക്കെ പറയുമല്ലോ ഓരോ കാര്യങ്ങൾ. എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞാൽ നല്ല പൊതുപ്രവർത്തകരായിരുന്നു. ഉപ്പ അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഉപ്പ
0: കർഷകനായിരുന്നു.
1: കൃഷിനെ നല്ല പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരുന്നു. ഈ ആകാശവാണിയിലൊക്കെ അന്ന്
0: വയലും വീടും പരിപാടിയിൽ
1: പങ്കെടുത്ത ഒരാളാണ്.
0: ഉപ്പയുടെ പേര് പറഞ്ഞോളൂ.
1: AMC ഉണ്ണിമാമു.
0: ഉണ്ണിമാമു. കൃഷി കണ്ട് വളർന്നു വന്ന ആളാണ്.
1: ചെറുപ്പം മുതലേ കൃഷിയെ കണ്ട് മണ്ണിനോട് ഇണങ്ങി ചേർന്നൊരു ലൈഫായിരുന്നു. അത് അങ്ങനെ വളർന്നതാണ്. പിന്നെ കൂടാതെ രണ്ടുപേരും ഉപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ അതിലൊരു പൊതുപ്രവർത്തകരായിരുന്നു. പാലിയേറ്റീവ് കെയർ എന്ന് എന്താന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഉമ്മ പാലിയേറ്റീവ് കെയറിൽ വോളണ്ടിയർ ആയിരുന്നു. 15 വർഷത്തോളം പാലിയേറ്റീവ് കെയറിൽ സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ ഫിസിക്കലി ബോഡി ഫിറ്റ് അല്ലാത്തതുകൊണ്ട് മാറി നിൽക്കണം രണ്ടുപേരും. അപ്പം നല്ല ആക്റ്റീവായിരുന്നു ഈ രണ്ട് മേഖലയിലും. അതുകൊണ്ടായിരിക്കും എനിക്ക് നമ്മൾ സ്വയം മണി ഏൺ ചെയ്യുന്നതോടൊപ്പം പരിസ്ഥിതിക്കും അതോടൊപ്പം സൊസൈറ്റിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു
0: കോൺസെപ്റ്റ്
1: ഉണ്ടായത്.
0: അങ്ങനെയാണ് മക്കളെയും വളർത്തിക്കൊണ്ടുവന്നത്.
1: ഓക്കെ.
0: ഉപ്പ അന്ന് ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. എന്റെ ഓർമ്മയുണ്ടോ? എന്തൊക്കെയുണ്ട്?
1: ഉപ്പക്ക് വയനാട്ടില് 10-12 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു. അവിടെ കാപ്പി, കുരുമുളക് ഒക്കെ കൃഷി ചെയ്തിരുന്നു. വീട്ടിൽ ഒരുപാട് പശുക്കൾ ഉണ്ടായിരുന്നു. അശീര കർഷകനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അന്ന് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുനാളിൽ ഇങ്ങനെ കേട്ടൊരു ഓർമ്മ. 3 ഏക്കറോളം ഭൂമിയിൽ തീറ്റപ്പുൽക്ക്
0: കൃഷി ചെയ്തിട്ട്
1: വീട്ടിലൊരുപാട് ഫാമിലിക്ക് ഒരുപാട് പശുക്കളുണ്ടായി. പല ഇനം അന്നാണ് നന്ദിനി പശു, പലതരം പശുക്കളെ പേരുകളൊക്കെ പഠിച്ചത്. ഓരോ മക്കൾക്കും ഓരോ പശുവിന്റെ പേര്, ഇനി ഓരോരുത്തർക്കും ഓരോ പശു ആയിരുന്നു. ഇതെ നിന്റെ പശു, നിന്റെ പശു എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഒരുപാട് നല്ല മധുരിക്കുന്ന ഓർമ്മകള് കുട്ടിക്കാലത്തെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷിയിലേക്ക് വരാനും ഈ സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും ആക്റ്റീവാനും. ഇപ്പം 3 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾ വളർന്നു വന്ന് സ്കൂൾ ലെവലിൽ ആയതിനു ശേഷമാണ് ഞാൻ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇപ്പോൾ അവർ നമ്മൾ കെയറിങ് കൂടുതൽ ആവശ്യമുള്ള ടൈമാണല്ലോ. അപ്പം അതിൽ കൂടുതൽ നമുക്ക് സജീവമാകാൻ പറ്റില്ല. അപ്പോൾ അവരിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്ത് അവരെ സ്കൂൾ ലെവലിൽ ആയപ്പം സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പുള്ള ആ ഒരു ടൈമില്ലേ, അതാണ് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചത്.
0: ഓക്കെ. അപ്പൊ ആദ്യം ഒരു അധ്യാപികയായിരുന്നു, അതിന് ശേഷമാണ് ഈ കുപ്പായം എടുത്തണിഞ്ഞത് അല്ലേ?
1: ഓക്കെ. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അധ്യാപകം എന്നുള്ളതിനേക്കാൾ ഉപരി കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂടുതൽ ടൈം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു മേഖല തിരഞ്ഞെടുത്തത്. പിന്നെ രണ്ടു മൂന്ന് വർഷം ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ്

0: മീഡിയം പ്രൈവറ്റ് സ്കൂളിൽ. പിന്നെയാണ് ഹസ്ബൻഡ് ഫ്രണ്ട്സ് നമ്മൾ പൊട്ടൻഷ്യൽ തിരിച്ചറിയാന്ന് പറയുമല്ലോ, കൃഷിനോടാണ് അവർക്ക് കൂടുതൽ അറിവും കഴിവും ഒക്കെ ഉള്ളത്. ഈ ഫീൽഡിലാണ് ആളുകൾ കുറവ്. കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ, അറിവില്ലായ്മ കൊണ്ടൊക്കെ. അപ്പം അതിനെ വളർത്തി കൊണ്ടുവരാനാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഈ മേഖലയിലേക്കാണ് ആൾക്കാരെ കൊണ്ടുവരേണ്ടത്, വളർത്തി കൊണ്ടുവരേണ്ടത്, അവർക്ക് വേണ്ട അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്നുള്ള ഒരു ബോധത്തിലാണ് ഫാമിലീൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്.
1: ഓക്കെ, അവരെടുത്ത തീരുമാനവും സ്വന്തം തീരുമാനവും ഒരിക്കലും മോശമായി പോയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതാണ് എന്റെ മേഖല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോ എന്തായിരുന്നു തുടക്കത്തിൽ ചെയ്തിരുന്നത്?
0: സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഈ ന്യൂട്രിഷൻസ് മാനേജ്മെന്റ്.
1: അത് പഠിച്ചിരുന്നോ?
0: ഞാൻ കൃഷിനെ ഒരു പാഷനായി കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു, അത് പ്രൊഫഷൻ ആക്കാനാ വിചാരിച്ച ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് കരുതി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ കുറെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ കുറെ കോഴ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരോ സർട്ടിഫിക്കറ്റ്സ് ഞാൻ കയ്യിലാക്കിയിരുന്നു. അതിന് ഈ റബ്ബർ ബോർഡിൻ്റെ ബീ കീപ്പിംഗ്, ന്യൂട്രിയൻ മാനേജ്മെന്റിന്റെ, അങ്ങനെ 2 വർഷത്തെ കോഴ്സ്, 1.5 വർഷത്തെ കോഴ്സുകളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഞാൻ ആ സമയത്ത് ആർജിച്ച് വെച്ചിരുന്നു. അല്ലെ, ഭാവിയിൽ പ്രൊഫഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് എന്തൊക്കെ ഈ കൃഷി റിലേറ്റഡ് ആയിട്ട് നേടാൻ പറ്റുമെന്നുള്ള പാഷന്റെ ഭാഗമായിട്ട്.
1: നേരത്തെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ പോവുമായിരുന്നു, അല്ല, അതിന്റെ ഇടയിൽ
0: പാഷൻ കൈവിട്ടിട്ടില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: സീരിയസ് ആയിട്ട് ഇറങ്ങിയപ്പോ നമുക്ക് ലൈസൻസുകളൊക്കെ എടുക്കേണ്ടി വരും. ഫെർട്ടിലൈസർ എന്നൊക്കെ പറഞ്ഞാൽ നോൺ വൈലബിൾ ഒഫൻസ് ആണ്. മറ്റേ സാധാരണ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്, ഫെർട്ടിലൈസർ ഡീലേഴ്സിന്റെ ലൈസൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പഠിക്കേണ്ടി ചെയ്യേണ്ടിയൊക്കെ ഒന്നും.
1: കച്ചമുറുക്കി തന്നെ ഇറങ്ങാമെന്ന് കരുതി, എല്ലാ മേഖലയിലേക്കും കൂടെ ഇറങ്ങാമെന്ന് കരുതി.
0: അപ്പം പ്രകൃതി സംരക്ഷണം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടിട്ടുള്ള പ്രോജക്റ്റുകളോ ആക്ടിവിറ്റീസിലേക്കോ ആയിട്ട് തന്നെ, വെറും ഒരു കൃഷി എന്നതിനുപരി ആ കൃഷിനെ മനുഷ്യനും പ്രകൃതിക്കും ഇണങ്ങുന്ന രീതിയിൽ, ഗുണകരമായ രീതിയിലേക്കുള്ള ഇതിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സാധാരണ ഒരു രീതിയിലേക്ക് പോകുമല്ലോ. എല്ലാവരും ചെയ്യണ അവരെന്ന് മാറി ഇപ്പം നമ്മൾ പ്രതിസന്ധി, കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധി തരണം ചെയ്യും വേണം, അതോടൊപ്പം കർഷകരെ സപ്പോർട്ട് ചെയ്യും വേണം. കാരണം നമ്മൾ ഫുള്ളി എന്തെന്ന് പറഞ്ഞാൽ കർഷകരെയും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവർക്കുള്ള ഒരുപാട് നഷ്ടങ്ങൾ, കാർഷിക മേഖലയിൽ വരുന്ന നഷ്ടങ്ങളൊക്കെ.
1: അപ്പൊ ശരിക്കും ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് വന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായിരിക്കാം ഒരു പക്ഷെ ഇപ്പോ നമ്മുടെ ഈ കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് കണ്ടെത്തിയത്?
0: ഈ ഒരു ഫീൽഡ് ശിശുവാണെന്ന് തന്നെ പറയട്ടോ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ കാലാവസ്ഥാ വ്യതിയാനം അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എല്ലാ നിരക്കും. പിന്നെ മാർക്കറ്റിങ്ങിനാണ്
1: ഏറ്റവും വലിയ പ്രശ്നം,
0: മാർക്കറ്റിംഗ് തന്നെ. ഇവർക്ക് ഈ രീതി കാർഷിക മേഖലയിലുള്ള ആൾക്കാർ മുഴുവനും ഒരു ബിസിനസ്, ഒരു വരുമാന മാർഗം എന്നതിലുപരി അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കൃഷിയോട് അത്രക്കും സ്നേഹിച്ചിട്ട്, മണ്ണിനോട് അത്രക്കും സ്നേഹിച്ചിട്ടാണ് അവർ ഇപ്പോഴുള്ള കൃഷിക്കാരെങ്കിൽ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. എല്ലാ രീതിയിലും നമ്മൾ എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യണം, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും. കാരണം ഇത്രയും ഇതിനോട് അത്രക്കും സ്നേഹം, പ്രണയം എന്നൊക്കെ പറയില്ല, അത്രക്കും ഉള്ളതുകൊണ്ടാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരെ എല്ലാ രീതിയിലേക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, വളർത്തി കൊണ്ടുവരണം തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹം.
1: ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഒരു പുതിയൊരു സംരംഭം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നിങ്ങൾ തുടങ്ങിയത് അല്ലേ? എന്താണ് ആ കൂട്ടായ്മയുടെ പേര്?
0: കൂട്ടായ്മ എന്ന് വെച്ചാൽ ഇത് ബിഹൈവ് എന്ന് പറഞ്ഞൊരു ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ വുമൺസ് എംപവർമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. ഗ്രോഹർ എന്നാണ് ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ പേര്.
1: ഗ്രോഹർ
0: പേര് പോലെ തന്നെ ലേഡീസിനെ എല്ലാ രീതിയിലേക്കും എംപവർ ചെയ്ത് കൊണ്ടുവരാന. എസ്പെഷ്യലി ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ അവർ പല രീതിയിൽ കഴിവുള്ള ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ പല കാരണങ്ങളാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാർ, ചെറിയ കുട്ടികളുണ്ടാവും, പ്രായമുള്ള പാരൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കഴിവുണ്ട് ഇവരുടെ ഉള്ളിൽ, പല രീതിയിലുള്ള കഴിവ്. അപ്പം അവരെ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ഒരു കുറച്ച് എനിക്കൊരു വരുമാനം വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി, എനിക്ക് ഫാമിലിക്ക് വേണ്ടി വരുമാന മാർഗം കണ്ടെത്തണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരെ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതൊരു ഏരിയയിൽ, ഞങ്ങളിപ്പം ചാത്തമംഗലം കൊടിയത്തൂർ മാവൂർ പഞ്ചായത്തിനെ ബേസ് ചെയ്ത് ഏരിയയിലുള്ള
1: ഏകദേശം എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് അതിൽ?
0: അത് ഓരോ സെക്ഷൻ ആയിട്ട് ചിലപ്പോൾ 100 ഉണ്ടാവും, 50.
1: ഇപ്പൊ കൊടിയത്തൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇത്ര പേര്.
0: അപ്പൊ
1: അങ്ങനെ നിരവധി
0: കൂട്ടായ്മ ഉണ്ട്
1: ഈ ഒരു പേരിൽ തന്നെ.
0: ഗ്രോഹർ ഓരോ ഏരിയ ആയിട്ട്. ആദ്യം ഞങ്ങള് ഒരു മീറ്റിംഗ് കൂട്ടി ജോലി ചെയ്യാൻ താല്പര്യമില്ല, വീട്ടിനകത്തുനിന്നായാലും പുറത്തുനിന്നാലും, പുറത്തുപോയി എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരിക. സ്ത്രീകളെ സംബന്ധിച്ചോട്ട് പല പല പ്രയാസങ്ങളുണ്ടാവും. അപ്പം അവർക്കൊരു വരുമാന മാർഗ്ഗം വേണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കുക. അപ്പം

0: അതിൽ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്യിച്ചു. അവർക്ക് പല രീതിയിൽ കഴിവും ഇതൊക്കെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ആയിരിക്കും, അത് സോർട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ടീമുകൾ സെറ്റാക്കുക. ഒരു ഏരിയയില്
1: നിങ്ങൾ അതില് ആ ഒരു ഫോമില് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊടുത്തിരുന്നോ? താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ്
0: മേഖല പിന്നെ ഓലെ
1: ഒരു സ്റ്റഡിയുടെ ആവശ്യം വന്നില്ലേ അന്നേരം? ശരിക്കും വേണ്ടി വന്നിരുന്നോ?
0: ചെറിയ രീതിയിൽ, ഒരു പക്ഷേ 80% ലേഡീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുണ്ടാവും. എല്ലാ 80% ലേഡീസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എത്ര ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഫാമിലി വരും, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം എന്നുള്ള ഒരാഗ്രഹം തന്നെയാണ്. ഇവരെ റെസ്പോൺസ് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദൈവം ഒരു കഴിവില്ലാതെ ഒരാളത് ഭൂമിയിലേക്ക് അയക്കില്ല. അപ്പോൾ അവരിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, ആ കഴിവിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളാക്കുക എന്നാണ് ഗ്രോഹർ പേര് പോലെ തന്നെ ഞങ്ങളുടെ ലക്ഷ്യം. അത് തന്നെയാണ് അവരെ വളർത്തിയെടുക്കുക എന്നാണ്. അപ്പം ഒരു ഫീൽഡിൽ അറിവിൽ കഴിവില്ലാത്ത ഒരാൾ അതിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകല്ല, ടീച്ചിങ്ങിന് അറിവും കഴിവുള്ള ആൾക്കാർ ടീച്ചിങ്ങിലേക്ക്, അങ്ങനെ ഓരോരോ ഫീൽഡിലേക്ക് നമ്മൾ മാറ്റുക ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പം ഗ്രോഹറിൽ കൃഷിൻ്റെ ഒരു ഫീൽഡ്, കൃഷി കാർഷിക മേഖലയിലുള്ള അതിൻ്റെ ഹെഡ് ചെയ്യുന്നത് ഞാനാണ്, പ്രോജക്റ്റ് കൊണ്ടുവന്നത്. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടായ്മനെ നമ്മൾ രൂപപ്പെടുത്തിയിട്ട് അവരെ സോർട്ട് ചെയ്തെടുത്ത്, അങ്ങനെ 10 സെറ്റായിട്ട് ഞങ്ങൾ അവരെ മാറ്റി, 10 യൂണിറ്റാക്കി മാറ്റി. ഓരോ യൂണിറ്റും ഓരോ പേര് കൊടുത്തു, എന്നിട്ട് പേര് കൊടുത്ത് അവരാണ് പിന്നെ കൃഷി ചെയ്യുന്നത്. ആ കൃഷി രീതി എന്ന് വെച്ചാൽ, കൃഷി ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്, പക്ഷെ അതിന് വേണ്ടത്ര അറിവോ കഴിവോ ചെറിയ രീതിയിലൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ 1 സെന്റ് 2 സെന്റ് ഭൂമിയിൽ കുറഞ്ഞ ഭൂമി കൊടുത്തിട്ട് അതിൽ കൃഷി ചെയ്ത് പഠിപ്പിക്കുക.
1: അതിനുള്ള ഭൂമി കണ്ടെത്താന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ തന്നെ?
0: വീട്ടിൽ തന്നെ, അടുക്കള തോട്ടം, വീടിൻ്റെ സറൗണ്ടിങ്സിലുള്ള തൊട്ടടുത്തുള്ള അവരോട് ചേർന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ ടീമായിട്ടോ അവർ കൃഷി ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൺസൾട്ടേഷൻ കൊടുത്തിട്ട് ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത്, പിന്നെ വിഷരഹിതം, ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം നിലനിർത്തണം, പ്രകൃതിയെ സംരക്ഷിക്കണം, മണ്ണിനെ സംരക്ഷിക്കണം, ഇതെല്ലാ വാല്യൂസും നോക്കിയിട്ടാണ് നമ്മൾ ഇവരെ പഠിപ്പിക്കുന്നത്. അല്ലാത്തൊരു ഇതാണ് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവരെ എംപവർ, ഫിനാൻഷ്യലി സ്റ്റേബിളാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കി, അപ്പോൾ നമുക്ക് കൃത്യമായ മോണിറ്ററിങ് വേണം. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും, ഒരു പ്രീ സ്കൂൾ കുട്ടികളെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ അവർ സെറ്റായി പിന്നെ നമ്മൾക്ക് അവർ ആവശ്യമില്ല, അവർ സ്വന്തമായിട്ട് ചെയ്തു
1: കൊടുക്കും.
0: ആ തൈയൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഓരോ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്ത് നമ്മൾ
1: ചെയ്ത്,
0: ഇപ്പൊ ഈ സീസണിൽ ഞങ്ങൾ പച്ചക്കറി, ഫെബ്രുവരിയിൽ ഞങ്ങൾ അവരെ എല്ലാ തരം പച്ചക്കറികളും സെറ്റ് ചെയ്ത് ഓരോ പച്ചക്കറിക്ക് എങ്ങനെയാണ് തടെടുക്കണമെന്ന് വരെ പറഞ്ഞു കൊടുത്ത്, നെന കൂടിയാലും പ്രശ്നമാണ്, നെന കുറഞ്ഞാലും പ്രശ്നമാണ്, ഈ അമിതമാവാൻ പാടില്ല, ഇനി ഫെർട്ടിലൈസർ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അവർക്ക് നല്ല താല്പര്യമുണ്ട്. ഇപ്പം ഈ ഗ്രോഹർ എത്തി നിൽക്കണമെന്ന് വെച്ചാൽ, പച്ചക്കറി കൃഷിയിൽ പ്ലക്ക് ചെയ്തെടുത്ത ഓരോ വിഭവങ്ങളും അത് മാർക്കറ്റ് ചെയ്യണമല്ലോ. നമ്മളെ ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല, അവരെല്ലാം ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പം മാർക്കറ്റ് ചെയ്ത രീതി, അപ്പോൾ കുറഞ്ഞ അളവിലാണല്ലോ ഇവരോട് നമ്മൾ കൃഷി ചെയ്യിച്ചത്. അപ്പോൾ കൊമേഴ്ഷ്യലായി വലിയ രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്യുന്ന ലെവലിൽ എത്തിയിട്ടില്ല അവർ. നമ്മളെ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ ഒരു കിയോസ്ക് സെറ്റ് ചെയ്ത് ഇവരുടേതായ ഓൺ പ്രോഡക്ട്സ് നമ്മളവരെ അവിടെ സെയിൽ ചെയ്യിപ്പിച്ച് അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അവരെ കൂടെ നിന്ന് അവരെ ഹെഡ് ചെയ്യാൻ ഇങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് എടുക്കണം അങ്ങനെ രീതിയിലൊക്കെ അവരെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സെയിൽ ചെയ്യിപ്പിച്ച് ആഴ്ചയിൽ 2 ദിവസം വെള്ളി ഞായർ. ഇപ്പോൾ ഞങ്ങൾ ആൾക്കാരുടെ അപേക്ഷ പ്രകാരം ശനി ഞായറിലേക്ക്
1: മാറ്റി, അങ്ങനെ
0: 2 ദിവസം. അപ്പോൾ നാട്ടുകാരിൽ നിന്നൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു, കാരണം വിഷരഹിത പച്ചക്കറി, പിന്നെ നമുക്കറിയാം എന്തൊക്കെ കെമിക്കലുകളാണ് പുറം നാട്ടുകളിൽ നിന്ന് വരുന്ന പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്യണത്, നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ വാങ്ങി കഴിച്ചു പോവാണ്. പിന്നെ ഒരുപാട് സഹോദരിമാർ കണ്ടിട്ട് ഒരുപാട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ സംരംഭകരുണ്ടാവുമല്ലോ, കുടുംബശ്രീ വഴിയൊക്കെ ചെറിയ രീതിയിൽ
1: തുടങ്ങിയ
0: ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ലക്ഷ്യമൊക്കെയാണ്, പക്ഷെ അവർക്കിത് മാർക്കറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ അവരോട് കഴിയുന്നില്ല. മാർക്കറ്റിംഗ് തന്നെയാണ് വലിയടത്തുള്ള ഇഷ്യൂ. അവരും ഞങ്ങളടുത്ത് സംസാരിച്ചു ഈ കറി പൗഡറും അങ്ങനെ,
1: അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചില സംരംഭങ്ങൾ,
0: പിന്നെ ഘീ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, ശുദ്ധമാണ്, പക്ഷെ അത് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവരും കൂടി നമ്മളെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കൊയ്തോ എന്ന് പറഞ്ഞിട്ട്.
1: കൊയ്തോ
0: ആ കർഷകർക്കുള്ള എല്ലാ പരിഹാരങ്ങളും
1: ഓ
0: അത് വഴിയാ, അതിപ്പോ ഫെർട്ടിലൈസർ ആയാലും അവർക്ക് കൺസൾട്ടേഷൻ ആയാലും എന്താവശ്യങ്ങളായാലും കൊയ്തോ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശം. അതിന് കൊയ്തോന്റെ കീഴിൽ നമ്മൾ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഒരു ഹബ്ബ് മാവൂർ തന്നെ അടുത്ത് വരും, അവർക്ക് അതിന് ഒരു സൊല്യൂഷൻ തേടി പിന്നെ വേറെ ഡാലിയാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശം. അത് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് പ്രവർത്തനം. സെമിനാർ ഹോളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, കാരണം സാധനങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ എവിടെയൊക്കെ എന്നല്ല വേണ്ടത്ര ക്ലാസ്സും കാര്യങ്ങളും

0: കൊടുക്കണമല്ലോ. അപ്പം ഈ ഗ്രോഹറിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം അവരുടെ സാധനങ്ങൾ അങ്ങനെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഇതിലെത്തിന്.
1: ഇതാണ് ശരിക്കും വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ശരിക്കൊരു സ്ത്രീ ശാക്തീകരണം ഇവിടെ ഇതിലൂടെയും നടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. ആ മാർക്കറ്റിംഗ് ആണ് പലരും പരാജയപ്പെട്ടു പോകുന്ന സ്ഥലത്ത് അവരെ അവിടെ വിജയിപ്പിക്കാനായിട്ട് എങ്ങനെ വിജയിക്കാം എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക.
0: എങ്ങനെ കയ്യിൽ വിറ്റ് കാശ് വാങ്ങാന്നുള്ള, അവരെ കൈയോടെ ഒരു കാശ് വാങ്ങിക്കാൻ ഞങ്ങൾ പറയും നിങ്ങൾ എന്നെ ഇവിടെ വേണം നിൽക്കണം. അവർക്കൊരു മടിയുണ്ട് ഈ കിയോസ്ക് വെച്ച് നിൽക്കുന്ന. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഉണ്ട്, ഞങ്ങൾ ഐ ഡി കാർഡ് യൂണിഫോം ഇട്ടവരുടെ കൂടെ ഉണ്ട്, പക്ഷേ നിങ്ങൾ തന്നെ സെയിൽ ചെയ്യണം, നിങ്ങൾ സെയിൽ ചെയ്ത് നിങ്ങളെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിന് റിവ്യൂ പറയാൻ ഏറ്റവും സുഖമാണ്, വേറെ ഉള്ളവർക്കല്ല. അപ്പൊ നിങ്ങൾ തന്നെ അത് പറഞ്ഞു കൊടുക്കണത് എങ്ങനെയാണ്, അതൊന്നും ക്യാഷ് കിട്ടില്ല, അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. 2 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാന്നുള്ള ആ ഒരു ടെൻഡൻസി അവരിലൂടെ തന്നെ നമുക്ക് വളർത്തിയെടുക്കണം. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം.

0: കിണറുള്ളവർക്കല്ല. അപ്പൊ നിങ്ങൾ തന്നെ അത് പറഞ്ഞു കൊടുക്കണത് എങ്ങനെയാണ്, അതിന്ന് ക്യാഷ് കിട്ടില്ല. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. 2 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാന്നുള്ള ആ ഒരു ടെൻഡൻസി അവരിലൂടെ തന്നെ നമുക്ക് വളർത്തിയെടുക്കണം. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം. ഇനി ഇതിന്റെ എല്ലാ രീതി ഞങ്ങൾ മാറ്റും. ഇനി ഇപ്പൊ അടുത്ത മാസം മുതൽ ആ മാർക്കറ്റിംഗ് രീതി ഞങ്ങൾ മാറ്റും. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ ഗ്രാജുവലി ഉയർത്തിക്കൊണ്ടുവരണം.
1: പച്ചക്കറികൾ മാത്രമായിരുന്നില്ല, കോഴിയുണ്ട്, മുട്ടയുണ്ട്, ചെറിയ കുട്ടികളുടെ പ്രസൻസ് വരെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും കൂടെ
0: മാതൃക കാണിച്ചു കൊടുക്കുക.
1: മുട്ടകളും കോഴിയും ഒക്കെ അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കി തന്നെ.
0: ഗ്രോഹറിന്റെ പച്ചക്കറി കർഷകരെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ വേറൊരു പോൾട്രിന്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കോഴി വളർത്തലുമായിട്ട് സംബന്ധിച്ച് വരുമാന മാർഗം കൃഷിയിലൂടെ മാത്രമല്ലല്ലോ, എല്ലാ പച്ചക്കറി കൃഷി മാത്രമല്ല പലതരം കൃഷി ഉണ്ടല്ലോ. കൂൺ കൃഷി ഉണ്ട്, തേനീച്ച വളർത്തല്, കോഴി വളർത്തല്. അപ്പൊ അവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും സാധ്യതകളും അവിടെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ ഓരോ തരം കൃഷി രീതികൾ തിരഞ്ഞെടുക്കുക. കോഴി വളർത്തൽ നല്ലൊരു വരുമാനമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനൊന്നും കഴിയാത്ത ആൾക്കാർ അവിടെ നിന്ന് അവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയല്ലോ. മാർക്കറ്റിങ്ങിന്റെ എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കും, മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വയനാട് വെറ്റിനറി
1: ഡിപ്പാർട്ട്മെന്റ്
0: പൂക്കോടുള്ള അബ്ദുൽ മുനീർ നന്ന സാർ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. അപ്പൊ അവർക്കൊക്കെ പ്രശ്നം വളർത്തി മുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് മാർക്കറ്റിംഗ് ആണല്ലോ അവർക്ക് പ്രശ്നം. അപ്പൊ ഇതുവഴി അവരും അതുകൊണ്ടാണ് അവിടെ കോഴിയും കോഴിമുട്ടയൊക്കെ ഉള്ളത്. എല്ലാ രീതിയിലുള്ള കൃഷി അവരെ വളർത്തിയെടുക്കുക തന്നെയാണ്.
1: ഇതൊരു ഗ്രാമത്തിൽ മാത്രമായിട്ടാണ് ഇതിന്റെ സെയിൽ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പട്ടണത്തിലേക്ക് വരുമ്പോ ഇവിടെ ഈ തിരക്കേറിയ ജീവിതത്തിലേക്ക് ജോലിയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലപ്പോഴും അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും സൗകര്യക്കുറവുണ്ട്, സമയക്കുറവും കാണും
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഗുണമുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ള താല്പര്യമുണ്ടാവും. അപ്പൊ അവിടേക്കൊരു സെയിൽ അങ്ങനെ ഒരു രീതിയിലേക്ക്
0: തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കിയോസ്കി വെച്ചിട്ടുള്ള സെയിൽ. വെറും ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാന്ന് പറയുമ്പോൾ വർഷം മുഴുവനുള്ള ഒരു വരുമാന മാർഗ്ഗമാക്കണം. സീസണിലുള്ള ഒരു വരുമാനമല്ല പച്ചക്കറി കൃഷി.
1: ഇത് ഇതിലോട്ട് ഇറങ്ങിയവർ നിൽക്കണമെങ്കിലും
0: വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു വരുമാന മാർഗ്ഗമാകണം. അപ്പം മഴേനൊക്കെ ശ്രദ്ധിച്ച് അവർക്ക് റെയിൻ ഷെൽട്ടർ ഒക്കെ കൊടുത്തിട്ട് വർഷം മുഴുവൻ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവന്നാലാണ് അങ്ങനെ ഒരു വരുമാനം അവർക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ നമ്മൾ മാറ്റണം, സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ മാറ്റും. എന്നുവെച്ചാൽ ഓസോൺ വാഷ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് റെഡി ടു കുക്ക് എന്നുള്ള ലെവലിലേക്കുള്ള രീതിയിലേക്ക് നമ്മൾ അവരൊക്കെ റെഡിയാക്കി കൊണ്ടുവരണം. അതിനുള്ള ആലോചനകൾ ഇപ്പൊ നടന്നുകൊടുക്കുകയാണ്. അവർ സപ്പോർട്ട് ചെയ്യും, പാക്കും നമ്മൾ ഉദ്ദേശം തന്നെ അതാണ്, ക്വാളിറ്റി അഷുർ ചെയ്യണം. അതോടൊപ്പം നല്ലത് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഏത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഹോം മെയ്ഡ് ആണെന്ന് വിചാരിച്ചത് 100% ക്വാളിറ്റി ആയിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പം ക്വാളിറ്റി അഷുർ ചെയ്ത് ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിൽ പാക്കിങ്ങോട് കൂടിയിട്ട് തന്നെ ഇതൊരു വുമൺസ് എംപവർമെന്റ് ആണെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാനാണെങ്കിലും മെയിൻ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ക്വാളിറ്റി തന്നെയാണ്. അല്ലാതാണെങ്കിൽ ഈ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പം കുറച്ചായാലും ഉള്ളത് അവിശ്വസ്തയോടുകൂടി വാങ്ങിക്കഴിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം തന്നെയാണ്.
1: ഇപ്പൊ സ്ത്രീകളെ പല കാര്യങ്ങളിലേക്കും, അതായത് കൃഷി ചെയ്യാനായിട്ട്, കോഴി വളർത്തൽ, അങ്ങനെയുള്ള കാർഷിക മേഖലയുമായി എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരിസ്ഥിതി നിലനിന്ന് പോകാൻ തന്നെ ആവശ്യമുള്ള ഒന്നാണല്ലോ തേനീച്ചകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് സ്ത്രീകളെ ഇറക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ ഈ പ്ലാനിങ്ങിൽ തന്നെ ഉണ്ട് തേനീച്ച വളർത്തൽ. കാരണം തേനീച്ച എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകൃതിയുടെ നിലനിൽപ്പ്, മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ള ഒരു ജീവികളാണ്. നമ്മളത് നിസ്സാരമായിട്ട് കാര്യം, തേനീച്ചകൾ ലോകത്തില്ലെങ്കിൽ നമ്മളെ നിലനിൽപ്പ് ഒരു 3 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ പറയല്. പ്രകൃതി സുരക്ഷ ഭയങ്കര പ്രതിസന്ധിയിലാവും. നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് തേനീച്ച വളർത്തൽ. സ്ത്രീകളെ
1: സംബന്ധിച്ചിടത്തോളം
0: വിളവുണ്ടാവും. ആ നമ്മളെ തോട്ടങ്ങളിൽ തെങ്ങ്, നമ്മുടെ ഫാമുകളിലൊക്കെ കാർഷിക മേഖലയിൽ നല്ല വിളവർദ്ധനവുണ്ടാവും. അവ രണ്ട് രീതിയിലുള്ള വരുമാന മാർഗം അവർക്ക് കിട്ടും, തേനും കിട്ടും, അതോടൊപ്പം വിളവർദ്ധനവും ഉണ്ടാവും. അപ്പൊ തേനീച്ച വളർത്തൽ നല്ല പ്ലാൻ ചെയ്ത കാര്യം. ഇതിന് താല്പര്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് സോർട്ട് ചെയ്തിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് പച്ചക്കറി കൃഷിയാണ്. രണ്ടാമത് ഈ ടീം സെറ്റ് ചെയ്തത് കോഴി വളർത്തലിൻ്റെ താല്പര്യമുള്ള ആൾക്കാരെ അവർ റെഡിയാക്കാണ്. പിന്നെ ഉള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂൺ കൃഷി, തേനീച്ച വളർത്തൽ ഒക്കെ ഈ ഗ്രോഹറിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
1: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് താല്പര്യം ഉണ്ടാവും, ഇങ്ങനെ വരാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ടാവുമായിരിക്കും. അപ്പൊ അത് ഒരു പക്ഷേ നമുക്ക് പല ഭാഗത്തു നിന്നാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ?
0: ബിസിനസ് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, ഇതിന്റെ പ്രവർത്തന രീതികളൊക്കെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ കോട്ടയത്ത് നിന്ന് വരെ നമുക്ക് കോള് വരുന്നുണ്ട് ഇതിനൊരു താല്പര്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലേഡീസ് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഒരുപാട് പൊട്ടൻഷ്യലും സ്കില്ലൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിലുണ്ട്. അവർക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ കിട്ടാത്തോണ്ടുള്ള പ്രയാസമാണ്. അപ്പൊ നമ്മളെ ലക്ഷ്യം

0: പിന്നെ തന്നെ അത് വുമൺസ് എംപവർമെന്റ് ആണ്. നല്ലത് കഴിക്കാൻ കൊടുക്കുക, നല്ല ആരോഗ്യം വീണ്ടും ഉണ്ടാക്കുക, പ്രകൃതി സംരക്ഷിക്കുക, സഹോദരിമാരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ്.
1: ഓക്കെ, അങ്ങനെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ നടത്തുന്ന ചന്തയിൽ വന്ന് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ അംഗമാകണമെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ്?
0: നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കൊയ്തോന്റെ പേജ് ഉണ്ട്. കൊയ്തോ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി. KOYTH O അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റയിലെ ഐ ഡി ഉള്ളത്. കൊയ്തോ. പിന്നെ ഗ്രോഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഫേസ്ബുക്ക് ഐ ഡിയും ഗ്രോഹറും തന്നെയാണോ അല്ലെ കൊയ്തോ? ഇത് രണ്ടും ഇങ്ങനെ തന്നെയാണ്. കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ എങ്ങനെയാണ്? ഈ സംരംഭത്തിൽ ചേരണമെന്ന് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ
0: 8289883115.
1: ഓക്കെ,
0: 8289883115.
1: പിന്നോട്ടല്ല മുന്നോട്ട് തന്നെ ചുവട് വെച്ചിറങ്ങാം എന്ന് സ്ത്രീകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും,
1: അതും കൃഷിയിലൂടെ തന്നെ, പ്രകൃതിയുമായിട്ട് നമ്മുടെ മണ്ണുമായിട്ട് ഇഴക്കി ചേർന്നുകൊണ്ടാണ്. പൊതുവെ നമ്മുടെ സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
0: ടൈമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ വലിയ പ്രശ്നം. അപ്പം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ അവർക്ക് ഒരു മുന്നിൽ ഒരുപാട് ടൈമുണ്ട്. അപ്പം എനിക്കൊരു കഴിവില്ല, എന്നോടൊന്നും കഴിയില്ല എന്നല്ല, ആ ഒരു ചിന്തനെ ആദ്യം മാറ്റി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കഴിവില്ലാതെ ദൈവം ഒരാളെ സൃഷ്ടിക്കില്ല. ആ കഴിവ് കണ്ടെത്തുക എന്നാണ് നമ്മൾ ഏറ്റവും വലിയ കഴിവ്. നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് എന്താണെന്ന് കണ്ടെത്തുക എന്നാണ്. അപ്പം ചെറിയ കുട്ടികളുള്ള ആൾ, പ്രായമുള്ള മാതാപിതാക്കളുള്ള ആൾക്കാർ, അവർക്കൊക്കെ കുറച്ചും കൂടി ലിമിറ്റേഷൻ ഉണ്ടാവും. പുറത്ത് പോയിട്ട് ജോലി ചെയ്യാതെ, പുറത്ത് പോയിട്ട് ഓഫീസ് ജോലി ചെയ്യുന്നതല്ല ജോലി. നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ ഉണ്ട്. അത് കണ്ടെത്തുക, അതിനുള്ള സാധ്യതകൾ കണ്ടെത്തുക. അപ്പം മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ ഒരുപാട് ടൈമുണ്ട്, ഫ്രീ ഉണ്ട്. അപ്പം എന്തിലെങ്കിലുമൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവണം. അത് തന്നെയാണ് ഏറ്റവും വലിയ, നമ്മളെ ആരോഗ്യ സംരക്ഷണത്തിനും നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ഫിനാൻഷ്യലി ഏൺ ചെയ്യുന്നതിലുപരി നമ്മളെ സ്ട്രെസ് റിലീസ് ചെയ്യാനും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ, നമ്മുടെ തന്നെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനൊക്കെ ഉള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അതിലൂടെ നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം. കാരണം ഫാമിലിയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടോ ഹസ്ബൻഡുമാർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടെന്നല്ല, നമ്മൾ സ്വന്തം വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മളെന്തെങ്കിലും കയ്യിൽ വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്.
1: സ്വന്തം ഒരു ഉയർച്ച എന്നതിനേക്കാളുപരി തന്നോടൊപ്പം ചേർത്ത് നിർത്തി ഒന്നിച്ച് നമുക്ക് മുന്നേറാം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തകയും കർഷകയും എല്ലാമായ നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സംരംഭത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആശംസകൾ.
0: താങ്ക് യു. താങ്ക് യു സോ മച്ച്.
1: പെൺകരുത്തിന്റെ കാർഷിക വിപ്ലവം മണ്ണിൽ നിന്നും വിപണിയിലേക്ക്. AM ഷബാന പങ്കെടുത്ത അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: വയലും വീടും സമാപിക്കുന്നു.
1: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
2: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
3: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
4: ബില്ലാണ് പ്രശ്നം.
1: നിന്റെ കാടുതാ. നിന്താ
5: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ആകാശവാണി കോഴിക്കോട്. സമയം 7 കഴിഞ്ഞ് 20:36. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,700, വടകര 25,030, മാനന്തവാടി 26,800. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,800, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000, പാലക്കാട് 24,000, പൊന്നാനി 16,500, കോഴിക്കോട് 17,830, മഞ്ചേരി ക്വിൻ്റലിന് 4,700, മാനന്തവാടി ക്വിൻ്റലിന് 5,600. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000.

റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27,000, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,600. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിൻ്റലിന് 7,000, മഞ്ചേരി ക്വിൻ്റലിന് 7,500. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36,000, കോഴിക്കോട് പുതിയത് 36,000. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 19,800, മാനന്തവാടി പുതിയത് 13,500. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,000. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,200. മാനന്തവാടി പാണ്ടി 4,650. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,500. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലേക്കോൺ 710, മാനന്തവാടി ലേക്കോൺ 740. വെറ്റില 100-ന് തിരൂർ 40. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4,500, മാനന്തവാടി 6,000. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,640, കോഴിക്കോട് 4,400, മാനന്തവാടി 4,750. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3,500, മഞ്ചേരി 4,000, കോഴിക്കോട് 4,000, മാനന്തവാടി 2,900. അരി കോഴിക്കോട് ക്വിൻ്റലിൻ്റെ മീഡിയം ചീരകശാല 18,300, പാലക്കാടൻ മട്ട 4,700, ബോധന 3,750. കമ്പോള മൊത്ത വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ ഭാഗമായി കേരളത്തിലും ലക്ഷദ്വീപിലും പരക്കെ മഴ ലഭിച്ചു. അടുത്ത 7 ദിവസങ്ങളിൽ ജൂലൈ 16 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years

0: of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എം എൽ എമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ 3-ാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
1: വാട്സ്ആപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര

0: ഐടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,00,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവർത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: ഫ്രീലാൻസ് ജേർണലിസ്റ്റ് നിധീഷ് MK മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളെയും തൊഴിൽ ലോകത്തെ യാഥാർത്ഥ്യങ്ങളെയും ശക്തമായ എഴുത്തിലൂടെ നമുക്ക് മുന്നിലെത്തിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. വാർത്തകളെ മാത്രം റിപ്പോർട്ട് ചെയ്യാതെ അതിൻ്റെ പിന്നിലെ മനുഷ്യകഥകളെ തേടിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമീപനം വളരെ ശ്രദ്ധേയമാണ്. ഒരു മാധ്യമപ്രവർത്തനായ അദ്ദേഹത്തിൻ്റെ യാത്രയും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം നിധീഷ്. എങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് എത്തിപ്പെട്ടത്?
4: കഥ പറയാനുള്ളൊരു താല്പര്യത്തിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. കഥ പറച്ചിലിനോടുള്ളൊരു താല്പര്യം, അത് ആൾക്കാരെ കണ്ടെത്തുന്നതും ആൾക്കാരെ അതിൽ കണ്ടെത്തുന്ന ഒരു ആനന്ദവും സാധനങ്ങളും ഒക്കെയാണ് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത്. എനിക്കതിന് അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടൊരു ഒരു കോളേജ് ഡിഗ്രി കാലഘട്ടമൊക്കെ എത്തിയപ്പോൾ ഞാൻ ഫിസിക്സാണ് പഠിച്ചത്. പക്ഷെ ഫിസിക്സിലല്ലായിരുന്നു എൻ്റെ മെയിൻ താല്പര്യം. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന സമയത്ത്

0: നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു ഒരു മേഖല വേണമെന്ന് തോന്നി. എഴുതാനും എഴുതപ്പെടാനും വായിക്കാനും കഥകൾ പറയാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണെന്ന് തോന്നി. പിന്നെ ആ സമയത്ത് ഞാൻ ആക്ച്വലി ഒരു അപകടം കാണിച്ചത് ഈ കോളേജിൽ സെമസ്റ്റർ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം അണ്ണാസാരയുടെ കൂടെ നിൽക്കാൻ പോയി. അന്ന് മൊത്തത്തിലൊരു ഓളമുള്ളൊരു സമയമാണ്. ചെറുപ്പക്കാരെല്ലാവരും ഇപ്പം കാണുന്ന പോലെ അല്ല അന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് കരിയറോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്ത് ഡിഗ്രി എടുക്കുന്നു ഉള്ളതിലപ്പുറം ഒരു രാജ്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് കുടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആൾക്കാർ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് വരുന്നു. അപ്പം ഞാൻ ഫോർ സം റീസൺ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പയ്യനായി മാറി. ഒട്ടൊരു ദേശഭൂഷണി കോഴിക്കോട് ജനിച്ചു വളർന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലിറ്റററി ആയിട്ടുള്ള പല സ്വാധീനങ്ങളും നമ്മൾ പോലും അറിയാതെ വരും. ഇപ്പോൾ ദേശഭൂഷണി പബ്ലിക് ലൈബ്രറി പോയിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ ലോകത്ത് ഏത് മാഗസീൻ നല്ല മാഗസീൻസും അവിടെ വായിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ചപ്പം നാല് കോളം വരച്ച് അതിനകത്ത് ഇങ്ങനെ നാല് തൊഴിൽ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഒരു ഒരു ഏകദേശം ഒരു തോന്നിയൊരു മൂന്നോ നാലോ തൊഴിലെഴുതി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എഴുതി വെച്ചു. അപ്പോൾ അതിൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഭയങ്കര ബിയേഡ് സാധനങ്ങളായിരിക്കും. പക്ഷേ അതിൽ എനിക്ക് തോന്നിയത് ജേർണലിസം ആണെങ്കിൽ നമുക്ക് ഒരേ സമയം നമ്മളെ ഇത്തരം താല്പര്യങ്ങൾ എഴുത്ത് സോഷ്യലായിട്ടുള്ള സാധനങ്ങൾ പൊളിറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം പെട്ടെന്നൊരു ജോലിയും സംഘടിപ്പിക്കുക. അന്ന് അതൊരു ഇമ്മീഡിയറ്റ് ആവശ്യമായിരുന്നു, ഒരു ജോലി ഉണ്ടാക്കുക, ഒരു ശമ്പളം നേടുക. കാരണം എന്നെ വീട്ടിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ റിട്ടയർ ആയിരുന്നു, അപ്പോഴത്തേക്കും ഏട്ടനായിരുന്നു സപ്പോർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ആ ഒരു ജോലി നേടുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജേർണലിസ്റ്റിലെത്തുക. അപ്പോൾ അന്ന് ACJ എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ശശികുമാറിൻ്റെ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്, എനിക്ക് ഓർമ്മയുണ്ട്. അത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അയക്കുന്നതിൻ്റെ തലേ ദിവസമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ACJ ഒരു ഒരു രീതിയിൽ വലിയൊരു ഒരു തിരിച്ചറിവായിരുന്നു. കാരണം നമ്മൾ ഈ തെയ്യം കളിച്ച കോഴിക്കോടിൻ്റെ ലോകമല്ല ശരിക്കുള്ള ഒരു ഒരു ഒരു ലോകം. അതിനേക്കാളും വിശാലമായ വലിയൊരു ലോകം അപ്പുറത്തുണ്ടെന്ന് കാണിക്കുന്ന ACJ ആണ്. പക്ഷെ അതേസമയം എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ശശികുമാറാണ് അതിൻ്റെ ചെയർമാൻ. ഒരുപാട് നല്ല ടീച്ചേഴ്സ് അവിടെ വരും. പിന്നെ ആ അന്ന് ഇന്ത്യയിൽ പ്രശസ്തരായിട്ടുണ്ടായിരുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ജേർണലിസ്റ്റുകൾ എല്ലാവരും അവിടെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ ഫീസായതിനകത്ത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അന്ന് ഈ ഡാറ്റാ ജേർണലിസം ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഈ ട്രേഡിലേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു റിയൽ എഡ്യൂക്കേഷൻ ഒരു പക്ഷേ തുടങ്ങിയത് ഈ ACJ നിന്ന് ഇറങ്ങിയതിന് ശേഷം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്തു.
1: അതിലേക്കാണ് എനിക്ക് വരേണ്ടത്. ആദ്യകാലത്തെ ഒരു റിപ്പോർട്ടിംഗ് തുടക്കകാലത്ത് ഇപ്പോൾ പഠിച്ചു ഒരു സ്ഥാപനത്തിൽ ജേർണലിസം പഠിപ്പിക്കുന്ന ഫോർമലായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ചു. അതിനുശേഷം ആദ്യകാലത്തെ അസൈൻമെന്റ്സ് അതൊക്കെ ഇങ്ങനെയായിരുന്നു.
0: എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറയുക, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഇപ്പോൾ ACJ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ജോലി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം ഈ പിന്നെ ഈ പറയുന്ന ഈ ഇതിനകത്ത് മൊത്തത്തിൽ കുറേ ഈഗോയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ആ കൊച്ചിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ 2 വർഷം നിന്നു. ആ 2 വർഷം ഭീകരമായിട്ട് നമ്മൾ പണി പഠിച്ചു. അവിടെ വളരെ സപ്പോർട്ടീവായ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പ്രശ്നം താമസമായിരുന്നു. ഇപ്പം ആലോചിച്ചാൽ ഭയങ്കര ചിരി തോന്നുന്ന സാലറിയാണ് അന്ന് ഓഫർ ചെയ്തത്. അപ്പോൾ ആ പൈസയ്ക്കൊന്നും അവിടെ നമുക്ക് ജീവിച്ചു പോകാനൊന്നും പറ്റില്ല. അപ്പം വീട് വാടകയ്ക്ക് എടുക്കാനുള്ള പൈസയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അതേ ഒരു മാർക്കറ്റിംഗ് എന്തൊക്കെയോ ചെയ്യുന്നൊരു കക്ഷിയാണ്. അയാൾക്കൊരു ഓഫീസ് സ്പേസ് ഉണ്ട് പാലാരിവട്ടത്ത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കത്ത് ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു മുറി, ഒരു ബ്രേസിയർ കമ്പനിയുടെയും ഒരു CCTV കമ്പനിയുടെയും നടുവിൽ ഉള്ള ഒരു ഒരു കടമുറിയാണിത്. സിമെൻറ്റ് തറ ഒക്കെ ഉള്ള ഒരു ചെറിയ ബാത്റൂം മറ്റത്തുണ്ട്. ഒരു സിംഗിൾ മുറി, ഒരു വീടിൻ്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞു ഞാനെടുത്തോളാം, സംഭവം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം, എനിക്ക് താമസിക്കാൻ സ്ഥലമായി. പാലാരിവട്ടമാണ്, എൻ്റെ ഓഫീസ് കലൂരാണ്, അടുത്താണ്. അവിടുന്ന് പിന്നെ കൊച്ചിയിൽ ഈ പറയുന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആദ്യമൊക്കെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നമുക്ക് തന്നിരുന്ന ഈ പറയുന്ന പ്രസ് റിലീസുകൾ വരും. അപ്പോൾ അന്ന് അവർ റീജിയണൽ റിപ്പോർട്ടിംഗ് വളരെ സ്ട്രോങ്, സിറ്റി റിപ്പോർട്ടിംഗ് വളരെ സ്ട്രോങ് ആണ്. സിറ്റിക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ എഡിഷൻ, 4 പേജിലുള്ള ഒരു എഡിഷനും ഇറങ്ങുന്നുണ്ട് സിറ്റി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പണി കുറേ കാലം ഈ പ്രസ് റിലീസ് അടിക്കുമായിരുന്നു. അത് നമ്മൾ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല, വൈകുന്നേരം നമ്മൾ എണീറ്റ് പോകാൻ നേരത്തെ ഒരു 10 എണ്ണം വീണ്ടും കൊടുത്തരും. അങ്ങനെ ഇതിങ്ങനെ അടിച്ചടിച്ച് അപ്പോൾ എനിക്ക് ഈ പ്രസ് റിലീസിലുള്ള ആൾക്കാരുടെ പേരും നമ്പറും ഒക്കെ ബൈഹാർട്ടായി. അപ്പോൾ അവിടെ ഈ പറയുന്ന എറണാകുളത്ത് കരയോഗം പ്രസിഡന്റ് മുതൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ വരെ എല്ലാവരുടെയും പേരും നമ്പറും സാധനങ്ങളും ഒക്കെ എനിക്കറിയാം. പിന്നെ മെല്ലെ മെല്ലെ റിപ്പോർട്ടിങ്ങിലേക്ക് കടന്ന്.

0: ആദ്യം കോർപ്പറേഷൻ റിപ്പോർട്ടിംഗ് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ചെയ്യണം, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഈ കോർപ്പറേഷൻ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോർപ്പറേഷൻ ഓഫീസിൽ പോവുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക. രാവിലെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആരും വന്നിട്ടുണ്ടാവില്ല, ഞാനും ഒരു പട്ടിയും മാത്രം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉച്ച വൈകുന്നേരമൊക്കെ ഇവർ അങ്ങനെ അടുപ്പിക്കില്ല, പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെ അടുപ്പിക്കില്ല, നമുക്കങ്ങനെ വാർത്തയൊന്നും തരില്ല. നമ്മൾ സൗഹൃദം ഉണ്ടാക്കാൻ പോയാലും ചിലപ്പം മൈൻഡ് ചെയ്യില്ല. പിന്നെ കുറേ നേരം ഈ വാതിലിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ഇതുകൊണ്ടായിരിക്കും, ദയ കൊണ്ടായിരിക്കും വിളിക്കും. അങ്ങനെ വിളിച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ്. അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, കൊച്ചി കോർപ്പറേഷനുണ്ട്, കെ ജെ സോഹൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനത്തെ കുറേ കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു. കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി കോർപ്പറേഷനിൽ 91 കൗൺസിലറാണെന്നുണ്ടെങ്കിൽ ഈ 91 കൗൺസിലേഴ്സും വന്ന് ഇരുന്ന് മേയറുടെ അധ്യക്ഷതയിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മേയർ അതിന് പരിഹാരം കണ്ടെത്താൻ നോക്കി. ഇപ്പോൾ ഇതിനൊരു അജണ്ട ഉണ്ടാവും, ഈ അജണ്ടയിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നേരത്തെ പറഞ്ഞ് അവിടെ വെക്കാം. അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചില സമയത്ത് വരും. പിന്നെ ഇത് മിക്കവാറും ഇത് അടിയാവും, ആ ആഴ്ചയോ അല്ലെങ്കിൽ ആ മാസവും നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇവർ അങ്ങോട്ട് തർക്കം ഉന്നയിച്ച് മേയർ അതിന് മറുപടി പറയും. ചിലപ്പോൾ മറുപടി പറയാതെ ഉഴപ്പിക്കളിക്കും, അടിയാവും. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ ഇത്രയും കൗൺസിലേഴ്സ് ഒന്നിച്ച് വരുമല്ലേ, കൊച്ചി കോർപ്പറേഷൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള കൗൺസിലേഴ്സ് ഒന്നിച്ച് വരാം. 91 കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ 91 സ്റ്റോറിയാണ്, ആ ഓരോ ഭാഗത്തുനിന്നുള്ള ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് പോയാൽ നല്ല രസമുള്ള സ്റ്റോറി അവിടെ കിടപ്പുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് സിറ്റി എക്സ്പ്രസിൻ്റെ ചാർജ് വന്നു. സിറ്റി എക്സ്പ്രസിൻ്റെ ചാർജ് വന്നപ്പോൾ നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മളൊരു ഒരു പ്രത്യേക രീതിയിൽ സിറ്റിയെ കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്ന് പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആണ്, ഭരണപക്ഷം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന സിറ്റി എക്സ്പ്രസ് തകർത്ത് സ്റ്റോറി ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് മിൻറ്റെന്നൊരു ഓഫർ വന്നു, അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് സ്വിച്ച് ചെയ്തു. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും മിക്കവാറും കൊച്ചിയിൽ നമുക്കൊരു ഒരു ഐഡൻറ്റിറ്റി കുറച്ചൊക്കെ ഉണ്ടാക്കാനും പറ്റി.
1: അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോറി നമ്മുടെ നിരീക്ഷണം അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്ത് നിന്ന് അറിയുന്നത് വെച്ച് ഒരു കഥ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കഥ തന്തു, ഇതിനെ പറ്റിയാണ് ഞാൻ ഒരു വാർത്ത കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വാർത്ത എഴുതേണ്ടത്. പക്ഷെ ഇതൊരു ഐഡിയ മാത്രമാണല്ലോ തുടക്കത്തിൽ, ഇതെങ്ങനെയാണ് ഒരു ഒരു പബ്ലിക്കേഷനിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്?
0: ഇത് സ്റ്റോറിയും ന്യൂസും വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ എക്സ്പ്രസ്സിലിരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റോറിയെ പറ്റി അത്ര ധാരണ ഇല്ലായിരുന്നു, എനിക്ക് ന്യൂസിനെ പറ്റിയിട്ടായിരുന്നു കുറേ കൂടി ധാരണ. മിൻറ്റിൽ പോയതിൻ്റെ ശേഷമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ പബ്ലിക്കേഷനിലേക്ക് പോയതിൻ്റെ ശേഷമാണ് നമ്മൾ കുറച്ചുകൂടി ഒരു ഒരു ഈ സ്റ്റോറി ന്യൂസും നമ്മൾ. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും, ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു, ആ സ്പോട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ലൈവായിട്ടുള്ള റിപ്പോർട്ടിംഗ് എന്താണ്, ഇതെല്ലാം ന്യൂസാണ്. അപ്പം ന്യൂസിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂസിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നിങ്ങളെ അഭിപ്രായം കൊണ്ടുവരികയും വിശദീകരിക്കുകയൊന്നും ആവശ്യമില്ല, സംഭവം നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി, അത് മാത്രമേ പറയാനും പാടുള്ളൂ. ഇപ്പം പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് ഞാനിങ്ങനെ ചില ന്യൂസ് കോപ്പിയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് വാർത്ത എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ 5-ാമത്തെ പാരഗ്രാഫ് എത്തണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ക്ലിക്ക് ബേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് ന്യൂസിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് തൊട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള ആദ്യം പറഞ്ഞ് അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. സ്റ്റോറി എന്ന് പറയുമ്പോൾ കുറേ കൂടി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ബാംഗ്ലൂർ ഞാൻ മിൻറ്റിൽ പണിയെടുക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് ലോങ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു ഒരു ഒരു ഫുൾ പേജ് ഞങ്ങൾക്ക് വിട്ടുവരികയാണ് ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ അധികവും ഈ പറയുന്ന 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ പണിയെടുത്ത് ചെയ്യുന്ന സ്റ്റോറികളാണ് അതിൽ ഫീച്ചർ ചെയ്യുന്നത്. എന്താണ് ഇത് വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബാംഗ്ലൂരിലേക്ക് ഒരു സമയത്ത് കുറേ കർഷകർ ട്രാക്ടറുമായിട്ട് വരുന്നു, സമീപ പ്രദേശങ്ങളിലുള്ള കർഷകരാണ്. ട്രാക്ടറിൽ കുടം വെച്ചിട്ട് അവരുടെ വെള്ളമില്ലായ്മ കാണിക്കാൻ വേണ്ടി പ്രതീകാത്മകമായിട്ട് ചെയ്യുന്നൊരു സമരമാണ്. അപ്പോൾ ഈ സമരം കുറച്ച് അടിയൊക്കെ, കാരണം അവർ ഈ ഗവൺമെൻറ് അവിടെ ഈ പറയുന്ന ഈ സമരം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവിടുത്തെ KSRTC ബസ് കൊണ്ടുവന്ന് റോഡിൻ്റെ മുകളിൽ വെച്ച് ഈ ട്രാക്ടർ ഇങ്ങോട്ട് വരുന്നതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ച് കർഷകരും പോലീസും തമ്മിൽ അടിയൊക്കെ. ഇതിന് മറുവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബാംഗ്ലൂരിലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് സിറ്റിയിലേക്ക് വരുന്ന റോട്ടിലാണ് ഈ ട്രാക്ടർ വരുന്നത്. അപ്പോൾ ആ റോഡ് ബ്ലോക്ക്ഡായി, പോരാത്തതിന് സിറ്റിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ്, അതിൻ്റെ പാരലായിട്ടുള്ള റോഡ്, 2-വേയുടെ മറുവശം, അതും ബ്ലോക്ക്ഡായി. അപ്പം നമ്മൾ പിറ്റേ ദിവസത്തെ വാർത്ത പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേപ്പറുകളിൽ കാണുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം ഈ എയർപോർട്ട് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് എയർപോർട്ടിൽ എത്താൻ പറ്റാതിരുന്ന ആൾക്കാരുടെ ദുഃഖകഥകളാണ്. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അവർക്ക് ഒരുപാട് പേർ ഫ്ലൈറ്റ് മിസ്സായി, ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുടെ ഫ്ലൈറ്റ് മിസ്സായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഞങ്ങൾ ആലോചിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇത് ഇതിനകത്തൊരു ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാംഗ്ലൂർ പോലെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു നഗരം, അതിന് ചുറ്റിലും ജീവിക്കുന്ന കുറേ ആൾക്കാർ,

0: വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ബാംഗ്ലൂരിലേക്ക് മാർച്ച് നടത്തുന്നു. ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരത്തിന് വെള്ളമില്ല. ബാംഗ്ലൂർ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. അതിന് ചുറ്റിലും എവിടെയും ഓഷനില്ല. 100 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു റിവറെങ്കിലും ഉള്ളത്. അപ്പം ഇവരുടെ വെള്ളം മുഴുവൻ വരുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ഇതിനകത്തൊരു ഇൻജസ്റ്റിസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത് അന്വേഷിച്ച് പോയി അങ്ങനെ ഒരു സ്റ്റോറി അടിച്ചു. അതായത് എങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് വെള്ളം വരുന്നത്, ഇതാണ് സ്റ്റോറി. മറ്റേത് ഈ പറയുന്ന അന്നത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന സാധനം ന്യൂസാണ്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കർണാടകയിൽ ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ വിൻ്റർ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് അവർ നോർത്ത് കർണാടകയിൽ ഒരു ഒരു അസംബ്ലി സെഷൻ നോർത്ത് കർണാടകയിൽ വെക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു അസംബ്ലി സെഷനിൻ്റെ ഇടയിൽ സൗത്ത് കർണാടകയിൽ നിന്നുള്ള കുറേ ഹസൻ എന്നൊക്കെ ഉള്ള കുറേ ഫാർമേഴ്സ് അവിടെ പോയി സമരം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഞാനൊന്ന് അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം എന്താണ് ഇവർ. കാരണം ഇത് ഇവിടെ ഹസനിൽ ഹാർവസ്റ്റ് സീസണാണ്. ആ ഹാർവസ്റ്റ് സീസൺ ഒഴിവാക്കിയിട്ട് ഇവർ ഈ പറയുന്ന നോർത്ത് കർണാടകയിൽ പോയിട്ട് സമരം ചെയ്യേണ്ട കാര്യം എന്താണ്. അപ്പോൾ ഒരു ഷുഗർകെയിൻ ബെൽറ്റിലുള്ള ഫാർമേഴ്സാണ് അധികം പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി നോർത്ത് കർണാടകയിൽ പോയിട്ട് ഈ പറയുന്ന അസംബ്ലി സെഷൻ ഒരു കുന്നിൻ്റെ മുകളിൽ നടക്കുന്നു. നടുവിൽ ഒരു ഹൈവേ ഉണ്ട്, ഒരു ഒരു ഹൈവേ രണ്ട് കുന്നിൻ്റെ നടുവിലായിട്ടൊരു ഹൈവേ ഉണ്ട്. ഒരു കുന്നിൻ്റെ മുകളിൽ അസംബ്ലി സെഷൻ നടക്കുന്നു, മറ്റേ കുന്നിൻ്റെ മുകളിൽ ഈ കർഷകർ സമരം നടക്കുന്നു. അങ്ങനെ ഞാൻ ഈ എല്ലാവരും അസംബ്ലി സെഷനിലേക്ക് പോയി. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഇതിലേക്ക് പോയി, സമരത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഭീകരമാണ് സ്ഥിതി. ജനം ഭയങ്കര രോഷാകുലരായിട്ട് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് അയാളൊരു കുപ്പി എടുത്തിട്ട് വായിലേക്ക് ഇങ്ങോട്ട്, ഇപ്പം തന്നെ പോലീസ് വന്ന് അയാളെ പിടിച്ച് കൊണ്ടുപോയി, ഒരു ആംബുലൻസ് വന്ന് അയാളെ എടുത്തുകൊണ്ട് പോയി. വിഷം കഴിച്ചതാണ്. ആ സമയത്ത് നമ്മൾ ന്യൂസ് അടിക്കുന്നതിലപ്പുറം എന്തുകൊണ്ടാണ് ഹസനിൽ കരിമ്പിൻ്റെ വിളവെടുക്കേണ്ട ഒരു ഫാർമർ ഈ പറയുന്ന ഇവിടെ വന്നിട്ട് ഈ സമരം ചെയ്യുന്നതെന്നുള്ളത് സ്റ്റോറിയാണ്. സ്റ്റോറിക്ക് ന്യൂസിൻ്റെ സ്ട്രക്ചറല്ല, ഇതിൻ്റെ ക്രാഫ്റ്റ് വ്യത്യാസമുണ്ട്. സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒന്ന് പഠിച്ച് ചെയ്യേണ്ട സാധനമാണ്, സമയമെടുക്കും, പേഷ്യൻസ് ആവശ്യമാണ്.
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു സ്റ്റോറി എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയാണ്. ആ കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു സ്റ്റോറിക്ക് വേണ്ടിയുള്ള സോഴ്സുകൾ എങ്ങനെ കണ്ടെത്തുന്നു, അഥവാ കണ്ടെത്തിയ സോഴ്സിനെ എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നു?
0: ഇത് ഈ ക്രാഫ്റ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ മിന്നിൽ പോയപ്പോൾ എന്നോട് ആദ്യം അവർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റൈൽ ബുക്ക് എടുത്തു തന്നു. അപ്പം ആ സ്റ്റൈൽ ബുക്ക് എന്ന് പറയുന്ന ഒരു 100 പേജിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഴ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല സ്റ്റോറിയിലെവിടെയും. കഴിയുന്നത്ര നമ്മളോട് സംസാരിച്ച ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒന്നെങ്കിൽ അവരുടെ പേരും ഇനീഷ്യലും വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. പേര് മാത്രം ആവരുത്, അതിലൊരു പ്രശ്നമുണ്ട്. നമ്മളൊരാളെ കൂട്ടി ചെയ്യുന്ന സമയത്ത് അയാളെ പേരും ഇനീഷ്യലും വെച്ചിട്ട് കൂട്ടി ചെയ്യണം. കാരണം അയാളുടെ ഐഡൻറ്റിറ്റി അതാണ്. സുരേഷ് എന്ന പേരിൽ 100 ആളുണ്ടാവും. സുരേഷ് കെ ഫ്രം കോഴിക്കോട് ചിലപ്പോൾ ഇയാൾ മാത്രമേ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലോസസ്റ്റ് ആയിട്ട് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. ഇനി അയാളെ പേര് വെക്കാൻ അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അയാൾ എങ്ങനെ ഈ സ്റ്റോറിയിൽ അയാൾ റെലവൻ്റ് ആണെന്നും അയാൾ ഈ സ്റ്റോറിയിൽ ഈ പറയുന്ന കാര്യം അയാൾക്ക് അറിയാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് അയാൾ ഇരിക്കുന്നതെന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെ മിൻ്റ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത് നാഷണൽ മീഡിയയിലെല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ മിനിമം 2 പേരെങ്കിലും അത് കൺഫേം ചെയ്യണം. മിനിമം 2 പേരെന്ന് പറഞ്ഞാൽ ഈ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള 2 പേരാവരുത്. 2 പേരെങ്കിലും മിനിമം കൺഫർമേഷൻ കൊണ്ടുവരും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 സോഴ്സസ് കൺഫേം ചെയ്യുക. സോഴ്സിങ് വളരെ പക്ക ആയിരിക്കുക. ജാർഗൺ ഒഴിവാക്കുക, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ എഴുതുക. പിന്നെ ഒരു പരിധിവരെ ഞാൻ പറയുന്നത് റൈറ്ററിൻ്റെ കയ്യിൽ ഒരു പരിധിവരേ ഉള്ളൂ. മിൻറ്റിൽ ഒരു കോപ്പി ഡെസ്കും ഒരു റീറൈറ്റിംഗ് ഡെസ്കും ഉണ്ടായിരുന്നു. കോപ്പി ഡെസ്കിൻ്റെ പണി നമ്മൾ എന്ത് സ്റ്റോറി കൊടുത്താലും അത് ഈ കോപ്പി ഡെസ്കിൽ നിന്ന് റീറൈറ്റിംഗ് ഡെസ്ക് പോയി തിരിച്ച് കോപ്പി ഡെസ്ക് പോയതിൻ്റെ ശേഷമേ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ആ കോപ്പി ഡെസ്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ സ്റ്റോറിക്ക് അകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ള. സ്റ്റോറിക്കകത്ത് ആസും മീസും ആൻഡും ഒക്കെ പ്രോപ്പറായിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ഗ്രാമർ പ്രോപ്പറാണോ, അതാണ് കോപ്പി ഡെസ്കിൻ്റെ പണി. അത് കഴിഞ്ഞിട്ട് റീറൈറ്റിംഗ് ഡെസ്ക് പോകും. റീറൈറ്റിംഗ് ഡെസ്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കോപ്പിക്ക് അകത്ത് എന്താണോ ഇല്ലാത്തത് പക്ഷേ എന്താണോ വേണ്ടത് അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള. എന്തിനാണ് ഈ സ്റ്റോറി ഒരു വായനക്കാരൻ വായിക്കേണ്ടത് എന്നാ സ്റ്റോറിക്കകത്ത് ഇല്ല. നമ്മൾ നട്ഗ്രാഫ് എന്ന് പറയും, നട്ഗ്രാഫ് വേണം. എല്ലാ സ്റ്റോറിക്കും ഒരു നട്ഗ്രാഫ് വേണം. അപ്പം നമ്മൾ ആ സ്റ്റോറിക്കകത്ത് നട്ഗ്രാഫ് ഇല്ലെങ്കിൽ ഈ റീറൈറ്റിംഗ് ഡെസ്ക് നമ്മളെടുത്ത് പറയും, ഒന്നെങ്കിൽ മെയിലയക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ നട്ഗ്രാഫ് എഴുതും, അല്ലെങ്കിൽ നമ്മളെടുത്ത് മെയിലയച്ചിട്ട് ചോദിക്കും, നട്ഗ്രാഫ് എഴുതി വെക്കാൻ പറയും. അപ്പം നിങ്ങളൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഒരു റീഡർ അയാളെ സമയം ചെലവഴിക്കുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് ഈ സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോറി വായിക്കണം. ഒരു കളിമണ്ണിൽ നിന്ന് ശില്പം ഉണ്ടാക്കുന്ന പോലെ ഇതൊരു ക്രാഫ്റ്റാണ്. ആ ക്രാഫ്റ്റ് ഇല്ലെങ്കിൽ ഇത് ബേസിക്കലി ഗോസിപ്പാണ്.
1: പല പല ഇൻഡസ്ട്രികൾ ഇങ്ങനെ താങ്കൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, അതിനെപ്പറ്റി സ്റ്റോറികൾ ഉണ്ടാകാറുണ്ട്. ചോദിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുവാണ്, എല്ലാത്തിനും ഒരേ പ്രോസസ്സ് അല്ലല്ലോ ഫോളോ ചെയ്യുന്നത്, ഓരോ പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഇത്? ഈ പ്രോസസ്സ് മാറുന്നു, അപ്രോച്ച് ചെയ്യുന്ന തലം മാറുന്നു, സമീപിക്കുന്ന രീതി മാറുന്നത് എങ്ങനെയാണ്?
0: അടിസ്ഥാനപരമായിട്ട് വളരെ സിമ്പിളാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ക്യൂരിയോസിറ്റിയാണ്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഒരു സാധനം കാണുന്ന സമയത്ത് നമുക്കിത്

0: വേറെന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ചുകൂടി ഒരു ലാർജർ സ്റ്റോറി ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് ആലോചിക്കാൻ പറ്റുന്നിടത്തു നിന്നാണ് ഈ ക്യൂരിയോസിറ്റി തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ആ കഥ പറയാനുള്ള നമ്മളെ വെമ്പലാണ്, അതിനെന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്യുന്നു, അതിന് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തുന്നു, ആ ആൾക്കാരോട് സംസാരിക്കാനുള്ള തുറവ് ഉണ്ടാക്കുന്നു. കാരണം എല്ലാവരും നമ്മളോട് പെട്ടെന്ന് സംസാരിച്ചോളൊന്നുമില്ല, എസ്പെഷ്യലി അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവർ സംസാരിച്ചോളുന്നില്ല. എന്നിട്ട് ഇത് ലളിതമായിട്ട് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു കഥ വായിക്കുന്ന പോലെ നമുക്കത് പറയാൻ പറ്റുക എന്നുള്ളതാണ്. അത് രണ്ടാമത്തൊരു കാര്യമാണ്. പക്ഷേ ഈ റിപ്പോർട്ടിങ്ങിൽ വരുന്നത് ഇതപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ ഒരു ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഈ പറയുന്ന ഈ പത്രങ്ങളുടെ ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ റീജിയണൽ എഡിഷൻ വായിക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് ഈ റീജിയണൽ എഡിഷൻസ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു. കാരണം ഇതിനകത്തൊക്കെ നല്ല സ്റ്റോറി ഉണ്ടാവും. ചിലപ്പോൾ ചില ഏരിയകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറേ കൂടി ടെക്നിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ട സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ടെലിവിഷൻ ഇൻഡസ്ട്രിയെ പറ്റി ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പറഞ്ഞു. പക്ഷെ പൊതുവേ ഇത് ഇത് തന്നെയാണ്. യു ട്രൈ യുവർ ബെസ്റ്റ് ടു കൈൻഡ് ഓഫ് യുനോ ഗെറ്റ് ദ ബെസ്റ്റ് പീപ്പിൾ ഔട്ട് ദെയർ. അതാണ് നമ്മൾ മറ്റ് ജോലികൾ, ഇപ്പോൾ ഒരു ഐ ടി ജോലിയിൽ ഒരു പക്ഷേ നിങ്ങൾ രാവിലെ ഓഫീസിൽ പോയി തിരിച്ച് വരുന്ന വരെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടെ ആ ഓഫീസ് സ്പേസിൽ നിങ്ങളെങ്ങനെ ഉള്ളതെന്നുള്ളതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വർക്ക്. ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ആ ഓഫീസ് സ്പേസിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് പുസ്തകം വായിക്കുന്നുണ്ട്, നിങ്ങളെന്ത് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, വർക്കിന് പുറമേ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ നമുക്ക് കൊണ്ടുത്തരുന്ന ചില ലാഭങ്ങളുണ്ട്. അവർ നമ്മളെടുത്ത് ചില കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ പണ്ട് ചെയ്തൊരു സ്റ്റോറിയാണ്, വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ഈ നിസ്സാൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കേരളത്തിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നു. അപ്പോൾ അത് ഒരു 8 കൊല്ലത്തിന് ശേഷമായിരുന്നു അന്ന് ഒരു ഗ്ലോബൽ ഫേം കേരളത്തിൽ ഒരു യൂണിറ്റ് കൊടുക്കുന്നത്. ശശി തരൂർ ഇവരെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് മുൻകൂറായിട്ട് നടത്തിയ ഒരു മീറ്റിങ്ങിൽ ശശി തരൂർ പങ്കെടുക്കുകയും അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എൻഡിലിരിക്കുന്ന കക്ഷി ഒരു ഫ്രഞ്ച് കക്ഷിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ശശി തരൂർ ഇംഗ്ലീഷിൽ നിന്ന് മാറി ഫ്രഞ്ചിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് കേരളത്തെ പറ്റിയിട്ട് ഒരു അരമണിക്കൂർ പുള്ളി ഫ്രഞ്ചിൽ ഒരു പ്രസംഗം കാച്ചുന്നു. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ സ്റ്റോറി എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. അത് നമ്മൾ വർക്കിന് പുറമേയുള്ള പല സൗഹൃദത്തിൽ നിന്നാണ് നമുക്ക് ആ സ്റ്റോറി കിട്ടുന്നത്. ആ സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക, ആൾക്കാരെ കാണുക, സംസാരിക്കുക, പല വെറൈറ്റി ആൾക്കാരെ കാണുക. അത് ഇതിനൊരു പ്രശ്നം ഇതാണ്, ഇതിനൊരു ഒരു സ്റ്റോപ്പ് ബട്ടൺ ഇല്ല. നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലും ഒരു സ്റ്റോപ്പ് ബട്ടൺ ഇല്ല.
1: പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല തൊഴിൽ മേഖലകളിലെയും അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സൗകര്യങ്ങൾ ഒക്കെ മെച്ചപ്പെടുന്നത് ഇതുപോലൊരു ഒരു കഥയോ അതിനെപ്പറ്റി ഒരു ന്യൂസ് ആർട്ടിക്കിളോ വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ ജേർണലിസവും ആക്ടിവിസവും ചേർന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ട് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആക്ടിവിസ്റ്റ് ആവേണ്ടതുണ്ടോ?
0: ആക്ടിവിസം വേഴ്സസ് ജേർണലിസം എന്നൊക്കെ പറയുന്ന ഡിബേറ്റ് ജേർണലിസം ഉണ്ടായ കാലത്ത് തൊട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളൊരു സാധനം, നിത്യാനന്ദ് ജയറാം എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലൊരു പരിസ്ഥിതി പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഒരിക്കൽ ഞങ്ങൾക്ക് അന്ന് ACI ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി പറഞ്ഞൊരു കാര്യം, ആരോ ഒരാൾ ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചു പുള്ളിനോട്, ഷുഡ് എ ജേർണലിസ്റ്റ് ബി എൻ ആക്ടിവിസ്റ്റ് ഓർ എ ന്യൂട്രൽ ഒബ്സർവർ എന്ന്. അപ്പോൾ നിത്യാനന്ദ് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് എങ്ങനെ ഡിഫൈൻ ചെയ്യും, ഒരു ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റിനെയും ഒരു ന്യൂട്രൽ ജേർണലിസ്റ്റിനെയും എങ്ങനെ ഡിഫൈൻ? എൻ്റെ ഫോണിൽ കുറേ ആക്ടിവിസ്റ്റുകളുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റ് ആയോ? എൻ്റെ ഫോണിൽ കുറേ CEOമാരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ജേർണലിസ്റ്റ് ആയോ? ജേർണലിസ്റ്റ് ഒരിക്കലും ന്യൂട്രൽ അല്ല. യു കാൻ്റ് ബി എൻ ഇമ്പാർഷ്യൽ ഒബ്സർവർ ടു സംതിങ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വന്ന് നമുക്ക് ആ സ്റ്റോറിയോട് എങ്ങനെ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമെന്നേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിലപ്പുറം അതിൻ്റെ പൊസിഷൻ എടുക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. കാരണം യു ഹാവ് ടു ബി ഫെയർ, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഇപ്പം നമ്മൾ നെൽപ്പ് സമരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. മൂന്നാറിൽ തേയില തൊഴിലാളികളെ സമരം ചെയ്ത സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എഴുതി കൊടുത്ത സ്റ്റോറി എൻ്റെ പത്രം പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറുവശം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മറുവശം വന്നിട്ട് സ്റ്റോറി കൊടുത്താൽ മതി എന്നുള്ളതാണ് അവരുടെ നിലപാട്. അത് ഞാൻ അംഗീകരിക്കുന്നു. യു ഹാവ് ടു ബി ഫെയർ. ഒരാൾ നമ്മളൊരു മോശം ലൈറ്റിൻ്റെ താഴെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സമയം കൂടി കൊടുക്കണം. അതേസമയം ഇതിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുകയും വേണം. ബിയോണ്ട് നെക്സ്റ്റ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഒബ്ജക്ടിവിറ്റി. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് ഇത് ആൾക്കാർക്ക് ഈ സംശയം തോന്നാൻ കാരണം ജേർണലിസ്റ്റുകൾ ഒരുപക്ഷെ ഒന്നെങ്കിൽ വളരെ ന്യൂട്രലായിട്ട് സംസാരിക്കുന്നു, എന്താണ് സത്യമെന്ന് അവർ അന്വേഷിക്കാതെ ഒരാൾ ഇന്നത് പറഞ്ഞു മറ്റേയാൾ ഇന്നത് പറഞ്ഞു എന്നത് മാത്രം പറയുന്നു. അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ വളരെ ബയസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു, ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യം പറയുന്നത് റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ പറയുന്ന ന്യായം

0: ഒരു വശം വേറൊരാൾ പറയുന്നത് ആടെ തമസ്കരിച്ചുകൊണ്ട് വൺ സൈഡഡ് ആയിട്ട് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റോറിയോട് നീതി പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ബുദ്ധിമുട്ടുമാണ് ചെയ്യാൻ. സത്യത്തിന് വിലയില്ലാതാവുന്ന സമയത്ത് ജേർണലിസ്റ്റിനും സത്യത്തിന് വിലയില്ലാണ്ടാവും.
1: ഞാൻ അതിലേക്ക് വരുവാണ്. അതിനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതുപോലെ ജേർണലിസം ഒരു കരിയറായിട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യപ്പെട്ടോ ഒക്കെ വരുന്നുണ്ട്. വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാട് എന്ന നിലയിൽ ഓൺലൈൻ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആർട്ടിക്കിൾ എഴുതുന്നു. അങ്ങനത്തെ തലമാണ്. അപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്കിൽസ്, നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ചെയ്യേണ്ടത് ഒരു കാര്യമില്ല ജേർണലിസം. ഇതിനൊരു ക്രാഫ്റ്റ് ഉണ്ട്, ഈ ക്രാഫ്റ്റ് പഠിച്ച് അതിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് തന്നെ അപ്രോച്ച് ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തരം സ്കില്ലുകളാണ് നേരത്തെ തന്നെ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഒരു കാര്യത്തിനെ സമീപിക്കേണ്ടത് എന്ന തലത്തിൽ തയ്യാറാക്കേണ്ടത് ഒരാൾ?
0: ഇപ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ജേർണലിസ്റ്റിലേക്ക് വരാൻ. ഇനി വരുന്ന ആൾക്കാർക്ക് തന്നെ എനിക്ക് തോന്നുന്നത് താല്പര്യം മറ്റ് ചില കാര്യങ്ങളിലാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് ഇതൊരു ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാം എന്ന ആൾക്കാർ കരുതുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പുതുതായിട്ട് വരുന്ന പിള്ളേർക്ക് പലർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റിയും ശരിയാണ്, ഇതൊരുപാട് വിസിബിലിറ്റിയുള്ള, ഇതൊരുപാട് ഒരു കൾച്ചറൽ ക്യാപിറ്റലുള്ള, ഒരു സോഷ്യൽ ക്യാപിറ്റലൊക്കെ കിട്ടാവുന്ന ഒരു ജോലിയും കൂടിയാണ്. അപ്പോൾ അത് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് താല്പര്യമുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു തരത്തിൽ എല്ലാവർക്കും ആക്സസബിളായിട്ടൊരു തൊഴിലാണ്, അത് ഭയങ്കര രസമാണ്. നമ്മളൊരു പ്രത്യേകിച്ചൊരു സ്കിൽ സെറ്റോ എന്തെങ്കിലും ഒരു ഒരു ഒരു ടെക്നോളജി പഠിക്കുന്ന, ഒരു ബിടെക് പഠിക്കുന്ന പോലെയല്ല ഇത്. ആർക്ക് വേണമെങ്കിലും സത്യം പറഞ്ഞാൽ ജേർണലിസ്റ്റ് ആവാം, പ്രൊവൈഡഡ് ഇതിനോട് നമ്മൾ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റിനോട് നമ്മൾ നീതി കൊളുത്തണം. ഈ സ്റ്റോറിയോട് നമ്മൾ നീതി കൊളുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ ക്രാഫ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. മറ്റേതൊരു തൊഴിലും ചെയ്യുന്ന പോലെ തന്നെ ഇതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇതിനൊരു ജ്ഞാന വ്യവസ്ഥയും കൂടിയുണ്ട്, ഇതിനൊരു നോളജ് സിസ്റ്റവും കൂടിയുണ്ട്. നമ്മൾ അതും കൂടി നമ്മൾ നീതി കൊളുത്താൻ തയ്യാറാവണം. യു ക്യാൻ ബി അൻ ഇഗ്നോറൻറ് ഫൂൾ ആൻഡ് ഓൾസോ യു നോ ക്ലെയിം ടു ബി എ പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ്. യു നീഡ് ടു നോ ലൈക്ക് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ടൗൺ, വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദിസ് ലാൻഡ്. രണ്ട് കാര്യങ്ങൾ ഇതിന് ആവശ്യമുള്ളൂ, ഒരു ക്യൂരിയോസിറ്റി, ഒരു ഒബ്സർവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആവുക. രണ്ട്, ഇതിൻ്റെ ക്രാഫ്റ്റ് ഫോളോ ചെയ്യുക. ആ രീതിയിൽ നോക്കിയാൽ ഒരു സിനിമയും ജേർണലിസ്റ്റും ഒക്കെ ഏതാണ്ട് അടുത്തടുത്ത് കിടക്കുന്ന കാര്യങ്ങൾ. സിനിമയിൽ നമ്മൾ ഒബ്സർവേഷനാണ്, ആ ഒബ്സർവേഷണൽ ക്വാളിറ്റി ജേർണലിസ്റ്റിലും ആവശ്യമാണ്. ഈ ഒബ്സർവേഷണൽ ക്വാളിറ്റിയും ഈ ക്യൂരിയോസിറ്റിയും ഈ ക്രാഫ്റ്റും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന സാധനമാണ് ജേർണലിസം. ഇതിനങ്ങനെ വലിയൊരു ഇതിനൊരു എലൈറ്റിസ്റ്റ് മൂടുപാടോ ഇല്ലാത്തൊരു സാധനമാണ്.
1: വളരെ നന്ദി നിധീഷ്. ഇത്രയും നേരം നിധീഷിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തെപ്പറ്റിയും നിധീഷ് സ്വീകരിക്കുന്ന രീതികളെപ്പറ്റിയും ഞങ്ങളോട് പറഞ്ഞതിന്.

0: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. കിങ്ങിണി എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. തങ്കപ്പൻ നായരുടെ വരികൾക്ക് കണ്ണൂർ രാജൻ്റെ സംഗീതം.

ഇനി കേൾക്കാം മെമ്പർ രമേശൻ 9-ാം വാർഡ് എന്ന ചിത്രത്തിനായി നിത്യ മാമനും സംഘവും പാടിയത്. ഗാനരചന ശബരീഷ്, സംഗീതം കൈലാഷ്.

ചിത്രം എന്നെന്നും കണ്ണേട്ടൻ്റെ. പാടിയത് യേശുദാസ്, സന്തോഷ് ബാബു, സുനന്ദ എന്നിവർ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജെറി അമൽദേവ്.

ഇനി കേൾക്കാം മഴനിലാവ് എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ചിത്രം കിന്നരിപ്പുഴയോരം. പാടിയത് എം ജി ശ്രീകുമാർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഇനി കേൾക്കാം മിഥുനം എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

ചിത്രം എന്നു നിന്റെ പോയിതേൻ. പാടിയത് ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവർ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം എം ജയചന്ദ്രൻ.

മലയാള ചലച്ചിത്ര ഗാനം ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിൽ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ

0: സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMYയെ മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തി. രണ്ട് ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് അദ്ദേഹം കൈമാറി. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു.

0: വയനാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പരിശോധന ആവശ്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണാതായവരെ കണ്ടെത്തുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും അതിനുശേഷം അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ 20 വീണ്ടും യോഗം ചേരും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുമുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായത്തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റെസിഡന്റ് മെത്രാപൊലീത്തയും യൂറോപ്പ് ഭദ്രാസന അധിപനും സഭയുടെ മീഡിയ സെൽ ചെയർമാനുമായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് പ്രത്യേക ദിനാചരണ പരിപാടികൾ നടന്നു. എറണാകുളം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ മത്സ്യ കർഷക ദിനാചരണ പരിപാടി ജെ വിനോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാതല പരിപാടി പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കണ്ണകി എന്ന ചിത്രത്തിനായി ചിത്രപാടിയത് കൈതപ്രം വിശ്വനാഥന്റെ വരികൾക്ക് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഈണം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: ഇറ്റലി സ്റ്റേഡിയം ഇൻ ഇംഗ്ലൂഡ് ടുനൈറ്റ്. ഫ്രാൻസ് ഹസ് ഓൾറെഡി സ്റ്റോംഡ് ഇൻ ടു ദ സെമി ഫൈനൽസ് ആഫ്റ്റർ ഡിഫീറ്റിംഗ് മൊറോക്കോ 2-0 ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ഇൻ ബോസ്റ്റൺ. ഇൻ വിംബിൾഡൺ ടെന്നീസ് ജർമ്മനീസ് അലക്സാണ്ടർ സെവരേവ് സ്റ്റോംഡ് ഇൻ ടു ദ മെൻസ് സിംഗിൾസ് ഫൈനൽ ബീറ്റിംഗ് ബ്രിട്ടീഷ് വൈൽഡ് കാർഡ് ആർതർ ഫെറി ഇൻ ദ സെമി ഫൈനൽ ദിസ് ഈവനിംഗ്. ദ സെക്കൻഡ് സീഡ് ജെവരേവ് പ്രൊഡ്യൂസ് എ ക്ലിനിക്കൽ പെർഫോമൻസ് ടു ഡിഫീറ്റ് ഫെറി ഇൻ സ്ട്രേറ്റ് സെറ്റ്സ് 7-6, 6-2, 6-4. Meanwhile, another men's singles semi-final is underway between world number 1 and defending champion Jannik Sinner of Italy and seven-time Wimbledon champion Novak Djokovic of Serbia. In women's one-off test cricket match, India were 257 for 6 in the first innings against England at the iconic Lord's Cricket Ground when reports last came in. Earlier, England won the toss and opted to field. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi arrives in Auckland on the final leg of his three-nation tour, receives warm welcome from his New Zealand counterpart Christopher Luxon and Indian community. External Affairs Minister S. Jaishankar meets his Omani counterpart Badr bin Hamad al-Busaidi in Muscat, discusses issues of cooperation in trade, investments, connectivity, maritime, technology and defence. Ministers of State for Parliamentary Affairs Arjun Ram Meghwal and Dr. L. Murugan review preparations for upcoming monsoon session. Railway approves coverage deployment on 680 route kilometres of Northern Railway to enhance safety and operational efficiency. In football, Spain to face Belgium in the second quarter-final of FIFA World Cup tonight. And in Wimbledon tennis, Alexander Zverev of Germany storms into the men's singles final, beating British wildcard Arthur Ferry. And that is all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി അവലോകനം ചെയ്യുന്നത് അധ്യാപിക രഞ്ജിനി ബി എസ്.
3: പത്താം ക്ലാസ്സിൽ വൻ വിജയം കരസ്ഥമാക്കി പ്ലസ് വൺ സയൻസ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും സയൻസ് സ്ട്രീമിലെ ബയോളജി വിഷയം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടി ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയായിരിക്കും ഹയർ സെക്കൻഡറിയിലോട്ട് കടക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ സമീപനമാണ് വേണ്ടത്. അതായത് പഠിക്കേണ്ട രീതിയിലും കാഴ്ചപ്പാടിലും വിഷയത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് പരിചയപ്പെടൽ ആവശ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു പരിചയപ്പെടലിലൂടെ നമുക്ക് കടന്നുപോകാം. പ്ലസ് വണ്ണിൽ നമ്മൾ എൻ സി ആർ ടി സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ബയോ എന്നാൽ ലിവിംഗ് അല്ലെങ്കിൽ ലൈഫ് എന്നും ലോജി എന്നാൽ സ്റ്റഡി എന്നുമാണ്. അപ്പോൾ ബയോളജി എന്നാൽ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബോട്ടണി ആൻഡ് സുവോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് സുവോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ആനിമൽസ്. പ്ലസ് വണ്ണിലെ ആഴമേറിയ പഠനം പ്ലസ് ടുവിൽ വളരെയധികം സഹായകമാകുന്നു. പ്ലസ് വൺ ബയോളജിയിൽ ടോട്ടലി 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവയിൽ വിവിധ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിവയാണ്. പുതിയ ടേംസ്, അവയുടെ ഡെഫിനിഷൻസ്, പല വിഭാഗങ്ങളിലുള്ള പ്ലാന്റ്സ്, അനിമൽസ് എന്നിവയെക്കുറിച്ചും അവയെ എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ, എവിടെ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. മൊത്തത്തിൽ എല്ലാം പഠിച്ചെടുക്കുക പ്രയാസമായതുകൊണ്ട് ആർ എച്ച് വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ഇവരെ 5 കിങ്ഡംസായി തരംതിരിച്ചു. അവയാണ് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വന്നതുകൊണ്ട് സ്റ്റഡിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഈസിയറായി. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. പ്രത്യേക ക്രമത്തിലാണ് അവയെ തരംതിരിക്കേണ്ടത്, ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ. സയന്റിഫിക് സ്റ്റഡി ഓഫ് നെയ്മിംഗ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫ്.

ക്ലാസിഫൈയിങ് ഗ്രൂപ്സ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് ടാക്സോണമി. അതായത് ജീവികളെയും വസ്തുക്കളെയും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനും പേരിടുന്നതിനും ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് ടാക്സോണമി. ജീവശാസ്ത്രത്തിൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ തിരിച്ചറിയാനും കൃത്യമായ ശ്രേണിയിൽ ഉൾപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ വിഭാഗത്തെ കിങ്ഡം എന്ന് പറയുന്നു. എക്സാമ്പിൾ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിങ്ങനെ. രണ്ടാമത്തേത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. മൂന്നാമത് ക്ലാസ്. നാലാമത് ഓർഡർ. അഞ്ച് ഫാമിലി. ആറ് ജീനസ്. അടുത്തത് സ്പീഷീസ്. ഇതിൽ ഏറ്റവും ചെറിയ വിഭാഗങ്ങളാണ് സ്പീഷീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാൾ ലീനിയസ് ആണ് ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം രൂപപ്പെടുത്തിയ ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇന്നും ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ ആർ എച്ച് വിറ്റാക്കർ. ഇനി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതായ മൊണീറ എന്നാൽ ഇവിടെ പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോകാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്തവ, ഉദാഹരണം ബാക്ടീരിയ. പ്രോട്ടിസ്റ്റ എന്നാൽ യൂക്കാരിയോട്ടിക് ഏകകോശ ജീവികൾ ഉൾപ്പെടുത്തുന്നതാണ്. യൂക്കാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഉള്ളവ, ഉദാഹരണം അമീബ, പാരമീസിയം തുടങ്ങിയവ. അടുത്ത ശ്രേണിയായ ഫംഗൈ സ്വയം ആഹാരം നിർമ്മിക്കാത്ത എന്നാൽ കോശഭിത്തിയുള്ള ജീവികൾ, ഉദാഹരണം മഷ്റൂംസ്, ഈസ്റ്റ് എന്നിവ. അടുത്തത് പ്ലാന്റെ, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബഹുകോശ സസ്യങ്ങൾ. അടുത്തത് അനിമാലിയ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത ചലനശേഷിയുള്ള ബഹുകോശ ജന്തുക്കൾ. ആദ്യത്തെ നാല് ചാപ്റ്ററുകളിൽ ഇവയെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ ചാപ്റ്റർ 5 ആയ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവിടെ മോർഫോളജി എന്നാൽ ജീവികളുടെ രൂപത്തെയും ഘടനയെയും അവയുടെ പ്രത്യേക ഘടനാ സവിശേഷതകളെയും കുറിച്ചുള്ള പഠനത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ചാപ്റ്റർ 6ലുള്ളത്. ആൻജിയോസ്പേംസ് ആകെയുള്ള സെല്ലിൻ്റെ ഘടന, അകമേയുള്ള സെല്ലിൻ്റെ ഘടന, ടിഷ്യൂസ്, ടിഷ്യൂ സിസ്റ്റംസ് എന്നിവയെക്കുറിച്ചും എങ്ങനെ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവയൊക്കെ ഓരോ ഫംഗ്ഷൻസായ ഫോട്ടോസിന്തസിസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റീപ്രൊഡക്ഷൻ എന്നിവ നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഉള്ളതാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 7ൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇവിടെ വിവിധ തരത്തിലുള്ള ടിഷ്യൂസ്, അവയുടെ ഫംഗ്ഷൻസ് എന്നിവയെക്കുറിച്ചുള്ളതാണ്. അടുത്ത യൂണിറ്റിലെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ സെൽസിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ, സെൽ ഈസ് ദി ഫണ്ടമെൻ്റൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടനാപരവും പ്രവർത്തനപരവുമായ ജൈവിക യൂണിറ്റാണ് കോശം. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ ഏകകോശികൾ അഥവാ യൂണിസെല്ലുലാർ എന്ന് പറയുന്നു. എക്സാമ്പിൾ ബാക്ടീരിയ. നിരവധി കോശങ്ങൾ ഉള്ളവയെ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഹ്യൂമൻ ബീങ്സ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന തരത്തിൽ കോശത്തിന്റെ ഘടന, ധർമ്മം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മേഖലയാണ് കോശജീവശാസ്ത്രം, അതായത് സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽസ്. ബാക്ടീരിയ പോലെയുള്ള ഒറ്റ സെൽ ജീവികൾ അവയുടെ എല്ലാ ഫംഗ്ഷൻസും അതിലൂടെ മാത്രം നടത്തുന്നു. ഇവയെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടിഷ്യൂ എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെ ഹിസ്റ്റോളജി എന്നും. നാല് ടൈപ്സ് ഓഫ് ടിഷ്യൂസാണ് ഉള്ളത്. അത് എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് ന്യൂറൽ. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽ വിഭാഗത്തിൽ വരുന്നവയാണ് സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങൾ. പിന്നെ ലിംഫോസൈറ്റ്സ് അഥവാ ടി സെൽസ്, കോൺ സെൽസ് അതായത് ഫോട്ടോ റിസപ്റ്റോർ സെൽസ്. പിന്നെ വരുന്നത് നെർവ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്ന രീതിയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മുഖേനയുള്ളത്. സെല്ലുലാർ ലെവൽ, അടുത്ത ലെവലായ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്നിവ. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഫംഗ്ഷൻ

ഓർഗൻസിനും പ്രത്യേകം പ്രത്യേകം ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഉദാഹരണം ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നിവ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഫിസിയോളജി എന്ന ചാപ്റ്ററിൽ പഠിക്കാം. ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വിവിധ തരം സെല്ലുകൾ സഹായിക്കുന്നു. നെർവ് സെൽസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്രെയിനിലോട്ടും തിരിച്ചുമെത്തിക്കുന്നു. മസിൽ സെൽസ് അഥവാ പേശികോശങ്ങൾ ശരീരത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. RBC അഥവാ എറിത്രോസൈറ്റ്സ് അഥവാ ഓക്സിജൻ കാരിയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. WBC അഥവാ ല്യൂക്കോസൈറ്റ്സ് ഫൈറ്റിംഗ് എഗൻസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെതിരായി പോരാടുന്നു. പിന്നെ ബോൺ സെൽസ് എന്നാൽ അസ്ഥികോശങ്ങൾ ബോൺ ഫോർമേഷൻ, അതായത് അവയെ ബോണിനെ ബലപ്പെടുത്താനും അസ്ഥികളിലെ ധാതുക്കളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെയാണ് ഗ്ലാൻഡുലാർ സെൽസ് എന്നാൽ എൻസൈംസ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം, പിന്നെ വിവിധ പ്രവർത്തനങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി സെൽ സ്ട്രക്ചറിനെക്കുറിച്ച് പറയുമ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിനെ സംരക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. സെൽ മെംബ്രെയിൻ സെൽസിനുള്ളിലെ ജെൽ പോലെയുള്ള പദാർത്ഥത്തെ സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നു. അതിലാണ് വിവിധ കോശാംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൽസ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഓർഗനൽസിനും പ്രത്യേകം പ്രത്യേകം ഫംഗ്ഷൻസ് ഉണ്ട്. എനർജി പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് ഇവിടെ വച്ചാണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പൈറുവിക് ആസിഡായി മാറുന്നതിനൊപ്പം ATP മോളിക്യൂൾസ് ഇവിടെ രൂപപ്പെടുന്നു. അതുപോലെ അയോൺസ്, പ്രോട്ടീൻസ് എന്നിങ്ങനെ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദ്രവ്യഭാഗമാണ് സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് ആയ റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോംസ്, സെൻട്രിയോൾസ്, സെൻട്രോസോം എന്നിവയും കൂടാതെ പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ് എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. സെല്ലിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിരവധി ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ പോർസ് ഉണ്ടായിരിക്കും. അതുവഴി ന്യൂക്ലിയസും സൈറ്റോപ്ലാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിലെ ജെല്ല് പോലെയുള്ള പദാർത്ഥത്തെ ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോംസ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് DNA വിഭജനം, RNA നിർമ്മാണം അഥവാ DNA റെപ്ലിക്കേഷൻ, RNA സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിൽ ക്രോമസോമുകൾ ക്രോമാറ്റിൻ നെറ്റ്വർക്കായി കാണപ്പെടുന്നു. സെൽ ഡിവിഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പ് അവ ക്രോമസോംസായി മാറുന്നു. ടോട്ടലി 46 ക്രോമസോംസാണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്, അതായത് 23 പെയേഴ്സായിട്ട്. അവയെ ഡിപ്ലോയിഡ് എന്നും ഹാപ്ലോയിഡ് എന്നും ക്രോമസോംസിനെ നമുക്ക് തരംതിരിക്കാം. മനുഷ്യ ശരീരത്തിൽ എല്ലാ സെൽസും ഡിപ്ലോയിഡാണ്, എക്സെപ്റ്റ് ഗാമീറ്റ് സെൽസ്. ഗാമീറ്റ് സെൽസായ സ്പേം സെൽസ് ആൻഡ് എഗ് സെൽസിന് മാത്രം ഹാപ്ലോയിഡ്, അതായത് രണ്ട് ക്രോമസോം പെയറിനെ ഡിപ്ലോയിഡ് എന്നും സിംഗിൾ ക്രോമസോമിനെ ഹാപ്ലോയിഡ് എന്നും പറയുന്നു. ഇനി ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ക്രെബ്സ് സൈക്കിൾ, ഇവയ്ക്ക് വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടവയാണ്. Chapter 14 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെ Chapter 13 ക്ലോറോപ്ലാസ്റ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, അതായത് ഫോട്ടോ കെമിക്കൽ ഫേസ്, ബയോസിന്തറ്റിക് ഫേസ്, കാൽവിൻ സൈക്കിൾ, ക്രെബ്സ് സൈക്കിൾ, TCA സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. മാക്രോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സും മൈക്രോമോളിക്യൂൾസ് ആയ അമിനോ ആസിഡ്സ്, നൈട്രോജീനസ് ബേസസ്, ഫാറ്റി ആസിഡ്സ്, ഷുഗേഴ്സ് എന്നിവയെക്കുറിച്ചും എൻസൈംസ്, കോഫാക്ടേഴ്സ് ഇവയെക്കുറിച്ചും ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കേണ്ടതാണ്. ഈ പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ ശാസ്ത്രീയമായ പല മാർഗങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി സൈക്ലിക് റെപ്രസെൻറ്റേഷനായ ക്രബ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇവയൊക്കെ എക്രോണിംസ് എന്ന മെത്തേഡ്, അതായത് ലാർജ് വേർഡ്സിനെ സിംപ്ലിഫയിങ്, അത് ആദ്യത്തെ അക്ഷരം എടുക്കുന്ന രീതി, ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് വേർഡ്. ഉദാഹരണത്തിന് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നത് ഇതേ രീതിയിൽ തന്നെയാവണം വരേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരമായ അതിനെ KPC ഓഫ് GS എന്ന് മനപാഠമാക്കാം. അതുപോലെ വേറൊരു വിധം ക്രിയേറ്റിംഗ് വിഷ്വൽ അസോസിയേഷൻ, അതായത് മനസ്സുകൊണ്ട് ഒരു സ്ക്രീനിൽ എന്ന പോലെ ഭാവനയിൽ കാണുക. സൈക്ലിക് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് റെഗുലർ പ്രാക്ടീസ്. ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഇവരോട്

0: ഒക്കെ പഠിച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പോഷകപ്രദമായ ആഹാരവും വ്യായാമവും ഉറപ്പാക്കുക. പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ലെവലിലേക്കുള്ള നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഈ പരിപാടിയിലൂടെ കിട്ടാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്തത് അധ്യാപിക രഞ്ജിനി ബി.എസ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
3: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
4: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം.
5: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മലയാള സിനിമ ദിശാവ്യതിയാനത്തിന്റെ തിരസാക്ഷ്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഈ ജയകൃഷ്ണൻ സംസാരിക്കുന്നു.
6: മലയാള സിനിമയുടെ ദിശാവ്യതിയാനത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട 3 പേരിവിടെയുണ്ട്. അത് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അത് രാഘവൻ മാസ്റ്ററും ഭാസ്കരൻ മാഷും ചിദംബരനാഥ് മാഷും ഉദയഭാൻ സാറുമാണ്. ഉദയഭാൻ സാറ് വളരെ കുറച്ച് കാലേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ചിദംബരനാഥ് മാഷ് സംഗീതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ആളാണ്. എന്നാൽ ഭാസ്കരൻ മാഷ് എല്ലാ മേഖലകളിലും ജ്വലിച്ചു നിന്ന ഒരാളാണ്. ഈ രാഘവൻ മാസ്റ്ററുടെയും ഭാസ്കരൻ മാഷുടെയും ഒരു കൂടിച്ചേരലില് മലയാളത്തിന് കിട്ടിയത് മലയാള ചലച്ചിത്രത്തിൻ്റെ ഭാവുകത്വം പൂർണ്ണമായി മാറുകയാണ് ചെയ്തത്. നിലകുയിൽ എന്ന് പറയുന്ന സിനിമ വെറും നമ്മൾ സാധാരണ പറയുക മ്യൂസിക് എന്ന ഒരർത്ഥത്തിലാണ്, പാട്ടിനെക്കുറിച്ചാണ് പറയുക. പക്ഷെ പാട്ടിൽ മാത്രമല്ല മാറ്റമുണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നിലകുയിലിലെ പ്രമേയം, നീലക്കുയിലിൻ്റെ സംവിധാന രീതി, അതിനകത്തുള്ള അതിൻ്റെ സംഭാഷണങ്ങൾ, അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും മുമ്പിലായിരുന്നു നീലക്കുയിൽ. നീലക്കുയിൽ വരുന്നതോടുകൂടിയാണ് സിനിമാറ്റോഗ്രാഫിയിൽ വളരെ വലിയ ഒരു വ്യത്യാസം വരുന്നത്. വിൻസെൻ്റ് മാഷായിരുന്നു അതിൻ്റെ സിനിമാറ്റോഗ്രാഫി. അതുമല്ല, ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും മലയാളികളാവണമെന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും മലയാളികളായിരുന്നു. ടി കെ പരീക്കുട്ടി എന്ന് പറയുന്ന കൊച്ചിയിലുള്ളൊരു വ്യവസായിയാണ് ആ സിനിമ എടുക്കാൻ തയ്യാറായത്. അദ്ദേഹം മലയാളത്തിൽ വ്യത്യസ്തമായ സിനിമകൾ മാത്രം എടുത്തിട്ടുള്ള ഒരാളാണ്. ഇത് ഈ സിനിമ എടുത്ത അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് രാജച്ചൻ എന്ന പൗരനെടുത്ത് സിനിമ എടുത്തത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പാണ്, ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതിന് നിമിത്തമായത് അല്ലെങ്കിൽ കോഴിക്കോട് ആകാശവാണി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഇവർ മുന്നോട്ട് വന്നത് എന്നുള്ളത് വലിയ ഒരു യാദൃശ്ചികതയാണ് എന്ന് പറയാൻ വയ്യ. അതൊരു നിയോഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.

നീലക്കുയിലാണ് ആദ്യമായിട്ട് ഒരു അടിയാളത്തി പെണ്ണിനെ പ്രണയിക്കാമെന്നും അവൾക്ക് പാടാമെന്നും നമ്മളോട് പറഞ്ഞത് നീലക്കുയിലാണ്. ലാളിത്യം അല്ലെങ്കിൽ പ്രമേയത്തിലുള്ള നാടോടിത്തം, സംഗീതത്തിൽ അതിൻ്റെ രചനയിലും അതിൻ്റെ സംഗീതത്തിലുമുള്ള നാടോടിത്തം, എല്ലാ അർത്ഥത്തിലും നീലക്കുയിലൊരു വലിയ പൊളിച്ചെഴുത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരു 54 എന്ന് പറയുന്ന കാലത്തെ ചേർത്ത് വെച്ചിട്ട് വേണം ഇത് പറയാൻ. അല്ലാതെ ജെയിംസ് കാമറൂണിൻ്റെ സിനിമയുടെ കാലത്ത് നീലക്കുയിൽ നാടകീയതുണ്ട് എന്ന് പറയുന്നത് ശുദ്ധസംബന്ധമാണ്. കാരണം അന്ന് നാടകീയതയായിരുന്നു സിനിമ. ഒരു സ്റ്റേജ് അങ്ങനെ തന്നെ ക്യാമറയിൽ പകർത്തുന്ന രീതിയാണ് ഒരുപാട് കാലം മലയാള സിനിമ അനുവർത്തിച്ചു പോകുന്നത്. അതിൻ്റെ അംശങ്ങൾ അതിലുണ്ടായിരുന്നു. സംഭാഷണത്തിൽ നാടകീയതയുണ്ടായിരുന്നു, അതിൻ്റെ റെൻഡറിങ്ങിലുണ്ടായിരുന്നു, അതിൻ്റെ മൂവ്മെൻസിലുണ്ടായിരുന്നു. പക്ഷേ നീലക്കുയിൽ ചെയ്തത് സ്റ്റുഡിയോയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സിനിമയെ കുറേ ഭാഗം നാട്ടുമ്പുറത്തേക്ക് കൊണ്ടുവന്നു. അത് പൂർത്തീകരിച്ചത് വാസ്തവത്തിൽ പി എൻ മേനോൻ സാറാണ്. പി എൻ മേനോൻ സാറാണ് ശരിക്കും മലയാള സിനിമയുടെ പരിപൂർണമായുള്ള ഭാവുകത്വത്തെ മാറ്റിയത്. തികച്ചും മലയാളിത്വ സ്വഭാവമുള്ള ഒരു സിനിമ മലയാളിക്ക് കൊണ്ടുവന്ന ആൾ പി എൻ മേനോനാണ്. നമ്മൾ സാധാരണ പറയുക ചെമ്മീൻ എന്നാണ്. പക്ഷേ ചെമ്മീനിനെ അതിൻ്റെ ബാക്കി പരിചരണ സംബന്ധിയായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ചെമ്മീനിൻ്റെ സംവിധായകനായ രാമു കാര്യാട്ടും പി ഭാസ്കരൻ എന്ന കവിയും കൂടി ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയുടെ തിരക്കഥ ആകാശവാണിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന മറ്റൊരു വലിയ എഴുത്തുകാരൻ ഉറൂബാണ്. ഉറൂബാണ് ഈ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും രചിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ തിരക്കഥയ്ക്ക് സംഭാഷണത്തിന് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമയുടെ വലിയ ദിശാവ്യതിയാനം ഉണ്ടാക്കിയ രണ്ട് സിനിമകൾ, ഒരു ദേശത്തെക്കുറിച്ചാണ് നീലക്കുയിൽ പറഞ്ഞതെങ്കിൽ ഒരു ദേശത്തെയല്ല ഒരു ഒരു രാജ്യത്തെ തന്നെ, ഭാരതത്തിൻ്റെ തന്നെ ലോകത്തിലെവിടെയും നടക്കാവുന്ന, നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ് രാജൻ എന്ന പൗരൻ എന്ന സിനിമയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെയൊക്കെ സംഗീത സംവിധാനം രാഘവ മാഷായിരുന്നു എന്നുള്ളതാണ്. ലളിതഗാനം എന്ന് പറയുന്ന ഒരു സംവിധാനം മലയാളിക്ക് കൊടുത്തത് രണ്ട് സംഗീത സംവിധായകന്മാരാണ്. ഒന്ന് പറവൂർജി ദേവരാജൻ എന്ന് പറയുന്ന ദേവരാജൻ മാഷും മറ്റൊന്ന് രാഘവൻ മാഷും. അതുവരെ നമുക്ക് എടുത്തു പെരുമാറാൻ ലളിതഗാനം കുറവായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആകാശവാണി ഉണ്ടാക്കുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മഹാന്മാർക്ക് ജന്മം കൊടുത്ത, ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളൊരു വലിയ സ്ഥാപനമാണ് ആകാശവാണി. ഈ 52 ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഭാസ്കരൻ മാഷും രാഘവൻ മാഷും കൂടി ചെയ്ത ഒരു പാട്ടിൽ തുടങ്ങാന്ന് തോന്നുന്നു. അത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ചില സോണറ്റുകളെ ആലംബിച്ചിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോകത്തിൽ മഹാകവികളിൽ ഒരാളായിട്ടുള്ള ടാഗോർ പാടാനായി ഞാൻ കരുതിയ ഗാനം പാടിയില്ലല്ലോ ഇതുവരെയും എന്നാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ഈ പാട്ടെഴുത്തുകാരനും കവിയും തമ്മിലുള്ള വ്യത്യാസം. മാഷ് അത് എഴുതിയപ്പോൾ പാടാൻ ഓർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ. ഇത് പാടിയിട്ടുള്ളത് കോഴിക്കോട് അബ്ദുൽ ഖാദറാണ്. അപ്പോൾ ആ പാട്ടിൽ തുടങ്ങാം എന്ന് തോന്നുന്നു.

ഇന്ത്യയില് ഒരു കമ്പോസറും എഴുതി കൊടുത്ത വരികളെ ഇത്ര മനോഹരമായിട്ട് നാടോടി സംഗീതത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ടിനൊക്കെ തന്നെ

രവീന്ദ്രസംഗീതവുമായിട്ട് ബന്ധമുണ്ട്. രവീന്ദ്രസംഗീതത്തിൻ്റെ ഒരു റൂട്ടിലാണ് മാഷി പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. മാഷി ചെയ്ത അത്ര പാട്ടുകൾ രവീന്ദ്രസംഗീതത്തിൻ്റെ ഫ്ലേവറിൽ മലയാളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം, കതിരുകാണാക്കിളി എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ പൊൻകുന്നം വർക്കി സാറിൻ്റെ കഥയാണത്, പുറത്തുള്ള ഏതോ ഒരു ആളാണ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയ്ക്കൊരു പാട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാസ്കർ മാഷിനെ എഴുതിയിട്ടുള്ള

മാഷ് പറഞ്ഞത്, ഈ കതിരുകാണാക്കിളി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ നീ മറക്കുമെന്ന ആ പാട്ട് ആ രീതിയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. കാരണം ആ ട്യൂൺ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒക്കെ തമ്മിലൊക്കെ ലിങ്ക്ഡാണ്. ഇപ്പോൾ പാടാനോർത്തൊരു മധുരിത ഗാനവും ഇതും തമ്മിൽ പാടി വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാം. നഗരം നഗരം മഹാസാഗരം നമുക്ക് ഇവിടെ കൊണ്ടുപോയി ചേർക്കാം. അപ്പോൾ ഇതൊക്കെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. രാജച്ചൻ എന്ന പൗരൻ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് ഒരു ബഹുദേശങ്ങൾ ചേർത്ത് വെച്ച ഒരു സിനിമയായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പല പല നാടുകൾ. ആ സിനിമയിൽ കേരളത്തിൻ്റെ പല പല ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സംസാരിച്ചത് അവരവരുടെ ദേശത്തെ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുഭാഷാ സ്വഭാവം രാജച്ചൻ എന്ന പൗരനിലുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ടുണ്ട്, പീലിയിലെ പാടിയ പാട്ടാണ്. തെക്കുന്ന് നമ്മളൊരു ചക്കൊന്നു വാങ്ങി വന്ന് തക്കത്തിലിവിടെ കുഴിച്ചിട്ടല്ലോ, ഞാൻ തക്കത്തിലിവിടെ കുഴിച്ചിട്ടല്ലോ. ഈ കാളയെ വാങ്ങിയത് ചന്തയിൽ നിന്നാണ്. കാളയ്ക്ക് പിന്നെ കൊടുക്കാനുള്ള നെല്ല് തരാമെന്ന് പ്രലോഭിപ്പിക്കുന്നത് കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന നെല്ലാണ്. ഇങ്ങനെ കേരളത്തിലുള്ള ഒരു 6-7 ജില്ലകളിലെ സാധനങ്ങൾ കൊടുത്തിട്ടാണ് കാളയെ പൂറ്റുന്നത്. അതുപോലെ തന്നെ ആ സിനിമയ്ക്കകത്ത് പല ജില്ലകളിലെയും ആളുകളുടെ ഭാഷയുണ്ടായിരുന്നു. അതിലെ വ്യവഹാര ഭാഷ പല ജില്ലകളിൽ നിന്നാണ്. ഇത് നമ്മൾ പറയുന്ന ഇൻ്റഗ്രേഷൻ എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാം. ഇത് ഏത് കാലത്താണ് നമ്മൾ വീണ്ടും ആലോചിക്കണം, 55-ലാണ്. ഈ കാലത്ത് പോലും അത്തരമൊരു സിനിമ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ രണ്ടു വട്ടം ആലോചിക്കണം. അപ്പോൾ ഈ രണ്ട് സിനിമയ്ക്ക് കാരണക്കാരായിട്ടുള്ള 3 പേര് ഈ ആകാശവാണിയുടെ സംഭാവനയാണ്. ഇനി വേറൊരു സിനിമയുള്ളത് ഞായർ പിടിച്ച പുലിവാലാണ്. അത് ഇവർ 3 പേരും കൂടെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, അത് ആ കാലത്തുള്ള വലിയൊരു ഹോളിവുഡ് ഫിലിമിൻ്റെ ചെറിയൊരു അനുകരണമായിരുന്നു സിനിമ. പക്ഷേ അതിൽ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്രാമത്തിലേക്ക് ഒരു നഗരത്തിലെ വിസ്മയമെത്തുകയും ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ അച്ചടക്കവും അവിടെയുള്ള ആളുകളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു സബ്ജക്റ്റ്. ആ സിനിമ പിന്നീട് ഭരതൻ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആരവം എന്ന് പറയുന്ന സിനിമ ഈ സബ്ജക്റ്റിനോട് ഏതാണ്ട് ഛായയുള്ളതാണ്. ഒരു സർക്കസ് വരികയാണല്ലോ, സർക്കസ് വന്നിട്ട് സർവ്വ ആളുകളുടെ കുടുംബ ജീവിതവും ഒക്കെ തകരാറാക്കുന്നു. പക്ഷേ അത് കുറേയും കൂടി മോഡേൺ ഔട്ട്ലുക്കിൽ വന്നൊരു സിനിമയായതുകൊണ്ടാണ് അതിന് വേറൊരു മാറ്റം. അത് വളരെ ഗംഭീരമായ, ഭരതൻ ചെയ്ത ഏറ്റവും മികച്ച സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണത്. എല്ലാ അർത്ഥത്തിലും സർക്കസ് ഇവിടെ വന്നിട്ട് ഭക്ഷണത്തിൽ ഹോട്ടലുകാരന് 25,000 രൂപ കൊടുക്കാറുണ്ട്. ആ കാലത്ത് നാട്ടിൽ മുഴുവൻ കടമായിട്ട് ഇയാൾക്ക് ഈ സർക്കസിൽ ഒന്നും കൊടുക്കാനില്ല. എടുത്തിട്ട് അവസാനം മൃഗങ്ങളെയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. ആ മൃഗങ്ങളെ കൊടുത്ത് പോയിട്ട് ഈ കച്ചവടക്കാരന് കൊടുക്കുന്നത് ഒരു പുലിനെയാണ്. അതാണ് ഈ നായർ പിടിച്ച പുലിവാല് എന്ന് പറയുന്നത്.

അതിനകത്തൊരു പാട്ട് തന്നെയുണ്ട്, ഹാല് പിടിച്ചൊരു പുലിയച്ചൻ, പുലിവാല് പിടിച്ചൊരു നായരച്ചൻ, നടുവിൽ ദട്ടം തിരിഞ്ഞ് നമ്മൾ ഹലാക്കിലായി ചങ്ങാതി. അപ്പം ആ ഒരു പുലിവാല് പിടിച്ചതാണ് ആ കഥ. പക്ഷെ ആ പുലിവാല് പിടിച്ച കഥയിൽ ഇങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്, ഒരു ഗ്രാമത്തിൻ്റെ ശാന്തമായ ഒരു അന്തരീക്ഷത്തെ, നഗരവിസ്മയം തന്നെയാണ് സർക്കസ്, ഒരു നഗരവിസ്മയം കടന്നു വന്ന് പരിപൂർണമായിട്ട് ശിഥിലീകരിക്കുന്നു എന്നുള്ള വലിയൊരു രാഷ്ട്രീയം ആ സിനിമ പറയുന്നുണ്ട്. ഏത് കാലത്താണെന്ന് വീണ്ടും നമ്മൾ ആലോചിക്കണം. അതിനുശേഷമാണ് ആരവമൊക്കെ വരുന്നത്. ആരവമൊക്കെ വരുന്നത് 80 കാലഘട്ടങ്ങളിലാണ്. 70 ശേഷമുള്ള ഒരു കാലത്ത് മലയാള സിനിമയുടെ ട്രാക്ക് മാറ്റിപ്പിടിച്ച ഒരു സിനിമയാണ് നമ്മൾ പറയുന്ന ഉത്തരായണം എന്ന് പറയുന്നത്. ഉത്തരായണത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, അത് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്, അതിനുശേഷമുള്ള കാലഘട്ടത്തെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ 75 എന്ന് പറയുന്ന ആ കാലത്തുള്ള ഭാഗം വളരെ കുറവേ ഉള്ളൂ. അതിനുശേഷം സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റം, യുവതലമുറയ്ക്ക് ഉണ്ടായിട്ടുള്ള ഇച്ഛാഭംഗം, ദേശീയതയിലും സ്വാതന്ത്ര്യത്തിലും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം, ഇത്തരം മാറ്റങ്ങളൊക്കെ ആ സിനിമയിൽ ഒരുപാട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സബ്ജക്റ്റ് തിക്കോടി മാസ്റ്ററാണ്. അദ്ദേഹവും അരവിന്ദനും കൂടിയാണ്. അരവിന്ദൻ സ്ക്രീൻ പ്ലേ എഴുതി, മാഷ് സംഭാഷണം എഴുതി, അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിലും സംഗീതം ചെയ്തിട്ടുള്ളത് രാഘവ മാഷ്ടറാണ്. അതിൽ രണ്ട് സോങ്ങായിട്ട് പറയാൻ വയ്യ, ഒരു അഷ്ടപതിയും ഒരു കവിതയുമാണ്. ജി കുമാരപിള്ളയുടെ ഒരു കവിതയാണ് അതിനകത്തുള്ളത്. ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പരമ്പരയിലെ കഥാപാത്രങ്ങളുടെ ഒരു ഷെയ്ഡ് ഇതിനകത്തുണ്ട്. അതായത് ഗുരുജിയാണ് വാസ്തവത്തിൽ ഇതിലെ ചന്ദ്രൻ മാഷ്, രാമുവാണ് ഇതിലെ രവി. പിന്നെ മാഷ് എഴുതിയിട്ടുള്ള സിനിമകൾ ഇത്തിരി പോവേ ചുവന്ന പോവേ എന്നുള്ള സിനിമയൊക്കെയാണ്. അതിനകത്തൊക്കെ ഈ എന്താ പറയുക, വിപ്ലവത്തിൻ്റെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് അവസാന കാലത്താണ്, ഭരതനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു ഷെയ്ഡ് മാഷുണ്ട്. ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച്, നമുക്കറിയാം ചുവന്ന കടൽ പോലെയുള്ള ഒരു നാടകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. വളരെ മലയാളത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടുള്ള ഒരു 5 ആത്മാഖ്യാനങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊന്നാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്നത്. നായര് പിടിച്ച പുലിവാലിലെ ഒരു പാട്ട്.

തങ്കം എന്നുള്ളതായാലും കഥാപാത്രത്തിൻ്റെ പേരാണ്, രാഗിണി റെപ്രസെൻ്റ് ചെയ്യുന്ന കഥാപാത്രത്തിന്. അവിടെ നോക്കുക, ഈ കമ്പോസർ എന്താ ചെയ്തിട്ടുള്ളത്? അത് മാഷ് മാത്രം ചെയ്യുന്ന ഒരു പണിയാണത്. വേറെ ആർക്കും അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ടാക്കാൻ പറ്റില്ല പാട്ടിൽ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. മാഷിൻ്റെ ഒരു രീതി ഇതാണ്. മനുസാറിനെ കൊണ്ട് ആദ്യം പാടിച്ചത് രാഘവൻ മാഷാണ്. വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ, മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ്. എവിടെ വെച്ചിട്ടാണ് ഈ ഫ്ലേവർ മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരിക്കലും അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ക്രാഫ്റ്റാണ് മാഷ്ടോട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചിദംബരനാഥ് മാഷാണെങ്കിലും ബാബുരാജ് ആണെങ്കിലും രാഘവ മാഷാണെങ്കിലും ഇവർക്കൊക്കെ പാട്ട് എഴുതിയിട്ടുള്ളത്, കൂടുതൽ എഴുതിയിട്ടുള്ളത് ഭാസ്കർ മാഷാണ്. അവരുടെ കോമ്പിനേഷനാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ചിദംബരനാഥ് മാഷ് ഒരു രണ്ടോ മൂന്നോ സിനിമയാണ് വയലാർ എഴുതിയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഭാസ്കർ മാഷാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു പാട്ട്

പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കടവിൽ, നിദ്ര തൻ നീരാഴി നീന്തി കിടന്നപ്പോൾ, ഇതൊക്കെ അതിലെ പാട്ടുകളാണോ? കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. മാഷ്ടെ ഒരു മാഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, മാഷ് ശരിക്ക് ബോർഡറിലാണ്, നാഗർകോവിലാണ് മാഷ വീട്, ഭൂതപ്പാണ്ടിയിലാണ് മാഷ്ടെ വീട്. മാഷ് സംസാരിക്കുമ്പോഴൊക്കെ മാഷായിട്ട് സംസാരിച്ച ആളുകൾക്കൊക്കെ അറിയാം, ഭയങ്കരമായ തമിഴിൻ്റെ ചോവ വരും. വയലാറ് വലിയ കവിഞ്ഞറാന്നൊക്കെ പറയും മാഷ്. പക്ഷെ പാട്ട് ട്യൂൺ ചെയ്തെടുത്ത് ഒരിടത്ത് പോലും മലയാളിത്തത്തിൻ്റെ ഒരു

സൗന്ദര്യം എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുങ്കുമപ്പൂവുകൾ പൂത്തു എന്നുള്ള പാട്ടൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇല്ല, കവിതയാണത്. ആ കവിതയെ വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു സംഗീതത്തിൻ്റെ വേറൊരു റൂട്ടിലേക്ക് പിടിക്കുന്നു. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, കാവ്യസംഗീതമൊക്കെ ഗസലിന് പേര് വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ ഒരു റൂട്ടിലായതുകൊണ്ട് എഴുത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അടുത്തത് ഉമ്മാച്ചു, ഉറൂബിൻ്റെ പ്രസിദ്ധമായ നോവല്. അതൊരു സംഭവകഥയാണത്. ശരിക്കും ഉറൂബ് പ്രസംഗിച്ചൊരു കാര്യമാണ്. ഉറൂബ് മലയാള മനോരമയുടെ ഒരു കവിതാ ക്യാമ്പിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം ഈ കവിതയെക്കുറിച്ച് ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, അങ്ങനെ ഈ കവിതയും ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് അങ്ങനെ വ്യത്യാസം പറയണതിനേക്കാൾ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു 100-250-300 പുറങ്ങളിൽ ഒരു പുസ്തകം എഴുതി, ഉമ്മാച്ചു. ആ പുസ്തകത്തിൻ്റെ കഥ 12 വരി പാട്ടിൽ ഭാസ്കരൻ മാഷ് എഴുതി, കൽപ്പകത്തോപ്പ് അന്യനൊരുവന് പതിച്ചു നൽകി. എനിക്ക് തോന്നി ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. ഏറ്റവും നല്ല ഉദാഹരണം, അതായത് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ ഇതിന് നല്ലൊരു ഉദാഹരണം വേറെ പറയാനില്ല. അതിനകത്ത് വേറെ പാട്ടുകളുണ്ട്, വീണക്കമ്പി തകർന്നാലെന്തേ, ഏകാന്തപഥികൻ ഞാൻ, പിന്നെ ആറ്റിനക്കരെ അക്കരെ നിൽക്കണത്. ഈ ആറ്റിനക്കരെ അക്കരെ നിൽക്കണത് ആരാണോ എന്നുള്ളത് ഒരു ബംഗാളി ഛായയുള്ള പാട്ടാണ്.

ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഥയുടെ പശ്ചാത്തലം ഒരു മുസ്ലിം പശ്ചാത്തലമാണ്. ഈ പാട്ടിനകത്ത് മുസ്ലിം സംസ്കാരത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള നിഴലും ഇതിനകത്തുണ്ട്. കൃത്യമായ രാഗത്തിലാണ് മാഷ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ മുസ്ലിം ഫോക്കിൻ്റെ ഒരു അംശം ഇതിനകത്ത് മറ്റതിലുണ്ട്. അത് കൽപ്പകത്തോപ്പിലും അതുണ്ട്.

ശാന്താ പി നായരെ കുറിച്ചൊന്ന് സംസാരിക്കാം. 50-60 പാട്ട് പാടിയിട്ടുണ്ട്, പക്ഷേ വളരെ കുറച്ച് പാട്ടുകളെ നമുക്ക് ലഭ്യമുള്ളൂ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി എന്നുള്ള ആ സോണറ്റ് ബാബുരാജ് സംഗീതം കൊടുത്തിട്ട് മുടിയനായ പുത്രൻ എന്ന് പറയുന്ന സിനിമയിൽ അവർ പാടിയിട്ടുണ്ട്. വേറൊരു റേഞ്ചിലാണ് അത് പാടിയിട്ടുള്ളത്.

ഇത് 64 രമണൻ വന്ന കാലത്ത് ഈ ഫോക്ക് ട്യൂണ് മാഷെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാക്കനാർ പാട്ടിൻ്റെ ട്യൂണാണ്. ആക്ച്വലി പാക്കനാർ പാട്ടിൻ്റെ ഒരു റൂട്ടാണ് ഈ പാട്ട്. അപ്പം മലയാളത്തിലെ വളരെ വ്യത്യസ്തയായിട്ടുള്ളൊരു പാട്ടുകാരിയായിരുന്നു. ഇപ്പം പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞുമൊക്കെ ശാന്ത പി നായർ പാടിയിട്ടുള്ളതാണ്. തേങ്ങിടല്ലേ തേങ്ങിടല്ലേ തേൻകുയിലേ, നിങ്ങൾ കേട്ടണമെന്ന് എനിക്കറിയില്ല. മുടിയനാപത്തട്ട പാട്ടാണത്. ഈ ലൈല മജ്നു എന്ന് പറയുന്ന നിസാമിയുടെ കഥയ്ക്ക് പല വേർഷൻസ് ഉണ്ട്. അതിന് 10-13 വേർഷൻ ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ത്യയിൽ. 3 കമ്പോസർ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ. തമിഴിൽ 3 കമ്പോസർ. 6 കമ്പോസേഴ്സിൻ്റെ പാട്ടെടുത്തിട്ട് നമ്മൾ ബാബുരാജിൻ്റെ പാട്ടൊന്ന് കേട്ട് നോക്കുക. അവരുടെ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പോസേഴ്സാണ് ചിത്രഗുപ്ത്, മദൻമോഹൻ, ഇവരൊക്കെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ശ്രീധരൻ ഉണ്ണി 2 സിനിമയ്ക്കാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. ഒന്ന് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമ, പിന്നെ എഴുതിയിട്ടുള്ളത് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന് നല്ലൊരു പാട്ടുണ്ട് പി ജയചന്ദ്രൻ പാടിയത്. അത് അർജുന മാഷാണ് അതിൻ്റെ മ്യൂസിക്. സ്വപ്നത്തിൽ നിന്നൊരാൾ ചോദിച്ചു പ്രേമസ്വർഗത്തിൽ.

അർജുന മാഷ്ടറെ അസാമാന്യമായ കമ്പോസിഷനാണ് ആ സിനിമയിലുള്ള എല്ലാ പാട്ടിനും. ബാക്കി പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത് തമ്പി സാറാണ്. ഇതുപോലെ ഭാസ്കർ മാഷ്ടറെ ഈ പാട്ടെഴുത്തിൻ്റെ ഒരു വലിയ വിസ്മയമാണ് ഈ പാട്ട്. ഇത് മാഷ് തന്നെ സംവിധാനം ചെയ്ത സിനിമയാണിത്, കുരുക്ഷേത്രം. കുരുക്ഷേത്രത്തിൻ്റെ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ശോഭന പരമേശ്വരൻ നായരും രാഘവ മാഷും പ്രൊഡ്യൂസറും കൂടെ മാഷടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അതിനകത്ത് ഒരു പുതിയ പാട്ട് വേണമെന്നൊരു സീക്വൻസ് പറഞ്ഞു, ഒരു പ്രാർത്ഥന പോലത്തെ ഒരു പാട്ട്. മാഷ് അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഒരു പേപ്പർ മേടിച്ച് പേനയും മേടിച്ച് തീപ്പെട്ടിയുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മാഷിക്ക് പാട്ട് ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ മൂപ്പരുടെ രീതിയിൽ ഇങ്ങനെ കൊട്ടണം, അത് സാധാരണ ഈ തീപ്പെട്ടിയുടെ മുകളിലാണ് കൊട്ടുക വിരലുകൊണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാട്ടായിട്ട് വന്നു, എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എങ്ങനെ നോക്ക് മാഷൊന്ന് നോക്കുക എന്ന് പറഞ്ഞ് രാഘവ മാഷ കയ്യിൽ കൊടുത്തു. എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാം വാക്കുകൾ. അപ്പോൾ രാഘവ മാഷ് പറയുന്നത് ഒന്നും മാറ്റണ്ടാവില്ല, എഴുത്ത് തന്നാൽ നമ്മൾ ട്യൂണിടെ മാത്രമേ വേണ്ടൂ, മാറ്റണ പ്രശ്നം ഒതുക്കില്ല, കാരണം അത്രയും മ്യൂസിക്കലാണ്. അങ്ങനെ ഉണ്ടായ പാട്ടാണിത്. ഇത് വളരെ കുസൃതിയുള്ളൊരു പാട്ടാണ്. തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവ് കണ്ടു. ശിവൻ ഗൗരിയെ കിനാവ് കാണുകയും ഗൗരിയെ പുറകിൽ നിന്ന് പ്രണയപൂർവ്വം കണ്ണുപൊത്തിയപ്പോൾ അവരുടെ കുറി മാഞ്ഞു പോവുകയും അവർ ക്ഷുഭിതയായി പോവുകയും ചെയ്തു. ശിവനാകെ ഭയപ്പെട്ടു, പക്ഷേ അപ്പോഴേക്കും കിനാവിൽ നിന്ന് ഉണർന്നു എന്നാണ്. അത് സത്യത്തിൽ ഒരു ഭക്തിഗാനം, പ്രണയ ഇതൊന്നും അല്ല, സത്യം പറഞ്ഞാൽ പ്രണയമുള്ളൊരു കുസൃതിയാണ്. പക്ഷേ അത് പാടുന്നത് ഒരു എന്താ പറയുക, ഒരു ഇതിനകത്ത് നിന്നിട്ടാണ്, ഒരു പൂജാമുറിയിൽ ഇരുന്നിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത, ഇത് ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗത്തിൽ നിന്നാണ് മാഷ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയണം. വലിയൊരു അത്ഭുതമാണത്. മാഷ് രണ്ട് ഗംഭീരമായ ഫോക്ക് സോങ്സ് ശങ്കരാഭരണം, ഒന്നിൽ ശങ്കരാഭരണവും നദനാമക്രിയയും കൂടെ ചേർത്തിട്ടാണ് ഒരു പാട്ട്, കുന്നത്തൊരു കാവുണ്ട്, ഫോക്കാണത്. ആ ഫോക്കിൽ നിന്നാണ് ആ പാട്ട് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെൻഡറിങ്ങിൽ മാത്രമാണ് നമുക്കതിൻ്റെ ഫോക്കിൻ്റെ സാധ്യത മനസ്സിലാവുന്നത്.

0: ഈ ഭാസ്കരൻ മാഷ്ടർ സ്റ്റുഡിയോയിൽ നിന്ന് 18 കിലോമീറ്റർ അപ്പുറത്തേക്ക്, അപ്പോൾ അവിടെയാണ് അവർ താമസിക്കുന്നത്. അവിടെ ഉള്ള സാമീസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. സാമീസ് ലോഡ്ജിലേക്ക് പോകുമ്പോൾ കാറിലിരുന്നു കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും മാഷ് ഇതിന് ട്യൂണിട്ടു എന്നാണ് പറയുന്നത് രാഘവ മാഷ്. ഇനി ഉത്തരായണത്തിലെ കുമാരപിള്ള സാറിൻ്റെ കവിത, ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി. ഇത് അരവിന്ദൻ മരിച്ചുപോയ എ രാമേന്ദ്രൻ സാറ്, അങ്ങനെ ഉള്ളൊരു ഗ്യാങ് കംപ്ലീറ്റ്, കോഴിക്കോടുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ഗ്യാങ്, പട്ടത്തുവിളക്കരണാരൻ, അങ്ങനെയുള്ളൊരു വലിയ ഗ്യാങ്ങിൽ ഈ രാമേന്ദ്രൻ സാറ് വരുമ്പോൾ കർണാട്ടിക് മ്യൂസിക് ശരിക്കും പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സാറ് ഈ കവിത ഈ ശുഭബന്ധുവരാളിയുടെ ഒരു ഛായയിൽ വെറുതെ ചൊല്ലും, ആ കവിത വേണം ഇത് സിനിമയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലേക്ക് അത് എടുക്കുന്നത്. രാഘവ മാഷ് ആയപ്പോൾ അത് പാട്ടിൻ്റെ വേറൊരു രൂപത്തിലേക്ക് വന്നു. യേശുദാസിൻ്റെ ഏറ്റവും മികച്ച ആലാപനങ്ങളിൽ ഒന്നായിരിക്കണം അത്.
1: ഹൃദയത്തിൻ രോമാഞ്ചം

ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മലയാള സിനിമ ദിശാവ്യതിയാനത്തിന്റെ തിരസാക്ഷ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇ ജയകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കെ എൻ രംഗനാഥ ശർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ വിജു എസ് ആനന്ദ്, മൃദംഗം പാലക്കാട് കെ ജയകൃഷ്ണൻ, ഖടം കോട്ടയം ഉണ്ണികൃഷ്ണൻ, മുഖർശംഖ് പറവൂർ ഗോപകുമാർ. കച്ചേരിയിൽ ത്യാഗരാജകൃതികളാണ് പാടുന്നത്. ആദ്യം ശ്രീഗണപതിനി എന്ന് തുടങ്ങുന്നു രാഗം സൗരാഷ്ട്രം ആദിതാളം.

കെ എൻ രംഗനാഥ ശർമ്മയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ വിജു എസ് ആനന്ദ്, മൃദംഗം പാലക്കാട് കെ ജയകൃഷ്ണൻ, ഖടം കോട്ടയം ഉണ്ണികൃഷ്ണൻ, മുഖർശങ്ക് പറവൂർ ഗോപകുമാർ. അവസാനമായി നഗുമോ എന്ന് തുടങ്ങുന്ന കൃതിയാണ് ആഭേരി രാഗം ആദിതാളം.

ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ലളിതഗാനമാണ് മീര പ്രേമാനന്ദ് പാടിയത്. സുരേഷ് കുമാറിൻ്റെ വരികൾ, വിജയൻ കോവൂരിൻ്റെ സംഗീതം.

ലളിതഗാനം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും.

0: even during adverse weather conditions such as dense fog. In football, Spain will face Belgium in the second quarter-final of FIFA World Cup at Los Angeles Stadium in Inglewood tonight. France has already stormed into the semi-finals after defeating Morocco 2-0 in the first quarter-final in Boston. In Wimbledon tennis, Germany's Alexander Zverev stormed into men's singles final beating British wildcard Arthur Ferry in the semi-final this evening. The second-seeded Zverev produced a clinical performance to defeat Ferry in straight sets 7-6, 6-2, 6-4. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.